ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:30. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 15, കൊല്ലവർഷം 1201 മിഥുനം 22, 2026 ജൂലൈ 6 തിങ്കളാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

0: 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. അടുക്കളത്തോട്ടത്തിലൂടെ മികച്ച വിളവ് എങ്ങനെ നേടിയെടുക്കാം. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് ഭക്ഷണം, വ്യായാമം, മരുന്ന് തുടങ്ങിയവയുടെ പ്രാധാന്യം ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസേ മൌരോദേ വാസ്കോൻസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കുട്ടികളുടെ സംസാര വൈകല്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ, തൃശൂരൻ ചാവക്കാട്. കാവ്യധാര, ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം കാവാലം ശ്രീകുമാർ. 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ, സൈതാലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക. രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു സിന്ധു നെച്ചിക്കാടൻ. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുരം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:20 IQ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ, തേനീശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം, സർവധനാൽ പ്രധാനം, സ്പോൺസേഡ് പരിപാടി. 8:35 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി, വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നീന റിക്കൽ.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി.
1: കൊളംബസിനെ പോലെ പരാജയപ്പെടുക എന്ന ചൊല്ലു കേട്ടിട്ടുണ്ടോ? 1492 ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിൽ നിന്ന് പടിഞ്ഞാറോട്ട് കപ്പലോടിച്ചത് ഇന്ത്യയിലെത്തി സുഗന്ധദ്രവ്യങ്ങളും മറ്റും ശേഖരിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ ലക്ഷ്യം നേടാൻ കൊളംബസിന് കഴിഞ്ഞില്ല. അക്കാരണത്താൽ കൊളംബസ് പരാജയപ്പെട്ടു എന്ന് വാദിക്കാം. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. യൂറോപ്യന്മാർ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ബഹാമാസ്, ക്യൂബ, ജമൈക്ക, ഹെയ്റ്റി തുടങ്ങിയ സ്ഥലങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അമേരിക്ക കണ്ടെത്തുന്നതിനുള്ള അടിത്തറ പാകി ചരിത്രത്തിൽ ഉന്നതമായൊരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ ആദ്യ പ്രയത്നത്തിൽ ലക്ഷ്യം കാണാൻ സാധിച്ചില്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ലക്ഷ്യം കൈവരിക്കുന്നതിനെയാണ് കൊളംബസിനെ പോലെ പരാജയപ്പെടുക എന്ന് പറയുന്നത്. ഒരു കുട്ടി വലിയൊരു പാറക്കല്ലിനോട് ചോദിക്കുന്നുണ്ട്, നീ ഭീമാകാരനായ, കാഠിന്യമുള്ള, ഒട്ടും ഭംഗിയില്ലാത്ത വെറുമൊരു പാറ കഷ്ണമല്ലേ എന്ന്. എന്നാൽ ചിരിച്ചുകൊണ്ട് ആ പാറക്കല്ല് മറുപടി പറഞ്ഞതിങ്ങനെയാണ്, ശരിയാണ്, പക്ഷേ എന്നിൽ മനോഹരമായ ഒരു ശില്പം മറിഞ്ഞുകിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരും. എല്ലാവരുടെ ഉള്ളിലും പല അത്ഭുതങ്ങളും മറിഞ്ഞുകിടപ്പുണ്ടാവും. അവയെ കൊത്തിമിനുക്കി മനോഹരമാക്കാൻ അവനല്ലാതെ മറ്റൊരു ശില്പിക്കും സാധ്യമല്ല. പഠനത്തിലായാലും കരിയർ മുന്നേറ്റത്തിലായാലും ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഉന്മേഷത്തോടെയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളാണ്. ഇത് പറയാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും പിടിമുറുക്കിയതാണ് അത്തരമൊരു തോന്നലിനു കാരണം. ചിലരെ കാണാം, വളരെ ബുദ്ധിമുട്ടി നന്നായി പഠിച്ചിട്ടാണ് അവർ പരീക്ഷാ ഹാളിലെത്തുന്നത്. എന്നാൽ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുന്ന ഉടനെ തന്നെ അവർ വിയർക്കാൻ തുടങ്ങും. പിന്നെ പഠിച്ചതൊന്നും ഓർമ്മയിൽ തെളിയാതെ പരീക്ഷ എഴുതാനാവാതെ വിഷമിക്കും. അങ്ങനെ സ്ട്രെസ് പിടിച്ച് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഈ പരീക്ഷയിൽ തോറ്റാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ആവശ്യമില്ലാത്ത ഒരു തോന്നലാണ് ഇവിടം വരെ എത്തിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ആത്മവിശ്വാസക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിത വിജയം വരിച്ചവരെ മനസ്സിൽ കാണാൻ ശ്രമിച്ചു നോക്കൂ. 18-ാം മാസം മുതൽ അന്ധയും ബധിരയും ഊമയുമായി തീർന്ന ഹെലൻ കെല്ലറെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അധ്യാപനത്തിലും പുസ്തകമെഴുത്തിലും അവരെങ്ങനെ ഇത്രത്തോളം പ്രശസ്തയായി? ബുദ്ധിയില്ലാത്ത കുട്ടിയെന്ന് മുദ്രകുത്തി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട തോമസ് ആൽവ എഡിസൺ, പോളിടെക്നിക് പ്രവേശന പരീക്ഷയിൽ തോറ്റുപോയ ആൽബർട്ട് ഐൻസ്റ്റീൻ, രണ്ടു കാലും മുറിച്ചു മാറ്റണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തിരസ്കരിച്ച് ഒളിമ്പിക്സ് മത്സരത്തിൽ 100 മീറ്ററിൽ സ്വർണപ്പതക്കം നേടിയ ഗെയിൽ സവേഴ്സും, കൃത്രിമ കാലുവെച്ച് നൃത്തരംഗത്ത് വിജയം വരിച്ച സുധാചന്ദ്രനും വരെയുള്ളവർ ആത്മവിശ്വാസത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ബലത്തിലൂന്നി അസാധാരണ വിജയം വരിച്ചവരാണ്. ഇത്തരത്തിലുള്ള യാതൊരു വൈകല്യവുമില്ലാത്ത നമുക്ക് എന്തുകൊണ്ട് ഇതുപോലെ വിജയപർവ്വതങ്ങൾ പിടിച്ചടക്കിക്കൂടാ? ലക്ഷ്യബോധവും പരിശ്രമവും കൈവിടരുതെന്ന് മാത്രം. വിജയത്തിന്റെ പാത അധികവും കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. ആത്മവിശ്വാസത്തോടെ പരാജയ ഭീതിയില്ലാതെ മുന്നോട്ടു സഞ്ചരിക്കാൻ തയ്യാറായാൽ അധികം ദൂരെയല്ലാതെ വിജയകിരീടം കാത്തിരിപ്പുണ്ടാകും. വെള്ളത്തിലിറങ്ങാത്തവന് ഒരിക്കലും നീന്താൻ കഴിയില്ലല്ലോ.
0: അനീസ അനി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9074264821.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം കൽബാലയം ഒന്ന് കാണിക്കല്ല എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയത് കണ്ണൂർ ഷെരീഫ്.

0: ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു.
1: പ്രഭാതഗീതം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1201, കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 6:44, 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48, 1:02:15 മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:49, 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50, 5:06:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ, ഇന്ന് രാവിലെ 8:35 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങളും പങ്കുവയ്ക്കാം, കൂടെ ഇഷ്ടഗാനം ആസ്വദിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04-83-295-3000 അല്ലെങ്കിൽ 04-83-295-8000. ഇന്ന് രാവിലെ 8:35 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഈ ദിവസമാണ് ആഫ്രിക്കൻ അമേരിക്കൻ വംശത്തിൽപ്പെടുന്ന ഒരു വ്യക്തി ആദ്യമായി വിംബിൾഡൺ വിജയിയായത്. അൽഥിയ ഗിബ്സൺ ആയിരുന്നു ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ചത്.
0: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് ഭക്ഷണം, വ്യായാമം, മരുന്ന് തുടങ്ങിയവയുടെ പ്രാധാന്യം ഡോക്ടർ പി. രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നത് കേൾക്കാം.

7:40 ആയുരാരോഗ്യത്തിൽ കുട്ടികളുടെ സംസാര വൈകല്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം.

7:40 ആയുരാരോഗ്യത്തിൽ കുട്ടികളുടെ സംസാര വൈകല്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി.സി. അഞ്ജലി സംസാരിക്കുന്നത് കേൾക്കാം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ:
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: അടുക്കളത്തോട്ടത്തിലൂടെ മികച്ച വിളവ് എങ്ങനെ നേടിയെടുക്കാം? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് BV പ്രദീപ്, മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമാണ് അദ്ദേഹം.
3: ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയുടെ വിജയരഹസ്യത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും പറയാറുണ്ട്, വിത്ത് നല്ലതായിരുന്നു, വളവും കൊടുത്തു, പക്ഷേ ചെടി നന്നായി വളർന്നില്ല. പലപ്പോഴും ഇതിൻ്റെ പ്രധാന കാരണം വളർച്ചാ മിശ്രിതത്തിൻ്റെ ഗുണനിലവാരക്കുറവും ശാസ്ത്രീയ പരിചരണത്തിൻ്റെ അഭാവവുമാണ്. ആദ്യം ഓർക്കേണ്ട കാര്യം, പച്ചക്കറി കൃഷിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമാണ് സൂര്യപ്രകാശം. ദിവസവും കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും വെയിൽ നേരിട്ട് ലഭിക്കുന്ന സ്ഥലമായിരിക്കണം പച്ചക്കറി കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. കേരള കാർഷിക സർവകലാശാലയുടെ കൃഷിരീതികൾ പ്രകാരം ഗ്രോ ബാഗുകളിലും ചട്ടികളിലും കൃഷി ചെയ്യുമ്പോൾ വളർച്ചാ മിശ്രിതം നല്ല ഇളക്കമുള്ളതും ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്തുന്നതും അധിക ജലം എളുപ്പത്തിൽ പുറത്തേക്ക് പോകുന്നതുമായിരിക്കണം. ഇതിനായി മേൽമണ്ണ്, നന്നായി അഴുകിയ ചാണകപ്പൊടി, ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ തുല്യ അളവിൽ ചേർത്ത് മിശ്രിതം തയ്യാറാക്കാം. മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ 2 ആഴ്ച മുമ്പ് കുമ്മായമോ ഡോളോമൈറ്റോ ചേർക്കുന്നത് നല്ലതാണ്. ഓരോ ഗ്രോ ബാഗിനും ഏകദേശം 50 മുതൽ 100 ഗ്രാം വരെ മതിയാകും. വേരുകളുടെ വളർച്ച ശക്തമാക്കാൻ എല്ലുപൊടി അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ചേർക്കാം. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലെ കീടബാധയും ചില രോഗങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് ഒഴിവാക്കാൻ മൈക്രോന്യൂട്രിയൻ മിശ്രിതവും ചേർക്കാവുന്നതാണ്. ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ആവശ്യത്തിന് ദ്വാരങ്ങളുണ്ടെന്ന് ഉറപ്പാക്കണം. അതേസമയം മിശ്രിതം കല്ലിച്ചു പോകാതിരിക്കാൻ ചകിരിച്ചോർ കമ്പോസ്റ്റ്, കരിയിലപ്പൊടി, നെല്ലിൻ്റെ പതിര് തുടങ്ങിയവ ചേർക്കാം. ചെടികളുടെ വളർച്ചയ്ക്ക് പ്രധാനമായും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ മൂലകങ്ങൾ ആവശ്യമാണ്. നൈട്രജൻ ഇലകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വളർച്ചയ്ക്കും പൊട്ടാഷ് പൂക്കളുടെയും കായകളുടെയും ഗുണനിലവാരത്തിനും സഹായിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്നതുപോലെ നടീൽ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം ഇടവിട്ട് ജൈവവളങ്ങൾ നൽകാം. പച്ചിലവളം, വെർമി കമ്പോസ്റ്റ്, ജീവാമൃതം, പഞ്ചഗവ്യം തുടങ്ങിയവ മിതമായ അളവിൽ ഉപയോഗിക്കാം. വളപ്രയോഗം നടത്തിയ ശേഷം നന നൽകാൻ മറക്കരുത്, പുതയിടാനും മറക്കരുത്. കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുണ്ടായാൽ ഇലകൾ മഞ്ഞ നിറമാകുകയും കായ്ഫലം കുറയുകയും ചെയ്യും. അതിനാൽ മൈക്രോന്യൂട്രിയൻ മിശ്രിതം ആവശ്യമായ അളവിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചെടികളുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകളോ പുല്ലുകളോ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കളകൾ നിയന്ത്രിക്കാനും സൂക്ഷ്മാണുക്കളുടെ ഉപകാരപ്രദമായ പ്രവൃത്തി പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കും. കീടരോഗ നിയന്ത്രണത്തിൽ മുൻകരുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യമുള്ള വിത്തുകളും രോഗമില്ലാത്ത തൈകളും മാത്രം ഉപയോഗിക്കേണ്ടതാണ്. വിത്തുപാകുന്നതിന് മുൻപ് ട്രൈക്കോഡെർമ പോലെയുള്ള ജൈവ കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നത് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. പച്ചക്കറികളിൽ സാധാരണയായി കണ്ടുവരുന്ന മുഞ്ഞ, വെള്ളീച്ച, കായീച്ച തുടങ്ങിയ കീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞ നിറത്തിലുള്ള ഒട്ടുകെണി അഥവാ സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇലവാട്ടം, ചീയൽ രോഗം പോലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ രോഗബാധിതമായ ഇലകളും ചെടിയുടെ ഭാഗങ്ങളും ഉടൻ തന്നെ നീക്കം ചെയ്യണം. ചെടികൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കുന്നത് വായുസഞ്ചാരം മെച്ചപ്പെടുത്തുകയും രോഗബാധ കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ കാലാവസ്ഥയിൽ വെണ്ട, പയർ, വഴുതന, മുളക്, തക്കാളി, പാവൽ, പടവലം, വെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ

0: വിജയകരമായി കൃഷി ചെയ്യാം. ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ കുടുംബത്തിന് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഓർക്കുക, നല്ല വിളവ് എന്നത് ഭാഗ്യമല്ല, അത് നല്ല ആസൂത്രണത്തിൻ്റെയും ശാസ്ത്രീയ പരിചരണത്തിൻ്റെയും തുടർച്ചയായ നിരീക്ഷണത്തിൻ്റെയും കൂടി ഫലമാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, അതായത് നന്നായി തുടങ്ങിയാൽ പകുതി വിജയിച്ചു എന്ന പഴമൊഴി ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ കൃഷിയിലും ബാധകമാണ്. ആരോഗ്യവും വരുമാനവും സന്തോഷവും നമുക്ക് സ്വന്തം കൈകളാൽ കൃഷി ചെയ്ത് സ്വന്തമാക്കാം.
1: കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിച്ചത് ബി വി പ്രദീപ്, മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമാണ് അദ്ദേഹം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മാസം 9 വരെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ അലർട്ടും നിലവിലുണ്ട്.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
6: ദൃഷ്ടി
7: പ്രയോജകർ,
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം, ഇനിയിപ്പൊ എന്താ ചെയ്യാ?
9: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
6: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയ.
5: ഫോൺ 0483271439.
6: ദൃഷ്ടി.
4: നമസ്കാരം. നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ പ്രവൃത്തികളിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് കരാറുകാർക്ക് തുക അനുവദിച്ച ഉത്തരവ് സ്പീക്കർ റദ്ദാക്കി. വിവാദ നിഴലിൽ രാമക്ഷേത്ര ട്രസ്റ്റ് യോഗം ഇന്ന് നടക്കും. ജനറൽ സെക്രട്ടറിയുടെ രാജി ചർച്ചയായേക്കും. തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥനെ നിയമിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ എത്തി. ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിൻ മത്സരം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നു. അടുത്ത വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിൽ 2027 ഗാർഹിക വൈദ്യുതി നിരക്കിൽ വർധനയ്ക്ക് സാധ്യത. വിബിജി റാംജി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യ ഗഡുവായി കേരളത്തിന് 925 കോടി അനുവദിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയിക്ക് യാത്രാമൊഴിയുടെ ഭാഗമായി ഇന്ന് വിലാപയാത്ര. ഫിഫ ലോകകപ്പിൽ മറ്റൊരു മത്സരത്തിൽ കാനഡയെ 3-0 തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ 7 കിരീടം ചൂടി. വിംബിൾഡൺ ടെന്നീസ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ജോക്കോവിച്ചിന് ജയം.
3: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
10: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
13: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
12: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: സ്വർണം പവന് 1,07,592 രൂപ. തങ്കം 10 ഗ്രാമിന് 1,46,720 രൂപ. വെള്ളി കിലോഗ്രാമിന് 2,49,900 രൂപ.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം.

തൊട്ടാവാടി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം എൽ പി ആർ വർമ്മ. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമ്പ്.

0: പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
1: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
3: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്രസുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
2: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സെ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും, ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും, സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ

0: കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3-നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കിക്കറ്റ് നൽകി നോർവെ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവെയ്ക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരകമന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ

എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. ഡിഎൽഎഡ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകാരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇന്ന് രാവിലെ 9:30 പാലക്കാട് വെസ്റ്റ് യാക്കര GUPSൽ നടക്കും. വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് https://dde.wordpress.com ലഭിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ 0491-250-5469, 0491-250-5469. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരൂർ സെന്ററിൽ +2 അടിസ്ഥാന യോഗ്യതയുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആന്റ് ബീവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നിങ്ങനെ ഒരു വർഷം ദൈർഘ്യമുള്ള ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ വിവിധ സംവരണ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9746-387398, 9746-387398. കെൽട്രോണിൽ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും +2 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. വാർത്താ അവതരണം, ആങ്കറിംഗ്, ടെലിവിഷൻ ജേർണലിസം, പ്രിന്റ് മീഡിയ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, വീഡിയോ ക്യാമറ പരിശീലനം, വീഡിയോ എഡിറ്റിംഗ്, പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിംഗ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ പരിശീലന കേന്ദ്രങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി ഈ മാസം 10. ഫോൺ നമ്പർ 9544-958182, 9544-958182. വാണിയംകുളം ഗവൺമെന്റ് ITI പ്രവേശനത്തിന് https://itiadmissions.kerala.gov.in മുഖേന ഇന്ന് വൈകിട്ട് 5 അപേക്ഷിക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ 2, ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജി 1 എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത 10 ക്ലാസ്. അവസാന തീയതി ഇന്നാണ്. ഫോൺ നമ്പർ 0466-222-7744.

കെൽട്രോണിന്റെ കുറ്റിപ്പുറം നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC. ഫോൺ നമ്പർ 0494-269-728-8. മറ്റൊരു നമ്പർ 8590-605-726.

0: അസാപ് കേരളയുടെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9495 9997 04. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555852664.
0: ചിന്താവിഷയം. ഓരോ വ്യക്തിയും ഏതെങ്കിലുമൊരു വിധത്തിൽ സാമർഥ്യമുള്ളവരാണ്. ആ സാമർഥ്യം എന്താണെന്നറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തി ജീവിക്കുന്നവർ ചുരുക്കം. ഇത് അലക്സ് ഓസ്ബോണിന്റെ വാക്കുകൾ. ഓരോ വ്യക്തിയും ഏതെങ്കിലുമൊരു വിധത്തിൽ സാമർഥ്യമുള്ളവരാണ്. ആ സാമർഥ്യം എന്താണെന്നറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തി ജീവിക്കുന്നവർ ചുരുക്കം. അലക്സ് ഓസ്ബോൺ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7334.
0: ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
9: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
10: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
11: പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: റീഗൽ ജ്വല്ലേഴ്സ്.
14: മുത്തം തന്നാൽ മുത്തു തരാം. PK രാധിക പാടിയ ഗാനം. PS നമ്പീശന്റെ രചന. K രാഘവന്റെ സംഗീതം.

0: പി എസ് നമ്പീശന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി. പി കെ രാധിക ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
5: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
6: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചെട്ടിപ്പറമ്പ്.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
10: പാലക്കാട് പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് LC നമ്പർ 167 ഇന്ന് രാവിലെ 9 മുതൽ ഈ മാസം 14 വൈകിട്ട് 5 വരെ അടച്ചിടുന്നതിനാൽ പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതലമട റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു.

വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ വനവത്കരണ വിഭാഗം മലപ്പുറം ഡിവിഷന്റെ നേതൃത്വത്തിൽ കാർഷിക വനവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മലപ്പുറം ജില്ലാതല വിദഗ്ധ കർഷക കൂട്ടായ്മ രൂപീകരിക്കും. കാർഷിക സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക, വിവിധ കാർഷിക വനവൽക്കരണ മാതൃകകളും സർക്കാർ പദ്ധതികളും ഏകോപിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയിലൂടെ കർഷകരുടെ വരുമാന വർദ്ധനവ്, പരിസ്ഥിതി സംരക്ഷണം, ജൈവവൈവിധ്യ പരിപാലനം, കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട്. കർഷകർ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകും. ജില്ലയിൽ തദ്ദേശീയ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മിശ്ര കാർഷിക രീതികൾ അവലംബിക്കുന്നവർക്കും താൽപര്യമുള്ളവർക്കും ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാം. മലപ്പുറം റേഞ്ച് സി എസ് മുഹമ്മദ് റഫീഖ്, ഫോൺ നമ്പർ 9947475731. നിലമ്പൂർ റേഞ്ച് പി പ്രസന്നകുമാർ, ഫോൺ നമ്പർ 7012567347. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി ഫോറസ്റ്റ്

0: കൺസർവേറ്റീവ് ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04832734803.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33, 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:59, 22601 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
5: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഫോൺ 04933-262-262.
7: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
8: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
7: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
8: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് ഭക്ഷണം, വ്യായാമം, മരുന്ന് തുടങ്ങിയവയുടെ പ്രാധാന്യം ഡോക്ടർ പി റാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു.
10: ധാരാളം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ? പൂരിത കൊഴുപ്പുകൾ അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിക്കും. ചുവന്ന മാംസം, ബീഫ്, മട്ടൺ, വെണ്ണ, ചീസ് എന്നിവയിൽ ധാരാളം പൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ഉപേക്ഷിക്കുക. ഓട്സ്, ബീൻസ് പോലുള്ള ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും ഒളിവ് ഓയിൽ, നട്ട്സ് പോലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുന്നതാണ് ഉത്തമം. അമിതവണ്ണമുള്ളവരിൽ മാത്രമേ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാവുകയുള്ളൂ. ഏതുതരം ശരീരപ്രകൃതി ഉള്ളവർക്കും ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാകാം. അമിതവണ്ണം ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രം. മെലിഞ്ഞ ശരീരമുള്ളവർക്ക് വരില്ല എന്നില്ല. പ്രാരംഭഘട്ടങ്ങളിൽ ഭക്ഷണക്രമവും വ്യായാമവും കൊണ്ട് മാത്രം കൊളസ്ട്രോൾ നിയന്ത്രിക്കാനാകും. ചിലർക്ക് മരുന്നുകൾ ആവശ്യം വരാം. ആദ്യത്തെ 6 മാസം ഭക്ഷണ ക്രമീകരണവും വ്യായാമവും വെച്ച് നോക്കുകയാണ് പതിവ്. ഫാമിലിയിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ പോലെയുള്ള ജനിതകാവസ്ഥയിലുള്ളവരിൽ LDL കൊളസ്ട്രോൾ, അതായത് മോശം കൊളസ്ട്രോളിന്റെ അളവ് വളരെ ഉയർന്ന അളവിൽ കാണപ്പെടുന്നു. ഇവർക്ക് സ്റ്റാറ്റിൻസ് എന്ന ചികിത്സ ആവശ്യം വരാം. അല്ലെങ്കിൽ ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയുടെ സാധ്യത ഉയരും. ഇവർക്ക് മരുന്നെടുക്കുകയാണെങ്കിൽ ഇതിന്റെ സാധ്യത വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹമുള്ളവരിൽ മോശം കൊളസ്ട്രോളിന്റെ അളവ് അധികവും നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ് കുറവുമാണ്. ഇവർക്കും മരുന്നുകൾ ആവശ്യമാകാം. ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന അവസ്ഥയുള്ള കുട്ടികളിൽ LDL കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിട്ട് കാണാം. ഇവർക്കും മരുന്നുകളുടെ ആവശ്യം വേണ്ടിവരാം. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തും കഴിക്കാം എന്നത് ശരിയായ ചിന്തയാണോ? അല്ല. ആവശ്യത്തിൽ കൂടുതൽ കാലറി ശരീരത്തിലെത്തിയാൽ ശരീരഭാഗം കൂടുന്നു, വയറിന് ചുറ്റും കൊഴുപ്പ് അടിയുന്നു. അങ്ങനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന അവസ്ഥ ഉണ്ടാകാം. ഭാവിയിൽ ഇത് പ്രമേഹത്തിനുള്ള സാധ്യത കൂട്ടുന്നു. കൊളസ്ട്രോൾ പരിശോധന എപ്പോൾ തുടങ്ങണം എന്നതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. 20 വയസ്സിന് മുമ്പ് തന്നെ സ്ക്രീനിംഗ് ഇപ്പോൾ ശുപാർശ ചെയ്യുന്നുണ്ട്. രക്തത്തിലെ മോശം കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ആദ്യത്തെ കൊളസ്ട്രോൾ പരിശോധന കൗമാരപ്രായത്തിൽ തന്നെ നടത്തുന്നതാണ് ഉത്തമം. കൊളസ്ട്രോൾ പാരമ്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമായും പരിശോധന നേരത്തെ തന്നെ നടത്തണം.
9: കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് ഭക്ഷണം, വ്യായാമം, മരുന്ന് തുടങ്ങിയവയുടെ പ്രാധാന്യം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പി രാഷ്മ മുഹമ്മദ്.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഫോൺ 04933-262-262.
12: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
8: ഡോക്ടർ

0: പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
1: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ഫോൺ 0483280500.
6: എന്താ ചെങ്ങനെ എന്റെ കാൽമുറി കെട്ടൊക്കെ?
7: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
6: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
8: മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: നമ്മൾ ജനിക്കുന്നതിന് മുൻപ് സ്വന്തം അപ്പനെ തെരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തേനെ. ആണോ ഭിക്കരി? ഞാൻ വേണമെങ്കിൽ ആണയിടാം. അവർക്ക് ഒരാളെ പോറ്റേണ്ട ഭാരം കുറഞ്ഞു കിട്ടും. ഞാൻ തെറിവാക്കുകൾ പറയുകയേയില്ല എന്ന് വാക്ക് തരാം. ചന്തി എന്ന് പോലും പറയില്ല. ഞാൻ ഷൂസ് പോളിഷ് ചെയ്തു തരാം. കൂട്ടിലെ കിളികളെ നോക്കാം. നല്ല മര്യാദയ്ക്ക് പെരുമാറാം. സ്കൂളിൽ എന്നെക്കാളും മികച്ച വിദ്യാർത്ഥി ഉണ്ടാവുകയേയില്ല. ഞാൻ വളരെ നല്ലവനാവും. എന്തു പറയണം എന്നുകൂടി അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. എന്നെ പറഞ്ഞയച്ച എല്ലാവർക്കും സന്തോഷമാകും. അതൊരാശ്വാസമാകും. ഗ്ലോറിയയുടെയും ടോട്ടോക്കയുടെയും ഇടയിൽ എനിക്കൊരു ചേച്ചിയുണ്ടായിരുന്നു. വടക്കോട്ട് ഒരു കുടുംബത്തിലേക്ക് അവളെ കൊടുത്തു. പണമുള്ള ഒരു കസിന്റെ വീട്ടിൽ അവൾ നിന്ന് പഠിക്കുന്നു. നന്നായി വളർത്തുകയും ചെയ്യുമത്രേ. പോർച്ചുഗയുടെ കണ്ണുകൾ നിറഞ്ഞു. മൗനം നീണ്ടുപോയി. എന്നെ തരില്ലെങ്കിൽ എന്നെ വാങ്ങിക്കോളൂ. അപ്പന്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. എനിക്കുറപ്പാ അപ്പൻ എന്നെ വിൽക്കുമെന്ന്. വലിയ വില പറഞ്ഞാൽ പോർച്ചുഗ പലതവണയായി അത് കൊടുത്താൽ മതി. പണം കടം കൊടുക്കുന്ന ജേക്കബിന് ആളുകൾ തവണയായിട്ടല്ലേ പണം കൊടുക്കുന്നേ? അതുപോലെ. എന്നിട്ടും പോർച്ചുഗ മറുപടിയൊന്നും പറയാത്തപ്പോൾ ഞാനും അദ്ദേഹവും പഴയ കിടപ്പ് തുടർന്നു. പോർച്ചുഗ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ശരി, വേണ്ടട്ടോ. നിങ്ങളെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ല. കുറെ നേരം അദ്ദേഹം എന്റെ മുടി തഴുകിക്കൊണ്ടിരുന്നു. അതല്ല മോനെ, അതല്ല. ഒരു ഞൊടി നേരം കൊണ്ട് അങ്ങനെയൊന്നും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിലും അച്ഛനമ്മമാരുടെ പക്കൽ നിന്ന് നിന്നെ കൊണ്ടുവരാൻ പാടില്ല. അത് ശരിയല്ല. പക്ഷേ ദാ, ഇപ്പോൾ മുതൽ, ഇതിനു മുൻപ് തന്നെ നിന്നെ ഞാൻ മകനായിട്ടാണ് കാണുന്നതെങ്കിലും നിന്നെ ഞാൻ സ്വന്തമായിട്ട് കണക്കാക്കും. ഞാൻ ആഹ്ലാദത്തോടെ എഴുന്നേറ്റിരുന്നു. ശരിക്കും പോർച്ചുഗ, ഞാൻ വേണമെങ്കിൽ ആണയിടാം. നീ എപ്പോഴും പറയുന്ന പോലെ. എന്റെ കുടുംബക്കാരോടൊന്നും ഒരിക്കലും ചെയ്യാത്ത പോലെ ഒരു കാര്യം ഞാൻ ചെയ്തു. ആ കാരുണ്യമുള്ള തടിച്ച മുഖത്ത് ഞാൻ ഉമ്മ വെച്ചു. ഒരു മരവും സംസാരിക്കാറില്ലേ പോർച്ചുഗ? ഒരു മരത്തിലും കുതിരപ്പുറ സവാരി കളിക്കാറുമില്ലേ? ഹേ, ഇല്ല. അപ്പോ നിങ്ങളൊരു കുട്ടിയായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷേ എല്ലാ കുട്ടികൾക്കും നിന്നെപ്പോലെ വൃക്ഷങ്ങളുടെ വർത്തമാനം മനസ്സിലാക്കാനുള്ള ഭാഗ്യമില്ല. പിന്നെ എല്ലാ മരത്തിനും വർത്തമാനം പറയാൻ മനസ്സുമില്ല. സ്നേഹം പുരണ്ട ഒരു പൊട്ടിച്ചിരി സമ്മാനിച്ച് പോർച്ചുഗ തുടർന്നു. അവിടെ ശരിക്കും മരമല്ലായിരുന്നു, താങ്ങുകളിൽ പടർത്തിയ മുന്തിരിവള്ളിയായിരുന്നു. നീ ഇപ്പൊ ചോദിക്കുന്നറിയാം. ഇങ്ങനെ പടർത്തിയ മുന്തിരിവള്ളികളിലാണ് മുന്തിരി ഉണ്ടാവുക. നല്ല മുറ്റിയ മുന്തിരിവള്ളികൾ. മുന്തിരി വിളവെടുക്കുന്നതും മെതിച്ചു ചാറെടുക്കുന്നതും കാണേണ്ട കാഴ്ചയാ. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു തന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എഡ്മുണ്ടോ മാമന് അറിയുന്ന അത്രയും തന്നെ അറിയാം. എന്നോട് കൂടുതൽ പറയൂ. നീ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ? വളരെയധികം. 852 മൈലുകളും നിർത്താതെ ഓടിച്ച് ഇങ്ങനെ നിങ്ങളുമായി വർത്തമാനം പറയാനാ എനിക്കിഷ്ടം. അപ്പൊ പെട്രോളോ? ഓ, അത് ഭാവന പെട്രോളാ.
10: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
5: എ ബി സി ഓത്തോ

0: പിഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. ഫോൺ 0483280500.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
12: മലപ്പുറം വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനുള്ള അഭിമുഖം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്ലസ് ടുവും മിനിറ്റിൽ 30 വാക്ക് മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡും ഉള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0494245022266. 0494245022266. മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റ് 1, മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് എന്നിവിടങ്ങളിലേക്ക് വെറ്ററിനറി സർജൻമാരെ 89 ദിവസത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. PG വെറ്റിലേക്കുള്ള വെറ്ററിനറി സർജൻമാർ, MVSC സർജറിയും വെറ്ററിനറി സർജൻ തസ്തികയിലേക്കുള്ളവർ BVSC യോഗ്യതയുള്ളവരുമായിരിക്കണം. വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0483273497, 0483273497. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ടാലി ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു. യോഗ്യത ഒന്നാം ക്ലാസ് MCOM അല്ലെങ്കിൽ BCOM ബിരുദവും DCFA ടാലി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസായവരും കോഴ്സിൽ 1 വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയവും ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റിലും സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് നൂറിനയിലെ LVS സെന്ററിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 0491252724. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ വോക്കൽ വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവരും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 0491252477. പൂക്കോട്ടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ Grade 2 തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. SSLC അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc, MLT അല്ലെങ്കിൽ DME അംഗീകരിച്ച DMLTയും ഉള്ളവർക്ക് അപേക്ഷിക്കാം. കേരള പാരാമെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപേക്ഷകർക്ക് 2026 ജൂലൈ 1 40 വയസ്സ് കവിയരുത്. താൽപര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0483272468.

0: 0483272480.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ ബ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9th സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13 ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X

0: ഹാൻഡിലും ലഭ്യമാണ്.
1: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3 പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,000

0: പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
1: രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലൻഡ് 90th മിനിറ്റിൽ ക്യാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. ആറാം കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ മൺപന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
1: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 wickets നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
0: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ രണ്ടാം ശനിയാഴ്ച.
1: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
0: മൊബൈൽ 9953-00862.
2: ഇന്നത്തെ ഗാനം.

സമയം 7 മണി കഴിഞ്ഞ് 35:15. മഞ്ചേരി FM-ൽ നിന്നുള്ള FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം.

ലക്ഷ്മിപുരം കൊട്ടാരം, പൂരം തിരുനാൾ രവിവർമ്മ അഥവാ എൽ പി ആർ വർമ്മ എന്ന സംഗീതജ്ഞൻ മൺമറഞ്ഞിട്ട് ഇന്ത്യയ്ക്ക് 23 വർഷം. പകരം വയ്ക്കാനാകാത്ത അനശ്വരമായ ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. ഉദാത്തമായ സംഗീതത്തിന്റെ അപ്രാപ്യമായ മണ്ഡലത്തിലേക്കും ഊളിയിറങ്ങിച്ചെന്ന് അത് സ്വായത്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 1960 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയമാണ് അദ്ദേഹം സംഗീതം ചിട്ടപ്പെടുത്തിയ ആദ്യ ചിത്രം. വീടിന് പൊന്മണി വിളക്ക് നീ, പറന്നു പറന്നു പറന്നു ചെല്ലാൻ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ഉപാസന എന്ന ഒറ്റ ഗാനം മതി അദ്ദേഹത്തിന്റെ പ്രാവീണ്യം മനസ്സിലാക്കാൻ. വയലാറിന്റെ ധാരാളം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എൽ പി ആർ ആയിരുന്നു. തന്റെ അവസാന കാലഘട്ടത്തിൽ കേരള ആലാപന ശൈലികളെ പറ്റി ഗവേഷണം നടത്തി പ്രബന്ധരചനയിൽ മുഴുകിയിരുന്നു അദ്ദേഹം. ഉള്ളത് മതി എന്ന ചിത്രത്തിന് വേണ്ടി വയലാറുമായി അദ്ദേഹം ചേർന്നൊരുക്കിയ ഗാനം, എൽ പി ആറിനെ ആദ്യമായി ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയ ഗാനം അജ്ഞാത സഖി ആത്മസഖി, കേൾക്കാം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വർഷ കെ പി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: കുട്ടികളുടെ സംസാര വൈകല്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
3: കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഏറെ പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ഒരു മേഖലയാണ് സംസാരം അഥവാ ഭാഷയുടെ ശരിയായ ഉപയോഗം. ഇത് മറ്റു ചില രോഗാവസ്ഥയുടെ കൂടെയും കാണപ്പെടാറുണ്ട്. ഇതിന് പ്രധാനമായും രണ്ട് ഉപവിഭാഗങ്ങളാണ് ഉള്ളത്: കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് അഥവാ റിസപ്റ്റീവ് ലാംഗ്വേജ്, കുഞ്ഞിന്റെ ആശയങ്ങൾ സംസാര രൂപേണ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് അഥവാ എക്സ്പ്രസീവ് ലാംഗ്വേജ്, റിസപ്റ്റീവ് ലാംഗ്വേജ് ഡിഫക്ട്സ്. ഈ വിഭാഗത്തിൽ പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നില്ല. ഇത്തരം കുഞ്ഞുങ്ങളിൽ ആദ്യം പരിശോധിക്കേണ്ടത് ശ്രവണശക്തിയാണ്. ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ടോ, പിന്നിൽ നിന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. സംശയം തോന്നുന്ന പക്ഷം കേൾവി പരിശോധനാ ടെസ്റ്റുകൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ്. ഓട്ടോ അക്കസ്റ്റോ എമിഷൻ ടെസ്റ്റ്, ബ്രെയിൻ സ്റ്റെം ഇവോക്കോട്ട് റെസ്പോൺസ് ഓഡിയോമെട്രി തുടങ്ങിയ പരിശോധനകളിലൂടെ കുഞ്ഞിന്റെ കേൾവി ശക്തിയുടെ തോത് അളക്കാവുന്നതാണ്. കേൾവിശക്തിക്ക് തകരാറുകൾ ഇല്ല എന്ന് കണ്ടെത്തിയാൽ അമ്മയുടെ സംസാരത്തിന് കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അടുത്തതായി നിരീക്ഷിക്കേണ്ടത്. ആംഗ്യഭാഷ ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴും എത്ര കണ്ട് അവ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 3 വയസ്സായ ഒരു കുഞ്ഞ് അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ വളരെ ആകാംക്ഷയോടുകൂടി കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിഫക്ട്സ്. ഈ വിഭാഗം കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് സാമാന്യന് കണ്ടുവരുന്നത്. പലപ്പോഴും അതിനായി അവർ ആംഗ്യഭാഷ ഉപയോഗിക്കുന്നതായി കാണാം. വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക, അർത്ഥശൂന്യമായ വാക്കുകളുടെ ഉപയോഗം, വാക്കുകൾ ചേർത്ത് വാക്യങ്ങളാക്കി സംസാരിക്കാനുള്ള കഴിവില്ലായ്മ, സംസാരത്തിലെ തെളിച്ചക്കുറവ്, വിക്കൽ എന്നിവ ഇവയിൽ ചിലത് മാത്രം. പ്രായത്തിനനുസരിച്ച് സംസാരശേഷി വന്നില്ലെങ്കിൽ നിർബന്ധമായും ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. സംസാരം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ ഞരമ്പുകളുടെ വളർച്ചക്കുറവ് കൊണ്ടും സംസാരത്തിനെ സഹായിക്കുന്ന തൊണ്ടയിലെയും അണ്ണാക്കിലെയും വായിലെയും നാക്കിലെയും പേശികളുടെ ബലക്കുറവ് കൊണ്ടും ജനിതകമായ തകരാറുകൾ കൊണ്ടും ഒക്കെ സംസാരം വൈകാവുന്നതാണ്. ഇതിന്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കലാണ് ചികിത്സയുടെ ആദ്യപടി. സംസാര പരിശീലനത്തോടൊപ്പം മസ്തിഷ്ക കോശങ്ങളുടെയും ഞരമ്പുകളുടെയും അനുബന്ധ പേശികളുടെയും പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന തരം ആയുർവേദ ചികിത്സാ മുറകൾ ഇവിടെ അനുവർത്തിക്കേണ്ടതാണ്.
2: കുട്ടികളുടെ സംസാര വൈകല്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
0: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.
1: ഫോൺ 7025131199.
8: കാവ്യധാര,
9: മലയാളത്തിലെ
8: കാലാതിവർത്തിയായ

0: കവിതകളുടെ ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനി പാട്ട് കാവാലം ശ്രീകുമാർ ആലപിക്കുന്നു.

0: ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനിപ്പാട്ട് ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി,
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
4: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
7: ആകാശവാണി 102.7 മഞ്ചേരി FM.
8: എഡ്യൂക്കേഷൻ മാർ, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി, തൂലികയിലേക്ക് സ്വാഗതം.
9: ആദ്യാക്ഷരം മുതൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വരെ
8: സാഹിത്യ

0: സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു
1: കുടക്കീഴിൽ.
0: മഞ്ചേരി കച്ചേരിപ്പടി കെ സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡിലെ മാളിലേക്ക് ഏവർക്കും സ്വാഗതം.
1: പ്രവർത്തനം രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെ.
2: തൂലികയിൽ ഇന്ന് രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുകൾ തട്ടിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു സിന്ധു നെച്ചിക്കാടൻ.
3: വായനക്കാർക്ക് അവാച്യമായ യാത്രാനുഭൂതിയാണ് രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യം പകരുന്നത്. ചിത്രകാരൻ, സഞ്ചാരി, അഭിനേതാവ്, എഴുത്തുകാരൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. 1975 താൻ ഏകനായി നടത്തിയ ഹിമാലയൻ യാത്രയിലെ സാഹസികതയും പ്രകൃതിയുടെ വൈവിധ്യവുമാണ് ഇതിലെ പ്രതിപാദ്യം. രാജസ്ഥാനിലെ മൗണ്ട് ആബുവിൽ നിന്ന് മാത്രം കാണാനാവുന്ന അസാധാരണ സൂര്യാസ്തമയം കാണാൻ എത്തിയതാണ് ലേഖകൻ. ഇവിടെ നിന്ന് കൃഷ്ണശരൺ എന്ന സന്യാസിയിലൂടെയാണ് ഹിമാലയൻ യാത്രയ്ക്കുള്ള പ്രചോദനം ലഭിച്ചത്. യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാത്ത കാൽനടയായിരുന്നു, അതും തനിച്ച്. അതിനിടയിൽ അദ്ദേഹം തരണം ചെയ്ത പ്രകൃതിയെ വായിക്കുമ്പോൾ ആസ്വാദികരവും ഉദ്വേഗജനകവുമായ ഒരു നോവൽ വായനയിലാണ് നാം എന്ന് തോന്നിപ്പോവും. മുകളിലേക്ക് പോകുംതോറും ഭൂപ്രകൃതി മാറുന്നതും യാത്രയുടെ കാഠിന്യം കൂടുന്നതും വായനക്കാർക്ക് അനുഭവ്യമാണ്. 5-ാമത്തെ മല കയറാനൊരുങ്ങുമ്പോൾ മലനിരകളിൽ നിന്നൊരാൾ മേഘക്കീറുകൾക്കിടയിലൂടെ താഴേക്കിറങ്ങി വരുന്ന ചിത്രം രാജൻ കാക്കനാടനിലെ ചിത്രകാരനാണ് അവതരിപ്പിക്കുന്നത്. തുംഗനാഥിൽ നിന്ന് ചുറ്റും നോക്കിയപ്പോൾ ഭൂമിയുടെ മുകൾ തട്ടിൽ നിൽക്കുന്ന പോലെയും പടികളിറങ്ങിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കടുകുമണി പോലെ കാണുന്ന തുംഗനാഥും കാഞ്ചൻജംഗ, നന്ദാദേവി, വെളുത്ത മേഘക്കഷണം പോലെ എവറസ്റ്റ് എന്നിങ്ങനെ സ്വയം മറന്ന് വരയുകയാണ് അദ്ദേഹം. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ ജനത, സംസ്കാരം, കാർഷിക രീതി എല്ലാം ലളിതമായി പറഞ്ഞ് ഒരു യാത്രാവിവരണത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ചിലയിടങ്ങളിൽ നിന്ന് നേരിട്ട ജാതി വിവേചനവും സാന്ദർഭികമായി സ്മരിക്കുന്നുണ്ട്. പിപ്പൽകോട്ടിലേക്കുള്ള വഴി അന്വേഷിച്ച് ഒരു കുടിലിൽ ചെന്ന അനുഭവം ആർദ്രമാണ്. താൻ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ പണിയന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോയ ചെറുമകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വൃദ്ധനും, അവനെ കാണുകയാണെങ്കിൽ നൽകാനായി വട്ടുകളിക്കുള്ള ഉരുളൻ കല്ലുകൾ പൊതിഞ്ഞു കൊടുത്തയക്കുന്ന കുഞ്ഞനിയത്തിയും ഒരു സ്നേഹ നൊമ്പര സ്മരണയാണ്. മലകളും ഗർത്തങ്ങളും കാടും ദുർഘടമായ പാറക്കെട്ടുകളും, അങ്ങനെ തരണം ചെയ്ത് അവിടെ എത്തിയാൽ എല്ലാം മറക്കും. ആ ദൃശ്യത്തിനു വേണ്ടി 300 അല്ല 3000 കിലോമീറ്റർ വരെ വേണമെങ്കിൽ നടക്കാം. സോഷ്യൽ മീഡിയയും ട്രാവലർ വ്ളോഗുകളും ഇല്ലാത്ത കാലത്താണ് പ്രകൃതി സംഹാരതാണ്ഡവമാടുന്ന ഉത്തരാഖണ്ഡ് മലനിരകളിലൂടെ ഒരാൾ തനിച്ച് ഇത്തരം യാത്ര ചെയ്തത് എന്നറിയുമ്പോഴാണ് ഇതിലെ സാഹസികത നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത്. വിരൽത്തുമ്പിൽ കാഴ്ചകൾ തങ്ങി നിൽക്കുന്ന ഈ കാലത്തും ലളിതവും ജിജ്ഞാസാഭരിതവും ആയ ശൈലിയിലൂടെ വായനക്കാരെ ആദ്യാവസാനം വരെ കൂടെ നടത്താൻ സാധിച്ചു എന്നതാണ് ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തി.
2: തൂലികയിൽ ഇതുവരെ കേട്ടത് രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുകൾ തട്ടിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് സിന്ധു നെച്ചിക്കാടൻ.
4: തൂലിക.
0: ETU എഡ്യൂക്കേഷൻ മോൾ കച്ചേരിപ്പടി മഞ്ചേരി.
1: തൂലിക
0: കേൾക്കാം തിങ്കളാഴ്ച രാവിലെ 7:50.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
10: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
12: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
12: ഡോക്ടറെ,
4: അവൾ പറയാണ് അവൾക്ക്

0: സെസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
1: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേരളത്തിലെ വിവിധ വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗമാണ് കുറിച്യർ. ഈ ആദിവാസി വിഭാഗത്തിന്റെ ഭാഷയും സംസ്കാരവും ആചാരങ്ങളും ഓരോയിടത്തും മിക്കവാറും വ്യത്യസ്തമാണ്. നാരായിപ്പാട്ട്, മാൻപാട്ട്, കോൽക്കളിപ്പാട്ട്, ചോവിപ്പാട്ട്, പൂതംപാട്ട്, നെല്ലുകുത്തും പാട്ട് തുടങ്ങി വിവിധ പാട്ടുരൂപങ്ങൾ കുറിച്യർക്കിടയിലുണ്ട്. വീട്ടുമുറ്റങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ആഘോഷസ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു കുറിച്യർ പാട്ട് ഇപ്പോൾ കേൾക്കാം. പാടുന്നത് കെ ബാലനും സംഘവും

0: കെ ബാലനും സംഘവും അവതരിപ്പിച്ച കുറിച്യരുടെ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 കഴിഞ്ഞ് 10 സെക്കൻഡ്.
5: FM പ്രധാന വാർത്തകൾ.

0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാനാവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 PM യോഗം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
2: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: ഇന്ന് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിംഗ് പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, ഫുട്ബോൾ വിശേഷങ്ങളും അവലോകനങ്ങളും ആവേശവും എല്ലാം പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04-83-2950-300 അല്ലെങ്കിൽ 04-83-2950-800. ഇന്ന് രാവിലെ 10:15 മുതൽ ഫുട്ബോൾ ബീറ്റ്സ്.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
3: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം, പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 9 വൈകി 8:42 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ സ്റ്റേഷനിൽ

0: എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
9: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
11: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
10: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
11: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. ബാങ്കിംഗ് മേഖലയിലെ ജോലി സാധ്യതകളും മുന്നൊരുക്കങ്ങളും. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുന്നു.
1: തൊഴിൽ അന്വേഷകരായ യുവതി യുവാക്കൾക്ക് ഏറ്റവും ആകർഷണീയമായ തൊഴിൽ മേഖലയാണ് ബാങ്കിംഗ് രംഗം. പൊതുമേഖലാ ബാങ്കുകളാണ് ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ബാങ്കിംഗ് മേഖലയിൽ ഓഫീസർ കേഡറിൽ, പ്രൊബേഷണറി ഓഫീസർ, അതോടൊപ്പം ക്ലർക്ക് തസ്തികകളിലും മത്സര പരീക്ഷകളിലൂടെ നിയമനം നടത്തുന്നു. രണ്ടു തസ്തികകളിലും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ എന്നിവയിലൂടെയാണ് ബാങ്കിംഗ് മേഖലയിൽ സെലക്ഷൻ നടത്തുന്നത്. ഈ മേഖലയിലേക്ക് ICICI, HDFC, ഇൻഡസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ പുതുതലമുറ ബാങ്കുകളുടെ കടന്നുവരവ് കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകിയിട്ടുണ്ട്. കൂടാതെ കാർഷിക ഗ്രാമീണ വികസന മേഖലയിൽ താൽപ്പര്യമുള്ള ബിരുദധാരികൾക്കുള്ള അവസരമാണ് നബാർഡ് അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. പ്രിലിംസ്, മെയിൻസ്, അഭിമുഖം എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വഴി ഓഫീസർ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പ്രവേശനം നേടാം.
0: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ടാ, എന്തൊരഴുക്കാ.
9: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ്.

0: വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
1: കുട്ടികൾ കളിക്കട്ടെ.
0: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
1: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ഉൽപ്പന്നം.
2: സൈബർ ജാലകം. എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ്?
3: കോടാനുകോടി ഇൻഫർമേഷൻ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഡി എൻ എയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ ഡി എൻ എയിലും അടങ്ങിയ വിവരങ്ങളെ അപഗ്രഥിച്ചെടുക്കുന്നത് സാധാരണഗതിയിൽ മനുഷ്യസാധ്യമല്ല. എന്നാൽ ഇതിനായി കമ്പ്യൂട്ടറിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു പഠനശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. വിവിധ ജീവികളുടെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഡി എൻ എ തന്മാത്രകളിലാണ് എന്നറിയാമല്ലോ. ഈ ഡി എൻ എ തന്മാത്രകളിലെ സീക്വൻസുകൾ മനസ്സിലാക്കുവാൻ, ഓരോ ഡി എൻ എ തന്മാത്രയും പരസ്പരം എങ്ങനെയാണ് സംവദിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ, അവ തമ്മിലുള്ള സങ്കീർണമായ പ്രക്രിയകളെ അപഗ്രഥിച്ചെടുക്കുവാൻ, ഇതിനൊക്കെ ബയോ ഇൻഫർമാറ്റിക്സ് സഹായിക്കും. ഒരാൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ തലമുറകൾ പിന്നിട്ട് മക്കൾക്ക്, അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് ഒക്കെ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ? ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ, ഇത്തരം പ്രവചനങ്ങൾ നടത്തുവാൻ ബയോ ഇൻഫർമാറ്റിക്സിന് സാധിക്കും. പുതിയ തരം മരുന്നുകൾ ഉത്പാദിപ്പിക്കുവാനും ബയോ ഇൻഫർമാറ്റിക്സിലൂടെ നടത്തുന്ന പഠനങ്ങളാണ് പലപ്പോഴും സഹായിക്കുന്നത്.
2: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 8:35 കേൾക്കാം ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കൂടെ ഇഷ്ടഗാനം ആസ്വദിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 04-83-29-50-00, മറ്റൊരു നമ്പർ 04-83-29-50-800. നമ്പറുകൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം: 04832950300, മറ്റൊരു നമ്പർ 04832950800. ഇന്ന് രാവിലെ 8:35 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും?
2: എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
1: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
1: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ വേലാന്താവളം റോഡിൽ SH 26 എലിപ്പാറ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അത്തിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ മേനോൻപാറ ചുണ്ണാമ്പുകൽ തോട് വഴിയും വേലാന്താവളം ഭാഗത്തുനിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ മേനോൻപാറ പരസിക്കൽ ചുണ്ണാമ്പുകൽ തോട് വഴിയും യാത്ര ചെയ്യണം. സർവീസ് റോഡ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിശ്ചിത വേഗപരിധി പാലിച്ചും അതീവ ജാഗ്രത

0: ജാഗ്രതപ്പാറ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
1: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
2: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
1: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
2: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7558852664.
3: രസമുകുളം.
0: പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഉച്ചയൂണിന് കൂട്ടാനായിട്ട് ബീട്രൂട്ട് പരിപ്പ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ബീട്രൂട്ട് ചിരക്കിയത് 2 കപ്പ്, പരിപ്പ് 1 കപ്പ്, പാകത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉഴുന്ന പരിപ്പ് 1/2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് 1/2 കപ്പ്, ജീരകം 1 നുള്ള്, 3 ചുവന്നുള്ളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി എന്നിവ 1/2 ടീസ്പൂൺ വീതം, 1 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. പരിപ്പ്, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് തീ കുറച്ച് വെച്ച് 20 മിനിറ്റ് നേരം വേവിച്ച് ഊറ്റിയെടുക്കാം. ബീട്രൂട്ട് വൃത്തിയാക്കി ചുരണ്ടിയെടുക്കണം. പാനിൽ എണ്ണ ചൂടാക്കി കടുക്, ഉഴുന്ന പരിപ്പ് എന്നിവ ചേർത്ത് പൊട്ടി വരുമ്പോൾ ബീട്രൂട്ടും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കുറഞ്ഞ തീയിൽ വേവിക്കണം. അതിനുശേഷം തേങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ജീരകം എന്നിവ ചതച്ചത് കൂടി ചേർത്ത് ബീട്രൂട്ട് വെന്ത് മൃദുവാകുമ്പോൾ തേങ്ങാക്കൊത്ത്, പരിപ്പ്, കറിവേപ്പില എന്നിവ കൂടി ചേർത്തിളക്കി നന്നായി ചൂടായി വരുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. പരിപ്പ്, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് തീ കുറച്ച് വെച്ച് 20 മിനിറ്റ് നേരം വേവിച്ച് ഊറ്റിയെടുക്കാം. ബീട്രൂട്ട് വൃത്തിയാക്കി ചുരണ്ടിയെടുക്കണം. പാനിൽ എണ്ണ ചൂടാക്കി കടുക്, ഉഴുന്ന പരിപ്പ് എന്നിവ ചേർത്ത് പൊട്ടി വരുമ്പോൾ ബീട്രൂട്ടും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കുറഞ്ഞ തീയിൽ വേവിക്കണം. അതിനുശേഷം തേങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ജീരകം എന്നിവ ചതച്ചത് കൂടി ചേർത്ത് ബീട്രൂട്ട് വെന്ത് മൃദുവാകുമ്പോൾ തേങ്ങാക്കൊത്ത്, പരിപ്പ്, കറിവേപ്പില എന്നിവ കൂടി ചേർത്തിളക്കി നന്നായി ചൂടായി വരുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം.
3: രസമുകുളം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
5: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
8: IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
9: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം IQ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യൂ ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

ഇടതരളിത മദനചേലിൽ മതിമയങ്ങും പുതുമരാവ്. വി എം കുട്ടിയും ഇന്ദിരയും സംഘവും ആലപിച്ച ഗാനമാണ് തേനിശലിൽ ഇന്ന്. രചന ഹസ്സൻ നെടിയനാട്, സംഗീതം ചാന്ദ് പാഷ.

0: ഹസൻ നെടിയനാടിന്റെ വരികൾക്ക് ചാന്ദ് പാഷ ഈണം നൽകി വി എം കുട്ടിയും ഇന്ദിരയും സംഘവും ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഐക്യു ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
0: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
5: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടി വരുന്നാ തോന്നണ.
4: നേരം നമ്മള് പുലാമന്തോള് വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയ്ക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
5: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
6: എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ഉത്തരം കേട്ടോളൂ. നാങ്കിങ് ഉടമ്പടി. 1839 മുതൽ 1842 കാലയളവിലാണ് ബ്രിട്ടനും ചൈനയുമായി ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. കറുപ്പിന് നിരോധനം ഏർപ്പെടുത്താനും കറുപ്പിന്റെ ശേഖരം നശിപ്പിക്കാനും ചൈനീസ് ഗവൺമെന്റ് ശ്രമിച്ചു.

0: ാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന് കാരണമായത്. ഒന്നാം കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ചൈനയ്ക്ക് ഹോങ്കോങ്ങിനെ ബ്രിട്ടന് വിട്ടുകൊടുക്കേണ്ടി വന്നു.
1: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
0: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. FM ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ TV രാജേന്ദ്രൻ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 8 മണി കഴിഞ്ഞ് 27:15.
1: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി സ്റ്റുഡിയോയിലുള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
0: അപകടങ്ങൾ ആർക്കും എപ്പോഴും എവിടെ വെച്ചും സംഭവിക്കാം. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തുന്നത് ആ രോഗിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു അവസരമായി നാം കാണണം. ഇത്തരം നിരവധി രോഗികളെ ശുശ്രൂഷിച്ചും നിരവധി വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷാഹുൽ ഹമീദ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് എമർജൻസി വിഭാഗത്തിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ചും അത്തരം രോഗികളെക്കുറിച്ചുമെല്ലാം അന്വേഷിച്ചറിയാം. ഡോക്ടർ, എന്താണ് എമർജൻസി ഫിസിഷ്യന്റെ പ്രധാനപ്പെട്ട കടമ?
2: എമർജൻസി ഫിസിഷ്യന്റെ പ്രധാന കടമ ഒരു എമർജൻസി സാഹചര്യത്തിൽ വരുന്ന രോഗി, അത് പലതരം എമർജൻസി സാഹചര്യങ്ങളുണ്ടാകാം. അതൊരു ആക്സിഡന്റിൽപ്പെട്ട എമർജൻസി സാഹചര്യമാകാം.

0: അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എമർജൻസി സാഹചര്യമാകാം, ഒരു സ്ട്രോക്ക് ആവാം, ഒരു സ്നേക്ക് ബൈറ്റ് ആവാം, ഒരു ഇടിമിന്നലേൽക്കുന്നതാകാം, അങ്ങനെ പല പല എമർജൻസി സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഏത് എമർജൻസി സാഹചര്യത്തിലാണെങ്കിലും ആ എമർജൻസി സാഹചര്യത്തെ നേരിടേണ്ട ചില രീതികളുണ്ട്. ആ രീതിയിൽ ആ എമർജൻസി സാഹചര്യത്തെ നേരിട്ട് അതിനെ മറ്റു തലങ്ങളിലേക്ക്, ശരിയായ തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രാഥമികമായി എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അത് കറക്റ്റായി ചെയ്യുക, രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇതാണ് ഒരു എമർജൻസി ഫിഷ്യന്റെ ജോലി.
1: ഇന്ന് റോഡിൽ വാഹനങ്ങൾ ഒഴുകുകയാണ്. നിരവധി പേരാണ് വാഹനാപകടങ്ങളിൽ പെടുന്നത്. വാഹനാപകടത്തിൽപ്പെട്ട ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ എമർജൻസി വിഭാഗത്തിൽ തന്നെ എല്ലാവിധ പരിശോധനാ സംവിധാനങ്ങളും ഉണ്ടാകില്ലേ?
0: പറഞ്ഞതുപോലെ ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻസുകൾ വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. വാഹനം കൂടുന്നതിനനുസരിച്ച് തന്നെ വാഹനാപകടങ്ങളും

0: ഒരു കാലഘട്ടമാണ്. വാഹനം കൂടുന്നതിനനുസരിച്ച് തന്നെ വാഹന അപകടങ്ങളും കൂടുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ പെടുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട പ്രാഥമിക ചികിത്സ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സൈറ്റ് മുതൽ തന്നെ ആക്ച്വലി നമുക്കതിനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പലപ്പോഴും ഈ വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാവും. അവർക്ക് ഹെഡിന് ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിന് ചെസ്റ്റിനായാലോ അബ്ഡമൻ ആണെങ്കിലോ അല്ലെങ്കിൽ ലോങ് ബോൺസോ പെൽവിസോ അങ്ങനെയുള്ള ഇഞ്ചുറികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഏത് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവർ ആ സൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ പരമാവധി ആ രോഗിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ പേഷ്യൻസിൻ്റെ റിക്കവറി കുറേ കൂടി എളുപ്പമാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും അവരെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്പൈനിന് ഇഞ്ചുറി കൂടുതൽ വരുത്താത്ത രീതിയിലുള്ള ട്രാൻസ്പോർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സ്പൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമുണ്ട്. കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മളെ പ്രധാനപ്പെട്ട സ്പൈനൊക്കെ ഉണ്ട്. അതിലൂടെയാണ് നമ്മുടെ സുഷുമനാഡി സ്പൈനൽ കോഡ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ തെറ്റായ പരിചരണം മൂലം ചിലപ്പോൾ പറഞ്ഞ പോലെ ഈ സുഷുമനാഡിക്ക് ഇഞ്ചുറി സംഭവിക്കാനും ഒരുപക്ഷെ ആക്സിഡൻറ്റ് സംഭവിക്കാത്ത ഇഞ്ചുറി നമ്മളുടെ തെറ്റായ ഇടപെടൽ കാരണം സംഭവിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് അതിന് രീതികളുണ്ട്, അങ്ങനെ ചെയ്ത് അവരെ കൂടുതൽ ഇഞ്ചുറി വരുത്താത്ത രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പിന്നെ രക്തസ്രാവം നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രക്തസ്രാവം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് കംപ്രഷൻ, അതായത് നമ്മളെ കൈവച്ച് നമുക്ക് കംപ്രഷൻ കൊടുക്കുക അല്ലെങ്കിൽ തുണിയോ മറ്റോ കെട്ടി ആ രക്തസ്രാവം തടയുക. കാരണം രക്തം വാർന്നു പോയി കഴിഞ്ഞാലും അത് മരണത്തിന് കാരണമാവും. അപ്പോൾ ആ രക്തസ്രാവം നിർത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ചെയ്യാനുള്ളത്.
1: എക്സ്റ്റേണൽ ഇഞ്ചുറികൾ നമുക്ക് കാണാൻ സാധിക്കും, എന്നാൽ ഇന്റേണൽ ആയിട്ട് ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നത്?
0: ബാഹ്യമായ ഇഞ്ചുറികൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രക്തസ്രാവമാണെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ശരീരത്തിന്റെ ഒരു ഭാഗം പൊട്ടിക്കിടക്കുകയാണെങ്കിൽ കയ്യോ മറ്റോ പൊട്ടിക്കിടക്കാൻ ഡിഫോമിറ്റി നമുക്ക് ബാഹ്യമായി കാണാൻ കഴിയും. കലിയോ കാലോ പൊട്ടിക്കിടക്കാൻ അതിന്റെ അനാറ്റമിക്കലായിട്ടുള്ള പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആന്തരികമായുള്ള ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ആ രൂപത്തിലെ വിദഗ്ധരെ കൊണ്ടാണ് അത് സാധിക്കുക. അത് രോഗിയെ പരിചരിക്കുന്നതിലും രോഗിയെ പരിശോധിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായി വ്യക്തമാകുള്ളൂ. എങ്കിലും ഒരു പെട്ടെന്നുള്ള മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രോഗിയുടെ വയറിൻ്റെ ഭാഗത്തോ നെഞ്ചിൻ്റെ ഭാഗത്തോ ചതവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആന്തരികമായ ഇഞ്ചുറിയുടെ സൂചനകളാകാം. അതേപോലെ തന്നെ രോഗിയുടെ ഓർമ്മയിലുള്ള വ്യത്യാസം, അല്ലാന്നുണ്ടെങ്കിൽ രോഗി നിരന്തരമായി ഛർദ്ദിക്കുന്നു, ഓർമ്മയിലുള്ള വ്യത്യാസം, അപസ്മാരം വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആന്തരികമായ തലയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
1: വാഹന അപകടങ്ങളെ പോലെ തന്നെ സ്ട്രോക്ക്, ഹൃദയസ്തംഭനം തുടങ്ങിയ രോഗങ്ങളും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണല്ലോ വരുത്തുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണ് ചെയ്യുന്നത്?
0: തീർച്ചയായും അടിയന്തര ഒരു സാഹചര്യം തന്നെയാണ് സ്ട്രോക്ക് എന്നുള്ളത്. സ്ട്രോക്ക് ഇപ്പം അതാണ്, പിന്നെ കാർഡിയാക് സ്ട്രോക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം. ഇനി അതേപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള ബ്രെയിൻ സ്ട്രോക്കും വരാം. അപ്പോൾ പറഞ്ഞ ഇത് രണ്ടും സമയബന്ധിതമായി ചികിത്സ ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഇവ രണ്ടും. ഇപ്പോൾ നമുക്കൊരു ഹാർട്ട് അറ്റാക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം വേണ്ട രീതിയിൽ നടക്കാത്ത കൊണ്ടാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയുകയും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കുക ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹൃദയസ്തംഭനം വരെ സംഭവിക്കാം. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ നെഞ്ചുവേദന, അതിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളായി നമുക്ക് കാണാൻ കഴിയും നെഞ്ചുവേദന, ശ്വാസം മുട്ട്, അതേമാതിരി ഇടതുഭാഗത്തേക്ക് കഴുത്തിലേക്ക് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുന്ന വേദന, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാർട്ട് സംബന്ധമായ വിഷയമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ അതിന് വൈദ്യസഹായം തേടുക, ഹോസ്പിറ്റലിൽ പോവുക, അവരോട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതിന് വേണ്ട പ്രതിവിധികൾ ഉടനെ ചെയ്യും. അതേപോലെ തന്നെയാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്ട്രോക്ക്. അപ്പോൾ ബ്രെയിൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറയുന്ന പോലെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്ന ഒരു സാഹചര്യമാണ് ബ്രെയിൻ സ്ട്രോക്ക്. അതിനും ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ടാവാം. ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പത്തേ നിന്നും കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മുടെ ചികിത്സാ രീതികളൊക്കെ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ചികിത്സാ രീതികൾ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം മാറി ബ്രെയിനിൽ പറഞ്ഞ മാതിരി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, നിശ്ചിത സമയത്തേക്ക് ബ്രെയിനിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും പിന്നെ തിരിച്ചു വരാത്ത രീതിയിൽ ബ്രെയിന് കേടുകൾ സംഭവിക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി ചികിത്സ നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രോക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഒരു ഭാഗത്തേക്ക് തളർച്ച ഉണ്ടാവുക, അതേപോലെ തന്നെ നമ്മൾ വർത്തമാനം പറയുമ്പോൾ പ്രയാസം ഉണ്ടാവുക, കൊഞ്ഞപ്പട ഉണ്ടാവുക, വർത്തമാനം പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുക, അപസ്മാരം ചില ഘട്ടങ്ങളിൽ വരാം. ഇതൊക്കെ സ്ട്രോക്കിൻ്റെ സൂചനകളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യും. സ്കാനിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രോക്ക് തന്നെ രണ്ട് തരം, ഒന്ന് രക്തസ്രാവമുള്ള സ്ട്രോക്ക് ഉണ്ട്, ഒന്ന് രക്തോട്ടം കുറഞ്ഞ സ്ട്രോക്ക് ഉണ്ട്. അതേതാണെന്നുള്ളതിന് അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ചികിത്സകൾ ഉണ്ടാകും. ഇഷ്കീമിക് സ്ട്രോക്ക് അല്ലെങ്കിൽ രക്തോട്ടം കുറയുന്നുള്ള സ്ട്രോക്ക് നമുക്കൊരു 3-3.5 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 3.5-4 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആ രക്തക്കെട്ട അലിയിച്ച് കളയേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് ലഭ്യമാണ്. അതിന് പുറമെ ഇന്ന് രക്തക്കെട്ട എടുത്ത് കളയാൻ പോലും

0: പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ത്രോംബെക്ടമി പോലത്തെ ചികിത്സകളും ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് രോഗി ഏകദേശം 90 മുതൽ 95% വരെ അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തുകയും അവർക്ക് ആ വീക്ക്നെസ്സുമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുക, എത്രയും പെട്ടെന്ന് റിക്കവറിയുടെ സാധ്യത കൂടുതലാണ്. 3, 3.5 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100% തന്നെ റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
1: ഹിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദാണ് അത്യാഹിത വിഭാഗത്തിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ചും അവ ഒഴിവാക്കാവുന്ന രീതിയെക്കുറിച്ചുമെല്ലാം ഇതുവരെ നമ്മോട് സംസാരിച്ചത്. ഡോക്ടറുടെ അഭിമുഖത്തിന്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ഇതേ സമയം കേൾക്കാം. സൌത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
2: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
1: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത്
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ്. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ചാറ്റൽ മഴയുടെ തണുപ്പും മനോഹരമായ ഒരു പാട്ടിൻ്റെ ഈണവുമായി നമ്മുടെ സ്വന്തം ചിത്രമഞ്ജരി ഇതാ ലൈവായി ആരംഭിക്കുകയാണ്. വിളിക്കേണ്ട നമ്പറുകൾ 04 83 29 50 300, അടുത്ത നമ്പർ 29 50 800. നമ്പറുകൾ വീണ്ടും 04 83 29 50 300, അടുത്ത നമ്പർ 29 50 800. നിങ്ങളുടെ കോളുകൾക്കായി കാത്തിരിക്കുന്നത് സ്റ്റുഡിയോയിൽ ഞാൻ ടി വി രാജേന്ദ്രൻ, സ്റ്റുഡിയോ സഹായം സബാ മെഹബൂബ്, സാങ്കേതിക സഹായം പി സൈദലവി, വി പി ഷംസീർ.

നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. മനസ്സിൽ ഒരുപാട് വിശേഷങ്ങളും ചുണ്ടിൽ പ്രിയപ്പെട്ട പാട്ടുകളുമായി നിങ്ങളിൽ ആരാണ് ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. കാത്തിരിക്കാം.

0: Conectivo. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: ഞാൻ ശ്രീജ ആണ്, വറ്റലൂരിൽ നിന്ന്.
0: വറ്റലൂരിൽ നിന്ന് ശ്രീജ. ആ ശ്രീജ, ഇന്നലെ എങ്ങാണ്ട് വിളിച്ചിരുന്നോ?
1: ഇല്ല. അയ്യോ, ഇല്ല കേട്ടോ.
0: അപവാദം പറയല്ലേ.
1: ഞാനൊക്കെ സ്ഥിരം സ്വതാ വരുന്ന വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ അച്ഛനെ റേഡിയോനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അതൊക്കെ പോയി. ഇപ്പൊ ഒരു 9 മാസമായിട്ടാണ് ഒരു റേഡിയോ എനിക്ക് കിട്ടിയത്.
0: ഓ, അത് ശരി.
1: അതിന്റെ മുന്നേ ഫോണിലൊക്കെ കാണായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് റേഡിയോ എന്തായാലും വേണം, ഈ കേൾക്കണം എന്നറിഞ്ഞു. അതിലിവിടെ മക്കരപ്പറമ്പും കൂട്ടിലങ്ങാടി മലപ്പുറം ഒന്നും പോയിട്ട് ഫോൺ റേഡിയോ കിട്ടിയില്ല. ലാസ്റ്റ് മഞ്ചേരി എന്നാ കിട്ടിയത്. ഓഗസ്റ്റിലേക്ക് റേഡിയോന്റെ വാർത്തകയായി.
0: അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് വരണ്ടേ ആഘോഷിക്കാനായിട്ട്?
1: ഇന്ന് രാവിലെ റേഡിയോ ഓണം.
0: അപ്പൊ എത്ര നാള് കേൾക്കാണ്ടിരുന്നു ഇതിനിടയ്ക്ക്?
1: 11 വർഷം പോലെ കേൾക്കാതിരുന്നിട്ടുണ്ടാവും.
0: അത്രേ ഉള്ളൂ അല്ലേ?
1: എന്നാലും ഫോണിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോണിൽ കിട്ടുമ്പോ അങ്ങനെ കണ്ടു. പിന്നെ
0: അപ്പൊ ശ്രീജയുടെ ശ്രീജ ഇപ്പൊ വറ്റല്ലൂരാണുള്ളത് അല്ലെ? സ്വന്തം സ്ഥലം എവിടെയാ? അപ്പൊ
1: കോട്ടക്കൽ.
0: ആ, അത് ശരി. കോട്ടക്കലൊക്കെ നല്ല വ്യക്തമായിട്ട് റേഡിയോയിൽ കിട്ടുന്നതാണല്ലേ.
1: അവതരിപ്പിച്ചിരുന്നില്ല എന്റെ ഗാനം.
0: ഓ ഓ ആ
1: അവരൊക്കെ

0: അടുത്താണ്.
1: അടുത്താണ്. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു, എന്താ ശ്രീജ എന്താ ചെയ്യുന്നേ?
0: ഞാനൊന്നും ചെയ്യുന്നില്ല, തന്നെ ഉള്ളൂ.
1: നമ്മള് സ്ഥിരം പറയുന്നൊരു പല്ലവിയാണ്, ഹൗസ് വൈഫ് ആണ്, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പാടില്ല എന്ന്. അതിവിടെ നിരോധിച്ചു, അത് ഒരു ഉത്തരവിറക്കിയിരുന്നു, അറിഞ്ഞില്ലേ? ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആളുകൾ വിളിക്കുമ്പോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ളത്, അതിന് ഉത്തരവ് വന്നിട്ടുണ്ട്. എന്ത് താമസിക്കുന്നേ?
0: ചെറിയൊരു ഷെഡ് വെച്ചിട്ട് അതിലാണ് ഇപ്പൊ ഞാനും ഹസ്ബൻഡ് താമസിക്കുന്നത്.
1: ആ വീട് അത് ശരി. ഓ, ഏത് ഘട്ടമായി വീട് പണി?
0: വീടിപ്പോ തേത്ത് കഴിഞ്ഞ് കിടക്കുകയാണ്, വേറൊന്നും ആയിട്ടില്ല.
1: നിലംപണി തുടങ്ങിയിട്ടില്ല
0: അല്ലേ? ഇല്ല, ഹസ്ബൻഡ് പോലും പോണ ആളാണ്.
1: ആ, നിലംപണി കഴിഞ്ഞാൽ വേണമെങ്കിൽ അങ്ങോട്ട് മാറാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെ നമ്മള് കയറിയിരുന്നതിന് ശേഷമൊക്കെ ചെയ്യാമല്ലോ അല്ലേ?
0: അങ്ങനെയൊക്കെ ഉണ്ട്, പ്രതീക്ഷയൊക്കെ ഉണ്ട്.
1: പക്ഷേ നടക്കും,
0: അങ്ങനെയൊന്നും സാധിക്കുന്നില്ല.
1: അപ്പഴേ ശ്രീജ പാട്ട് ഏതാ വേണ്ട? അത് ചോദിക്കാൻ മറന്നുപോയി.
0: നന്ദനത്തിലെ കാർമുകിൽ പറഞ്ഞിട്ട് മാഡത്തിനോട് പറഞ്ഞിരുന്നു.
1: ആ, കാർമുകിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ.
0: ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുന്നത്. ഞാൻ കൊറേ ശ്രമിക്കാറുണ്ട്, കിട്ടുന്നില്ല
1: കിട്ടുന്നില്ല. അതങ്ങനെ തന്നെയാണ് ശ്രീജ. ശ്രീജക്ക് ആദ്യമായിട്ടാണെന്നാ പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നത്?
0: അല്ലല്ല, രണ്ടാമത്തെ പ്രാവശ്യം
1: കിട്ടിയിട്ടുണ്ട്.
0: അന്ന് മഞ്ജു മാഡം, വിനോയ് സാറോ, അങ്ങനെ ഓരായിരുന്നു.
1: ആയിക്കോട്ടെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ തന്നെ വീട് പണി എത്രയും വേഗം തീരട്ടെ. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഈ പാട്ട് കേട്ടാലോ എന്നാല് ശ്രീജ?
0: ഓക്കെ
1: ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ.
0: ആ ശരി, ഓക്കെ.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിഴിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ടാപ്പിളിൽ ഏജൻസീസ്.
2: ഹലോ ഹലോ ഹലോ
3: ഹലോ
2: ആ പറഞ്ഞോളൂ.
3: ഹലോ മാം, നമസ്കാരം. എന്റെ പേര് അജിത സർ.
2: അജിത,
3: അങ്ങാടിപ്പുറം.
2: അങ്ങാടിപ്പുറം, ഓക്കെ ഓക്കെ.
3: കുറെ കാലമായി ആഗ്രഹിക്കുന്നത് വിളിക്കണം എന്നുള്ളത്, ഇതുവരെ കിട്ടിയിട്ടില്ല.
2: അല്ല, വിളിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചതോ?
3: കിട്ടണമെന്ന് ആഗ്രഹിച്ചത് വിനോദ് സാറിന്റെ സാറെടുത്ത് സംസാരിക്കണം എന്ന് കൊറേ കാലം ആഗ്രഹിച്ചിരുന്നു. വിളിക്കുമ്പോ കിട്ടൂല്ല. പിന്നെ ഞാൻ
2: ഇന്നിപ്പോ ഞാനേ ഉള്ളു, എന്താ
3: ചെയ്യാൻ സർവമാതി സാർ, ഭയങ്കര എന്താ പറയണ്ടെന്ന് അറിയില്ല.
2: സാറില്ലേ, സാറില്ലേ, റിലാക്സ്. ആദ്യം പിന്നെ ഈ പാട്ട് ഏതാന്നൊന്ന് പറഞ്ഞോളൂ.
3: ഞാൻ പറഞ്ഞായിരുന്നു, കയ്യെത്തും ദൂരെ വെച്ചു, അല്ലെങ്കിൽ മഴ പെയ്ത മാനം തെളിഞ്ഞ, അതെങ്കിലും ഒരു പാട്ട് വേണം ബാല്യകാലത്തിന്റെ.
2: അതാക്കിയല്ലോ, നല്ല മഴയൊക്കെ ഇല്ലേ. ഇഷ്ടമുള്ളത് ഏതാ വേണ്ടെച്ചാ പറഞ്ഞോളൂ.
3: അത് ഏതായാലും രണ്ടും ബാല്യകാലത്തിന്റെ ദോഷമല്ലേ.
2: അപ്പൊ അങ്ങനെ
3: പറയട്ടെ സാർ.
2: ആ പിന്നെ അതാണല്ലോ പ്രധാനം.
3: എന്റെ പേര് അജിത, ഞങ്ങാലിപ്പുറത്ത് വിളിക്കുന്നു. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, വലിയ മോൾ അതുല്യ, ചെറിയ മോൾ ഐശ്വര്യ.
2: എന്തൊക്കെ ചെയ്യണം?
3: വലിയ മോള് 7th class പഠിക്കുമ്പോ ഞങ്ങള് വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹം പോയി വേഗം. പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു. വലിയ മോള് എന്തായാലും ഞാൻ പഠിപ്പിച്ച അവള് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റേ മോള് ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നു. രണ്ടാക്കും ഓരോ മക്കളുമായി.
2: അജിത ചേച്ചി എന്താ ചെയ്യുന്നത്?
3: ഞാനോ, ഞാൻ 10-17 കൊല്ലം അങ്ങാടിപ്പുറം മാർക്ക് മോട്ടേഴ്സിന്റെ ഹീറോയുടെ ഷോറൂമ് കേഷകായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഞാൻ.
2: അത് ശരി.
3: വലിയ ചെറിയ മോക്ക് കുഞ്ഞായോക്കുമ്പോ പിന്നെ കുട്ടിയെ നോക്കാൻ ആളില്ലാത്തോണ്ട് മാത്രമല്ല, കാൽമുട്ടു വേദന ഉണ്ടായപ്പോ കാൽമുട്ടു വേദന കാരനല്ല ഞാൻ റിസൈൻ ചെയ്ത്. കുട്ടികൾ പ്രസവിച്ചു, പിന്നെ അങ്ങനെ നോക്കി വിളിച്ചു നോക്കി എന്തൊക്കെ പറയണ്ടത് അറിയണില്ല.
2: ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ശരിക്കും പറയുന്നുണ്ടല്ലോ.
3: ജീവിതത്തോട് പൊഴുതിയാണ് ഞാൻ.
2: പിന്നെ സങ്കടപ്പെടരുത്, അത് അതില് സന്തോഷിക്കല്ലേ വേണ്ടത്. മക്കളെയൊക്കെ രണ്ടുപേരും നല്ല നിലയിലാക്കിയില്ലേ. അല്ല, ഞാൻ പറയുന്നത് എന്തറിയോ, അജിത ചേച്ചി, അതൊരു വലിയ നേട്ടമല്ലേ നമ്മളെ ജീവിതത്തിൽ പൊരുതി നേടിയിട്ടുള്ളത് അല്ലേ. അത് സങ്കടപ്പെട്ടുകൊണ്ടല്ല, സന്തോഷത്തോടുകൂടി ഒരു
3: സന്തോഷം. അത് മാത്രമല്ല, ഞാന് എനിക്കിവര്

0: ബസ്സിലായിരുന്നു, അദ്ദേഹം ബസ്സിലായിരുന്നു. ബസ്സിലായിരുന്നപ്പോഴാണ് ഈ ഒരു എഫ് എം റേഡിയോ എന്നെ പഠിപ്പിച്ച ഒരു പെറ്റ് ബോക്സ് കൊണ്ടു വന്നിട്ട്. അതൊക്കെ കൊറേ കഴിഞ്ഞ് കേടു വന്നു. പിന്നെ മൊബൈലായിരുന്നു. പിന്നെ കഴിഞ്ഞ 24-ാം തീയതി പിറന്നാളായിരുന്നു.
1: ഓ ഹാപ്പി ബർത്ത്ഡേ. ആ
0: ായിട്ട് തന്നു ഒരു എഫ് എം റേഡിയോ. ഏറ്റവും വലിയ സന്തോഷം
1: ജീവിതത്തിൽ. അപ്പൊ ഒരുപാട് നമുക്ക് എന്തറിയോ, നമ്മളെപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മള് ചെറിയ ദുഃഖങ്ങളാണ് കൂടുതൽ ഓർക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ സന്തോഷങ്ങളായിരിക്കും കൂടുതൽ
0: ഉണ്ടായിട്ടുണ്ടാവും. വീടൊക്കെ പൊളിച്ച് പുതിയ വീടാക്കി തന്നു എന്റെ കുട്ടികളെ. എനിക്ക് ആദ്യം എന്തായിരുന്നു, ആൺകുട്ടികളില്ലല്ലോ. അപ്പൊ ആൺകുട്ടികളുള്ള
1: ഇപ്പോ അങ്ങനെയൊന്നും ഇല്ലെന്നേ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒന്നും വ്യത്യാസമൊന്നുമില്ല.
0: അനുഭവത്തിന് ഞാൻ പഠിച്ചു ആൺകുട്ടികളല്ല പെൺകുട്ടികളായാലും അതിൽ കാര്യം ചെയ്യാൻ പറ്റുന്നു. ഞാൻ
1: പിന്നെന്താ, പെൺകുട്ടികൾ വിമാനം ഓടിക്കുന്നു, ബഹിരാകാശത്ത് പോകുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യുന്നു അവര്.
0: വിളിച്ചിരുന്നു, കിട്ടി. ഇപ്പൊ അടുത്ത് വിളിച്ചിട്ടില്ല.
1: നന്നായി, നമുക്കും സന്തോഷം. നമ്മുടെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു അമ്മയുടെ. എത്ര ചപ്പാത്തി ആയി? ഏഴെണ്ണയായിട്ടുള്ളൂ, പണി നടക്കട്ടെ എന്നാല്. അതിന്റെ ഇടയിലേ നമുക്ക് ആ പാട്ട്, രണ്ടാമത് പറഞ്ഞ പാട്ട് കേൾക്കാം. എന്നാലും മഴ പെയ്തു മാനം കേട്ടോ. പറയാം, എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ.
0: ഞാൻ എല്ലാ പരിപാടിയും കാണാറുണ്ട്. രാവിലെ 6 മണിക്ക് വീട്ടിൽ കുളിയും കഴിഞ്ഞ് അത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പണി കഴിയുന്നത് വരെ എപ്പം കേട്ടോണ്ടിരിക്കും.
1: ഓക്കെ ഓക്കെ. അപ്പൊ മക്കളോടും പേരക്കുട്ടികളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്?
0: രണ്ടാൾക്കും ഓരോ കുഞ്ഞുങ്ങളായി. വലിയ മുള ചെറിയ മുള കുട്ടിക്ക് 1.25 വയസ്സായി. മറ്റു ഇപ്പൊ 90 കഴിഞ്ഞ ഇപ്പൊ 9 അവൾ അങ്ങോട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്.
1: മരുമകന്മാരോടും ഒക്കെ പറയാം കേട്ടോ.
0: തീർച്ചയായും.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡ് ആനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഹലോ
3: ഹലോ
2: ഹലോ ആ ആരാണ്? പറയൂ.
3: ഞാൻ റൌഫ് മാഷ്, മൂർക്കനാട്.
2: റൌഫ് മാഷ്, മൂർക്കനാട്. ഓക്കെ, ഏത് സ്കൂളിലാ മാഷേ?
3: ഞാൻ നേരത്തെ CBSE പിന്നെ അൺഎയ്ഡഡ് സെക്ടറിലെ അധ്യാപകനായിരുന്നു ദീർഘകാലം.
2: അതെയോ? ഓ, എത്ര വർഷത്തോളം?
3: അതൊരു 10-12 വർഷം.
2: അത് ശരി. ഇപ്പോ
3: ഇപ്പൊ നമുക്ക് കുറച്ച് പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്.
2: ആ, അത് ശരി. ആ ഹാ, അപ്പോ പിന്നെ അധ്യാപന ജീവിതം നിർത്തി റിട്ടയർ ചെയ്തു.
3: അതെ അതെ അതെ അതെ.
2: ഏതായിരുന്നു വിഷയം പഠിപ്പിച്ചിരുന്നത്?
3: നമ്മള് പിന്നെ SS ആയിരുന്നു,
2: സോഷ്യൽ സയൻസ് അല്ലേ?
3: അതെ അതെ അതെ.
2: ഓക്കെ. ആ, അപ്പൊ ഇപ്പോ പരിപൂർണമായിട്ടും പൊതുപ്രവർത്തനാണ് അല്ലേ?
3: ആ, പൊതുപ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് സംതൃപ്തി തോന്നുന്ന പരിപാടികളിലേക്കൊക്കെ അങ്ങനെ പോകുന്നു.
2: അതിലേതൊക്കെയാണ് ഈ പൊതുപ്രവർത്തനം? അല്ലാതെ സംതൃപ്തി തോന്നുന്ന കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ടോ?
3: ആ, നാട്ടില് നടക്കുന്ന പിന്നെ ഈ കലാപരമായിട്ട് സാഹിത്യപരമായിട്ടുള്ള ചർച്ചകള്, പരിപാടികളില് അങ്ങനെയുള്ളതിലൊക്കെ ചെറിയ തോതിലൊക്കെ അങ്ങനെ പങ്കെടുക്കും.
2: അത് ശരി. ആ ഹാ, അല്ല, നല്ലൊരു ശബ്ദം പാടുന്ന ആളാണോ എന്നൊരു സംശയം അങ്ങനെ തോന്നി.
3: ഇല്ല, പാട്ട് അങ്ങനെ പരിപാടികളിലൊന്നും അങ്ങനെ പാടുന്ന രീതികളൊന്നുമില്ല.
2: പിന്നെ നമ്മളെ വീട്ടിലൊക്കെ അല്ലേ മൂളിപ്പാട്ടുകൾ അല്ലേ?
3: ആ അതെ, അതിപ്പോ ഏതൊരു മനുഷ്യനായിരുന്നാലും സ്വാഭാവികം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
2: പാടിപ്പോവും അല്ലേ?
3: അതെ അതെ അതെ അതെ.
2: അപ്പോ ഇന്ന് എന്തൊക്കെയാ വിശേഷങ്ങൾ? മൂർക്കനാടിലെ വിശേഷങ്ങളൊക്കെ പറയൂ. നമ്മുടെ ഊർങ്ങാട്ടി പഞ്ചായത്തിൽ വരുന്നല്ലേ മൂർക്കനാട്?
3: ഊർങ്ങാട്ടി പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ്, ചാലിയാറിനോട് ചേർന്ന് മൂർക്കനാട് പ്രദേശം.
2: നമ്മുടെ തെരട്ടമ്മൽ അല്ലേ അടുത്തല്ലേ?
3: ആ, തെരട്ടമ്മൽ അതിന്റെ തൊട്ടടുത്തൊരു പ്രദേശമാണ്.
2: മൈത്ര എന്നൊക്കെ പറയുന്നത് അല്ലേ?
3: മൈത്ര, അതെ. ഞങ്ങളിങ്ങനെ മൂന്ന് ഭാഗം പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്.
2: മൂന്ന് ഭാഗം എന്ന് പറയുമ്പോൾ ചാലിയാർ പിന്നെ വളഞ്ഞു,
3: ചാലിയാറും ചെറുപുഴയും.
2: ആ, അത് ശരി. ഓക്കെ ഓക്കെ. ആ,
3: ഒരു ഭാഗം മലനിരകളും.
2: അതെ അതെ. അവിടെ മുർക്കനാടുന്ന എന്താണ്, അങ്ങോട്ട് കയറി പോയി ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അല്ലേ? ആ ഭാഗത്ത്
3: വെള്ളച്ചാട്ടമുണ്ട്
2: അല്ല? ആ അല്ല, ഉദായി അങ്ങാണ്ട് പോയിട്ട് അല്ലേ ആരോ ഒരു പറയുന്ന കേട്ടിട്ടുണ്ട് അവിടെ ഒരു.
3: അതെ അതെ, ഈ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം ഞങ്ങള് അടുത്ത പ്രദേശത്തുള്ള തന്നെയാണ്.
2: ആ,
3: പിന്നെ
2: വേഴക്കോട്, വേഴക്കോട് എന്നൊക്കെ പറയുന്ന സ്ഥലം അല്ലേ?
3: അതെ അതെ അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ കൊല്ലംകൊല്ലി.
2: കൊല്ലംകൊല്ലി, ആ
3: അതെ. അത് മഴക്കാലത്ത് കുറച്ച് നല്ല രസമുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്.
2: ഇപ്പൊ പറ്റിയ സമയമാണ് അവിടെ സന്ദർശിക്കാനായിട്ട് അല്ലേ?
3: ഇപ്പൊ പറ്റിയത്, ഒരുപാട് കൂടുതൽ പിന്നെ ഫാമിലികള് പിന്നെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ അത്രയില്.
2: ആ ആ, അപ്പൊ അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് അല്ലേ?
3: ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. അപകടമുള്ള സ്ഥലമാണ്, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ.
2: അതെ, അത് വരുന്ന ആളുകൾ സ്വയം നിയന്ത്രണം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അല്ലേ?
3: അതെ അതെ അതെ അതെ.
2: കുടുംബമൊക്കെ എന്ത്, ആരൊക്കെയാണ് മക്കൾ?

0: ഭാര്യ ഒക്കെ എന്ത്?
1: ഭാര്യ ടീച്ചറാണ്,
0: ആ അവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെയാണോ?
1: മക്കനാട് തന്നെയുള്ള സുബുലസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്.
0: ഓ അത് ശരി. ആ ഹാ
1: പിന്നെ രണ്ട് ആൺമക്കളാണ്.
0: ആ
1: മൂത്തയാളിപ്പം UKയിലാണ്, പഠനാവശ്യാർത്ഥം പോയതാണ്.
0: ഓ അത് ശരി. ഏത് വിഷയമാണ് ആള് പഠിക്കുന്നത് അവിടെ?
1: ആള് എൻജിനീയറിംഗ് ആണ്,
0: ആ
1: എൻജിനീയറിംഗിന്റെ ഹയർ സ്റ്റഡിക്ക് പോയതാണ്,
0: എം എസ് ആണോ?
1: പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലില്.
0: ആ ശരി. ആ ഹാ മറ്റേ ആള്?
1: മറ്റേയാളിപ്പോ PG കഴിഞ്ഞിട്ട് BEd ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ഓ അത് ശരി. ആ ഹാ ഹാ അപ്പോ
1: അങ്ങനെ രണ്ടു പേര്.
0: അധ്യാപന രംഗത്തേക്കാണ് അപ്പോ അദ്ദേഹത്തിന്റെ അല്ലേ
1: ആ ചെറിയ മോൻ അങ്ങനെ
0: ഒരു
1: ഒരു
0: ആഗ്രഹം
1: താല്പര്യം
0: അല്ലേ?
1: അങ്ങനെയുണ്ട്.
0: അപ്പൊ റൌഫ് മാഷേ, ഏതാ പാട്ട്
1: ആ
0: ഇന്നത്തെ നമ്മളുടെ വിഷയത്തിലേക്ക് വരാനി? പാട്ടേതേ?
1: പാട്ട്, പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്താൽ മതി, പറഞ്ഞാൽ മതിയോ?
0: ആ പറഞ്ഞോളൂ. ആ
1: നമ്മള് അല്ലിയാമ്പൽ കടവിലെ നിരക്ക് വെള്ളം.
0: ആ റോസിയിലത്തെ അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ റോസിയിലെ.
0: അതാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ജോബ് മാഷാണല്ലോ അല്ലേ?
1: അതെ, ഈ പൊതുവെ പഴയ പാട്ടുകളോട് ഒരു ഇഷ്ടമാണ്.
0: ആ അത് ആ പാട്ട് പിന്നീട് ഒരു സിനിമയിൽ വരുന്നുണ്ടായല്ലോ ഇപ്പം ഈ അടുത്ത കാലത്ത്.
1: ആണല്ലോ.
0: പിന്നെ വേറൊരു സിനിമയിൽ അത് വന്നു. അപ്പം നമുക്ക് ആ പാട്ട്
1: അത്
0: കേൾക്കാം.
1: ശരി.
0: ജോബ് സംഗീതം നൽകി പി ഭാസ്കർ മാഷാണ് വരികൾ, ദാസേട്ടൻ്റെ ആലാപനം.
1: അതെ.
0: അപ്പം എന്നാൽ പാട്ട് കേട്ടാലോ? അപ്പം എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ.
1: ഓ,
0: ഓക്കെ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ശരി.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഹലോ, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
6: ചെറുകോട്.
5: അതെയാ, ഇടയ്ക്ക് വിളിക്കലുണ്ടല്ലേ. എന്നിട്ട്
6: അറിയല്ലേ, ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേഗം കിട്ടി. ഞാനും ഇവിടെ വെറുതെ ഇങ്ങനെ ചായക്ക് കടി പൊട്ട് അടുപ്പത്തേക്കിട്ട് വിളിച്ചതാ. ഇപ്പൊ കിട്ടി വേഗം.
5: എന്താണെന്ന് ചായക്ക്?
6: പുട്ടും
5: ചെറുപയറും.
6: അടിപൊളി അടിപൊളി കടി. ഞാനെന്നും എപ്പോഴും റേഡിയ കേൾക്കും.
5: അതെയോ?
6: റേഡിയത്തിലെല്ലാം പറയണ നിങ്ങൾ സൗണ്ട് ഒക്കെ എല്ലാരുടെ സൗണ്ട് കേട്ടാക്കി ആളെ എല്ലാരെയും അറിയാം.
5: അത് എന്നാ ആരാണ്? ഞാൻ ആരാ പറയൂ?
6: രാജേന്ദ്രൻ.
5: ശരി ശരി. അപ്പോഴേ ഏതാ പാട്ട് വേണ്ട ചേച്ചി?
6: പാട്ട് പുതിയൊരു പാട്ട് വെച്ചാൽ.
5: പുതിയൊരു പാട്ടാണ്ടാവാം. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പുതിയ പാട്ട് ഞങ്ങൾ കൊടുക്കും. പള്ളിച്ചട്ടമ്പിയിലെ പാട്ട് തരാം കേട്ടോ, നല്ല രസമുള്ളൊരു പാട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേറെന്തൊക്കെയാണ് ചെറുകോട് വിശേഷങ്ങള്? നമ്മളെ പെരിന്തൽമണ്ണയ്ക്ക് പാണ്ടിക്കാടിന്റെ ഇടയ്ക്കല്ലേ സ്ഥലം? അയിനിക്കോട് എന്നൊക്കെ പറഞ്ഞ സ്ഥലം അല്ലേ? ആ പിന്നെ കത്തെഴുതാറുണ്ട്, സന്ദേശങ്ങളായി. വേറെ ആരുണ്ട് വീട്ടില്? ആരൊക്കെയാള്ളേ? എന്തെങ്കിലും ചെയ്യണ്ടോ ലക്ഷ്മി?
6: ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പപ്പടപ്പണിയൊക്കെ എടുത്തിരുന്നു.
5: ചെയ്തിരുന്നു.
6: ഞാൻ കൊണ്ടുപോകുന്നല്ല, ഏട്ടനാ കൊണ്ടുപോയിരുന്നു പപ്പടം. അങ്ങനൊക്കെ പപ്പടം ഉണ്ടാക്കിയിരുന്നു അച്ഛനുള്ള കാലത്തൊക്കെ. ഞങ്ങള്
5: ഇപ്പൊ ആരും ചെയ്യുന്നില്ലേ ആ പണി? എല്ലാവരും മെഷീനൊക്കെ
6: ജോലിയാണ്, വേറെ ജോലിയായി. കുട്ടികൾക്കൊക്കെ വേറെ ജോലിയാണ്,
5: വേറെ ജോലി.
6: ഏട്ടൻ പണ്ട് പോസ്റ്റ് മേനായിരുന്നു.
5: അതെയോ? ആ അത് ശരി. ഇന്ന് ചെറുകോട് മഴ പെയ്യണ്ടോ?
6: ആ ഇന്ന് ചെറിയ മഴയുണ്ട്.
5: വലിയ മഴയില്ല പൊതുവെ അല്ലേ?
6: പക്ഷെ
5: തണുപ്പുണ്ട് പൊതുവെ അല്ലേ? നല്ലോണം
6: തണുപ്പ്. തണുപ്പൊന്നുമില്ല, പണ്ടത്തെ പോലെ തണുപ്പൊന്നുമില്ല.
5: ഇല്ലല്ലേ, പണ്ടായിരുന്നു തണുപ്പൊക്കെ അല്ലേ?
6: തണുപ്പൊന്നുമില്ല. അപ്പൊ ഈ കേക്കണ.
5: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ പാട്ട് കേൾക്കാം. നല്ലൊരു പുതിയ പാട്ട് തരാം കേട്ടോ.
6: പുതിയൊരു പാട്ട് വെച്ചാൽ.
5: ശരി ശരി. ഓക്കേ ഓക്കേ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ഹലോ ഹലോ
3: ഹലോ
2: ആ പറഞ്ഞോളൂ. എക്കോ വേണ്ട കേട്ടോ, എക്കോ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമോ? ഹലോ, റേഡിയോന്റെ അടുത്ത് മാറിയാ മതി, അപ്പൊ എക്കോ പോയിക്കോളും. റേഡിയോന്റെ അടുത്ത് മാറും ആദ്യം. നല്ല കുട്ടിയായിട്ട് എന്തറിയോ, മറ്റ് കേൾക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. നീ പേര് പറഞ്ഞോളൂ. ആ, എവിടെയാ സ്ഥലം? എടയാറ്റൂർ അല്ലേ? അല്ല, ഞാൻ എന്റെ പേര് രാജേന്ദ്രൻ എന്നാണ് കേട്ടോ. അപ്പൊ ഏതാ പാട്ട് ഇന്ന് വേണ്ടത്? ഒരു പാട്ട് കൊടുത്താ മതി, നല്ലൊരു പാട്ടങ്ങോട് വെച്ചാ പോരെ നമുക്ക്. അത് സാരില്ല, നമുക്കേ ഒരു പാട്ട് എന്താ പറയാ, വിളിച്ചു കിട്ടിയപ്പോ ചെലപ്പോ അത് ഓർമ്മ കിട്ടുണ്ടാവില്ല അല്ലേ. സാരില്ല സാരില്ല. രാധ ചേച്ചി വേറെ ആരാളെ വീട്ടില്?
3: ഞാനും എന്റെ നാത്തൂനും.
2: ആ,
3: നാത്തൂന്റെ ഒരു മോനും. നാത്തൂനും ഞാൻ ഇഷ്ടമല്ല, ഞാൻ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്.
2: അതെയോ, ഓഹോ.
3: പിന്നെ മകൻ പണിക്ക് പോവുകയാണ്.
2: ആ, മകൻ പോയോ? ഒന്ന് പോയിട്ടുണ്ടോ?
3: ആ, പോയി പോയി.
2: അതെയാ? ആ,
3: ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്.
2: എവിടെയാ പോകുന്നത്? പെരിന്തൽമണ്ണയോ?
3: അല്ലല്ല, മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ.
2: അത് അവിടെ പോവല്ലേ? ഇനിയിപ്പൊ ഇന്ന് പോണോ?
3: അല്ല, നാളെ.
2: നാളെയാണ്? അത് ശരി. ആഴ്ചയിൽ 3 ദിവസം. എത്ര കാലമായിട്ട് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്?
3: 16 കൊല്ലമായിട്ട്
2: ചെയ്യുന്നു. മറ്റേ നാത്തൂന് എന്താ അസുഖം ഉണ്ട് പറഞ്ഞത്?
3: നാത്തൂന് ബ്ലോക്ക് വന്നതാ. അപ്പോ
2: ഹാർട്ടിന് ബ്ലോക്ക് അല്ലേ?
3: സംസാരിക്കാന് വലിയ കഴിവില്ല.
2: അതെയോ? ഓഹോ,
3: ചെയ്യും.
2: അങ്ങനെയൊക്കെയാണ് അല്ലേ. ഇതിന്റെ കൂടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ?
3: അല്ല, അതില് ചില

0: ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ?
1: ആ ഭക്ഷണം ഭക്ഷണത്തിന് ഏതാനും ഒക്കെ കഴിക്കാം. പഴങ്ങളാണ്, പഴങ്ങളും പിന്നെ വെള്ളം അതൊക്കെ എനിക്ക് നിയന്ത്രണം വേണ്ടത്.
0: അതാ ഞാൻ പറഞ്ഞത്, ആ ചില സംഭവങ്ങൾ അതൊക്കെ നോക്കിയാൽ ഒരു പ്രശ്നവും പിന്നെ ചികിത്സ ഉണ്ടല്ലോ.
1: പിന്നെ ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് ഞാൻ ലേച്ച് നടക്കുന്നുണ്ട്.
0: അതെ, പിന്നെന്താ, പിന്നെ മകനില്ലേ കൂടെ?
1: ആ മകനുണ്ട്. ഞങ്ങൾ ഈ രണ്ട് രോഗികളായതുകൊണ്ട് മകന്റെ ഭാവിയാണ് പോണെ.
0: അങ്ങനെയൊന്നുമില്ല, അതൊന്നും അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല കേട്ടോ.
1: കല്യാണം കഴിക്കാനായിരുന്നു, പക്ഷെ പെണ്ണ് തരണം ചെല്ലുന്നോടത്തൊക്കെ പറയുന്നത് രണ്ടാള് രോഗികള് വീട്ടിലുണ്ടാകുമ്പോ ഒക്കെ പിന്മാറുകയാണ്.
0: അതൊക്കെ നടക്കും, 2026 നടക്കും കേട്ടോ എന്ന് വിചാരിക്കും. അതെ, എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ, നമ്മുടെ സമയം കഴിയാറായി, അതുകൊണ്ടാണ് കേട്ടോ.
1: നല്ലൊരു പാട്ട് വെച്ചോളൂ.
0: ശരി ശരി,
1: ഞാൻ അടുത്ത് ഇനി തെരഞ്ഞെടുത്ത് വിളിക്കാം
0: കുറച്ചു കാലം കഴിഞ്ഞിട്ട് കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ.
1: Okay.

ഇതോടെ ചിത്രമഞ്ജരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതുവരെ പാട്ടുകളും പറച്ചിലുമൊക്കെയായി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ടി വി രാജേന്ദ്രൻ, സ്റ്റുഡിയോ സഹായം സബാ മെഹബൂബ്, സാങ്കേതിക സഹായം പി സെയ്ദലവി, വി പി ഷംസീർ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 40 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125th ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശീയതയുടെയും നിസ്വാർത്ഥ

0: സേവനത്തിന്റെയും കാലാതീതമായ ഉദാഹരണമാണ് മുഖർജിയെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മുൻ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ഇന്ത്യയിലെ ഇറാൻ എംബസി ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ചരിത്രപരവും സാംസ്കാരികവും മാനുഷികവുമായ ബന്ധത്തെ പ്രതിഫലിക്കുന്നതാണ് ചടങ്ങെന്ന് ഇറാൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സഹകരണ മന്ത്രാലയത്തിന്റെ അഞ്ചാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത് ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. എം കെ രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. 2-3 ഇംഗ്ലണ്ടിന്റെ ജയം.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 2:02-1:14 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:30 വൈകി 9:25. 1:06-1:09 മംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് 17 വൈകി 9:45. 1:06-1:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28. 1:06-1:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 8 വൈകി 11:07 എത്തിച്ചേരും. അങ്ങാടിപുരം സ്റ്റേഷനിൽ 5:06-3:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 1:06-3:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 5:06-1:00 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
8: രാവിലെ 8:23.
9: പ്രായോജകർ
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
12: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: വായിക്കുന്നത് രാജേന്ദ്രൻ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മലപ്പുറം ടൌണിൽ സ്ഥാപിച്ച LED വിളക്കുകൾ കണ്ണു തുറന്നു. കോട്ടപ്പടി കിഴക്കേത്തല മുതൽ മച്ചിങ്ങൽ ജംഗ്ഷൻ വരെ ദേശീയപാതയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ച തെരുവ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. പി ഉബൈദുള്ള MLA 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 200 വാട്ട്സിന്റെ 55 അലങ്കാര വിളക്കുകളാണ് ഇതോടെ വെളിച്ചം വിതറുക. കുന്നുമൽ കോട്ടപ്പടി ഭാഗങ്ങളിലായി 200 വാട്ട്സിന്റെ 35 വിളക്കുകൾ ഉടൻ സ്ഥാപിക്കും. കിഴക്കേത്തലയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനിഷ അധ്യക്ഷത വഹിച്ചു. പി ഉബൈദുള്ള മുഖ്യാതിഥിയായി. പാലക്കാട് പുതുപ്പരിയാരം പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപനം കൂടുതലുള്ള 20 ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ സന്നദ്ധസേന രൂപീകരിക്കുന്നു. 65 അംഗ ടീമിനെ സജ്ജമാക്കി 6 ആഴ്ച നീളുന്ന പ്രതിരോധ പരിശോധനാ നടപടികൾക്കും അവലോകന യോഗം രൂപം നൽകി. ഇവർ ആഴ്ചയിലൊരിക്കൽ വീടുകളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. കൊതുകുകൾ വളരുന്ന സാഹചര്യമില്ലെന്ന് ഉറപ്പാക്കും. ഇതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും. മറ്റു വാർഡുകളിൽ അതത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കും. പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി നിയന്ത്രണാതീതമായ സാഹചര്യത്തിലാണ് നടപടി. പൊതുശുചീകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളിൽ ആവശ്യമെങ്കിൽ പോലീസ് സേനയുടെ സഹകരണം തേടും. ഇതിനായി മുട്ടിക്കുളങ്ങര KAP 2 പോലീസ് ബറ്റാലിയൻ അധികൃതരുമായി പഞ്ചായത്ത് പ്രാഥമിക ചർച്ച നടത്തി. ജില്ലാ പോലീസ് മേധാവിയുമായി അടുത്ത ദിവസം ചർച്ച നടത്തും. രാഷ്ട്രീയ സംഘടനകൾക്ക് പുറമെ യൂത്ത് ക്ലബ്ബുകൾ ഉൾപ്പെടെ പ്രതിരോധ നടപടികളുമായി കൈകോർക്കും. പഞ്ചായത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ 2 ലക്ഷത്തിലധികം കേസുകളാണ് ജൂൺ മാസത്തിൽ കണ്ടെത്തിയത്. ഈ മാസം ഇതിനകം തന്നെ 20 പേരിൽ ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ജനകീയ സഹകരണം അനിവാര്യമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VV വിജയൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TS ദാസ് എന്നിവർ പറഞ്ഞു.
1: വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
7: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
8: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
7: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: മഴവില്ലിൽ അടുത്തതായി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

0: അല്ല ഭാസ്കർ ഏട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8-3.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: അടുത്ത ഗാനം പാടിയത് VT വിനീത. വരികൾ ആറാട്ടുപുഴ സുകുമാരന്റേത്, സംഗീതം ദർശൻ രാമൻ.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത.
8: ശനിയും ഞായറും രാവിലെ 7:50
7: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
8: എന്നും രാവിലെ 7:00
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: മഴവില്ലിൽ ഇനി കേൾക്കാം KP ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.

0: ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: മഴവില്ലിൽ അവസാനമായി കലവൂർ വിശ്വനാഥൻ പാടിയ ഗാനം, ലാക്കാട്ടൂർ പൊന്നപ്പന്റെ വരികൾക്ക് ബി പ്രകാശിന്റെ സംഗീതം.

0: മഴവില് സമാപിച്ചു.
1: മഴവില്ല്.

ഇന്നത്തെ പരിപാടി പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. മൂന്ന് ദിവസത്തിനിടയിൽ ജമ്മുകശ്മീരിലെ അമർനാഥിൽ 56,000-ത്തിലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ മൂന്നാം ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ത്തിലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമം അർപ്പിക്കാൻ എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോ

0: ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കൊൽക്കത്തയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാംസ്കാരിക ദേശീയത എന്നിവയുടെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മുഖർജിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ പ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം കോരമ്പീടികയിലെ ജാഫറിന്റെ മകൻ മുഹമ്മദ് നജ്മാനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 1:06:03:45 ലോകമാന്യത്തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:22. 2:02:14 തിരുവനന്തപുരം ലോകമാന്യത്തിലക് ദ്വൈവാര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:58 വൈകി 10:52. 1:05:06:05 യശ്വന്ത്പൂർ മംഗളൂരു എക്സ്പ്രസ് 11:08. 1:06:06:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 14:00 വൈകി 11:13 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1:03:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 5:06:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: സമയം 9:59:52. ഇനി 10 മണിക്ക് കേൾക്കാം റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
2: സ്പോൺസേർഡ് പരിപാടി കേൾക്കാം റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.

0: ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ. അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 തൊട്ട് 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽ റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, ഇതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
0: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
1: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്

0: സെപ്റ്ററൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്ററൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാലുടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ആണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷ്യർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണ്.

0: ഇത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാവുള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിന്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ വായിലുള്ള നീലനിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീനാ മോഹൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 16:52. അപ്പൊ ജയൻ, ലെറ്റ് സ്റ്റാർട്ട്. വി ആർ റെഡി.
3: ഓക്കെ.

0: ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. ആരാധകർ ആശങ്കപ്പെട്ട പോലെ ആ പതനം പൂർത്തിയായി. അയാളെ കരുതണം, അയാളെ കരുതണം, അയാളെ കരുതണമെന്ന് പലവട്ടം പലരും പറഞ്ഞതാണ്. കാലിൽ ഫുട്ബോളിനെ ആകർഷിക്കുന്ന കാന്തവും തലയിൽ മന്ത്രവും ഉള്ളവൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ എന്ന് പാടിക്കൊണ്ട് പറന്നു നടക്കുന്ന ആ ചുവന്ന ഉടുപ്പിട്ട കുതിരയെ എത്ര നേരം തളയ്ക്കാൻ പറ്റും? ആദ്യ പകുതിയിൽ അദൃശ്യനെന്ന് തോന്നിപ്പിച്ച അവൻ രണ്ടാം പകുതിയുടെ 79th മിനിറ്റിൽ അവന്റെ തല ആ പന്തിനെ ചുംബിച്ചു. ബ്രസീൽ വല കുലുങ്ങി. വിവാ ബ്രസീൽ എന്നാർത്ത് വിളിച്ച കോടിക്കണക്കിന് ആരാധകർ നടുങ്ങി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അവന്റെ കാലും ആ പന്തിനെ ഒരു വട്ടം ചുംബിച്ചു. വെടിയുണ്ട പോലെ പറന്ന് വീണ്ടും വലകിലുക്കം. ഇനിയൊരു തിരിച്ചുവരവിന് നേരമില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ സ്ക്രീനിൽ സമയം കാണിച്ചിരിക്കുന്നു 90 മിനിറ്റ്. ഫുട്ബോൾ എന്നാൽ ബ്രസീൽ, ബ്രസീൽ എന്നാൽ ഫുട്ബോൾ. എത്ര മാറ്റിപ്പറയാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തത്രയും പാരമ്പര്യവും ഓർമ്മകളും നിറഞ്ഞ ടീം. ഇത് കളിയാണ്, അത് ജയിക്കുന്നവൻ തന്നെയാണ് ജേതാവ്. മഞ്ഞക്കടലിലേക്ക് ചെങ്കടൽ പടർന്നിരിക്കുന്നു. ബ്രസീൽ മടങ്ങിയിരിക്കുന്നു. ഫുട്ബോൾ ബീറ്റ്സ് തുടരുന്നു. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ജയൻ മുത്തേരി,
1: ഞാൻ സുധീർ ബാബു, സ്റ്റുഡിയോ സഹായം EM ഷജീർ.
0: സുധീർ, നമ്മൾ പറഞ്ഞതുപോലെ സംഭവിച്ചു.
1: യെസ്, ഇതാണ്, ഇത് പിന്നെ രണ്ടാമതൊരു അവസരമില്ലാത്ത കളിയാണ്. ഇനി ഒരു അവസരമില്ല, പോയാൽ പോയി. ആ കളി ഇതുവരെയും സ്ഥിരതയുടെ മത്സരമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുസ്ഥിരതയുടെ അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയുടെ മത്സരമായിരുന്നെങ്കിൽ, ഇപ്പോൾ അത് സ്ഥൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും മത്സരമായി മാറിയിരിക്കുന്നു.
0: ഈ വേൾഡ് കപ്പിന്റെ തുടക്കത്തിൽ നമുക്കറിയാം ബ്രസീൽ അത്ര മികച്ച ടീമൊന്നും അല്ല, പക്ഷേ ബ്രസീൽ ഒരു വികാരമായിരുന്നു,
1: പാരമ്പര്യമായിരുന്നു.
0: അതെ, അത് നമ്മുടെ ആരാധകരുടെ ഫ്ലെക്സുകളും അവരുടെ പ്രകടനങ്ങളും കണ്ടാൽ മനസ്സിലാവുന്നതാണ്.
1: പക്ഷേ പാരമ്പര്യവും പൗരാണികതയും ഒന്നുമല്ല പ്രശ്നം, ഈ നിമിഷം നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് നിങ്ങൾ എന്താണ്, ഈ നിമിഷം നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. ആ തെളിയിച്ചിരിക്കുന്നത് ഇന്ന് മറ്റാരുമല്ല, നോർവെയാണ്.
0: അതിൽ
1: യെസ്,
0: ഒരു ടീം, ഒരു വ്യക്തി, ഇങ്ങനെയാണ് ആളുകളുടെ ഓർമ്മയിലേക്ക് വരുന്നത്.
1: തീർച്ചയായും
0: ടീം തോറ്റ ടീം ബ്രസീൽ, പക്ഷേ എതിർഭാഗത്ത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് എർലിൻ ഹാലൻഡ് എന്ന ആ സ്ട്രൈക്കറും കൂടിയാണ്.
1: രണ്ട് ഗോളുകളാണ്, രണ്ട് മനോഹരമായ ഗോളുകളാണ് എർലിംഗ് ഹാലൻഡ് ഈ മത്സരത്തിൽ നേടിയത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ഗോൾ വേട്ടയും തുടരുകയാണ്. ഗോൾഡൻ ബൂട്ടിലേക്ക് ഇപ്പോൾ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്.
0: അതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം ബ്രൂണോയുടെ പെനാൽറ്റി മിസ്സാക്കിയത് തന്നെയാണ്.
1: തീർച്ചയായും നെയ്മർ ഒരു ഗോൾ അടിച്ചു എങ്കിൽ പോലും അദ്ദേഹം ഈ ടൂർണമെന്റോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് എന്നാണ് വാർത്തകൾ വരുന്നത്. മാത്രമല്ല, ഇന്നലത്തെ കളിയിൽ ബ്രസീൽ കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ പ്രതിരോധം ഊന്നിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും നടത്തിയതെങ്കിലും, പക്ഷേ ഹാർലൻഡിനെ ജയിക്കാൻ ആ പ്രതിരോധത്തിനായില്ല, ആ തന്ത്രങ്ങൾക്കായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലേ ജയൻ?
0: അതെ, അതായത് 3rd മിനിറ്റിൽ നോർവേ ഗോളിട്ടു, പക്ഷെ അത് ഓഫ്സൈഡ് ആയിരുന്നു. അപ്പൊ തന്നെ നമ്മൾ നടുങ്ങിയതാണ്. അത് കഴിഞ്ഞ് 12rd മിനിറ്റിലാണ് അവർക്ക് ഒരു അനുകൂലമായിട്ട് ബ്രസീലിന് ഒരു പെനാൽറ്റി കിട്ടുന്നത്. പക്ഷെ ആരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ വിനീഷ്യസ് എടുക്കേണ്ട കിക്ക് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ വന്നത് ബ്രൂണോ, അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു ആ സംഘർഷം.
1: തീർച്ചയായും ഇത് വമ്പന്മാരോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ കൃത്യമായ മുൻകരുതലോടുകൂടി നോർവേ കളിച്ചു. മാത്രമല്ല, ഇതൊരു ചരിത്രപരമായ ശാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ,
0: അതൊരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കാൻ പറ്റും.
1: മാത്രമല്ല, ഇപ്പോൾ ഇതിനു മുമ്പ് 5 നോർവേയുമായിട്ട് ബ്രസീൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും ബ്രസീൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 2 അത് സമനിലയിൽ അവസാനിച്ചത്. ബാക്കി 3 നോർവേയുടെ കൂടെയായിരുന്നു വിജയം. അപ്പം ഇതൊരു ചരിത്രപരമായ ശാപമായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. നമുക്ക് ഒരു അതിഥിയുണ്ട്, ആരാണ് നോക്കാം.
0: നോക്കാം.
1: ഹലോ
0: ഹലോ, നമ്മുടെ കൂടെ ചേരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡിഫൻസിലെ

0: കരുത്തനായ താരം അനസ് എടത്തൊടിക. നമസ്കാരം അനസ് ജി.
1: നമസ്കാരം.
0: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. താങ്കൾ ഇന്നലെ കളി കണ്ടു, അതിന്റെ ഹാങ് ഓവർ ഞങ്ങളെ പോലെ തന്നെയാണെന്ന് കരുതുന്നു.
1: തീർച്ചയായിട്ടും.
0: പ്രതീക്ഷിച്ചതായിരുന്നോ ബ്രസീലിന്റെ പതനം?
1: ഇല്ല, ഞാൻ ആക്ച്വലി ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ബ്രസീൽ. ഞാൻ സ്പെയിനിന്റെ ഫാനാണ്.
2: ഇന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ രാത്രി അല്ലേ, സ്പെയിനിന്റെ മത്സരം ഇന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ, അതിനുള്ള ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരിക്കും.
1: അതെ അതെ, പക്ഷേ ബ്രസീലിൽ നിന്ന് പോലത്തെ ടീം വേൾഡ് കപ്പ് ഒന്നും ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി സിറ്റുവേഷൻ വേൾഡ് കപ്പിനോട് സംബന്ധിച്ച്.
2: അല്ല, അത് ബ്രസീലിനോട് ആരാധന ഇല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഉള്ളിൽ ബ്രസീൽ ഒരു വികാരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്.
1: അതെ അതെ.
2: അപ്പൊ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ബ്രസീൽ ഇല്ലാത്തൊരു ലോകകപ്പിനെ കുറിച്ച് അല്പ ഒരു വേദനയും നമുക്ക് ബ്രസീൽ ആരാധന അല്ലെങ്കിൽ പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണത്.
0: താങ്കളോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടേ. ഞങ്ങളിപ്പോ ചർച്ച ചെയ്യായിരുന്നു, നമ്മള് ഈ സ്ട്രൈക്കേഴ്സിനെ എല്ലാവരും അറിയും, ലയണൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ, ഇവർക്കൊക്കെ ആരാധകരുണ്ട്. ഗോൾ അടിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗോൾ തടയുക എന്നത്. അവിടെ ഡിഫൻഡേഴ്സ്, ഈ ഡിഫൻഡേഴ്സിന് അധികം ആൾക്കാര് ഒരു ആരാധിക്കുന്നതോ അധികം അംഗീകരിക്കുന്നതോ അവർക്ക് ഗോൾഡൻ ബൂട്ട് കൊടുക്കുന്നതൊന്നും കണ്ടിട്ടില്ലേ കൂടുതലും?
2: ഡിഫൻസ് ഈസ് ദ ബെസ്റ്റ് ഓഫൻസ് തന്നെയാണല്ലോ അനസ് ജി.
0: താങ്കൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റും? അതൊരു വാസ്തവമല്ലേ? അംഗീകാരം കിട്ടുന്നുണ്ടോ?
1: എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളി എന്നുള്ള നിലക്ക് കിട്ടും. പക്ഷെ വേൾഡ് കപ്പിനോട് സംബന്ധിച്ചിടത്തോളം ആക്ച്വലി എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ, ഈ വേൾഡ് കപ്പ് സംഭവിച്ചിരുന്ന ബെസ്റ്റ് ഫുട്ബോളേഴ്സ്, ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ആരും ബെസ്റ്റ് അല്ല എന്നല്ല, പക്ഷെ എന്നെ നെയിം മെൻഷൻ ചെയ്ത് പറയുമ്പോൾ എംബപ്പെ, അതേപോലെ മെസ്സി ആവട്ടെ, റൊണാൾഡോ ആവട്ടെ, ഹാലണ്ട് ആവട്ടെ, അങ്ങനത്തെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ്, എക്സ്പീരിയൻസ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാ. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താന്ന് ചോദിച്ചു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും മറ്റേ ക്യാപ്റ്റനെ ആണ് മൂവിയില് പറയുന്നുണ്ടല്ലോ, പിന്നെ ഡിഫൻഡേഴ്സ് ഇല്ലാതാക്കിയ ഓരോ ഗോളുകളുമാണ്. അതെ, അത് വേറെ ഫീലായിട്ട് ആക്ച്വലി അംഗീകരിക്കുന്നില്ല എന്നല്ലോ. മാൽദീനൊക്കെ എല്ലാവരും വേൾഡ് ക്ലാസ് എന്നുള്ള സാധനങ്ങള് ഇപ്പോഴും മനസ്സിൽ അംഗീകരിക്കുന്ന സാധനങ്ങളാ.
0: അല്ല, അദ്ദേഹം റോബർട്ടോ കാർലോസ് ഏകദേശം അംഗീകാരം കിട്ടിയ ആൾക്കാരാണ്. അപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ആണെങ്കിൽ സന്ദേശിക്കാനും താങ്കൾക്കും അത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ലോക ലെവലിൽ അധികം വരുന്നില്ലേ?
1: ഇപ്പൊ ഈ റീസെന്റ്ലി ആരും ഡിഫൻഡേഴ്സിനെ കുറിച്ചിട്ട് ഈ വേൾഡ് കപ്പിലൊന്നും ആരും പറയുന്നില്ല.
2: ഈ ഫ്രാൻസിന്റെ വില്യം സാലിബ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ലൈം ലൈറ്റിൽ വരുന്നില്ല അല്ലേ?
1: അതെ, സാലിബ ആവട്ടെ, വെണ്ടേക്കപ്പം ഈവൻ വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടു പോയി, ഈവൻ മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള കുഷ്നോവ് പോയി, അതേപോലെ ഇപ്പൊ ബ്രസീലിലുള്ള ഗബ്രിയേൽ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ആയിരുന്നു ഗബ്രിയേലും മാർട്ടിനസും. ഇവര് രണ്ടാൾക്കാരും ഈ വേൾഡ് കപ്പിന്ന് അവരും പോയി, കാരണം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റ് ആയിരുന്നു അവര്. ഒന്നും പി എച്ച് ജിന്റെ ക്യാപ്റ്റനും മറ്റത് ആസ്നലിന്റെ പില്ലർ എന്ന് പറയുന്ന പ്ലെയറും. അപ്പൊ ഇവര് രണ്ടാളും ഈ വേൾഡ് കപ്പ് അവരും പോയി, ബെസ്റ്റ് ഡിഫൻഡേഴ്സ് നഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ വേൾഡ് കപ്പ് ഡിഫൻഡേഴ്സിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല ആരും
2: എന്നുള്ളതാണ്.
1: ഓവറോൾ സെറ്റ്ബാക്ക് എല്ലാരും സെറ്റ്ബാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാരും സെറ്റ് ചെയ്യുന്നുണ്ട്, ബസ്മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഡിഫൻഡറെയും ആരും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല.
2: ഇന്നത്തെ ബ്രസീൽ മത്സരത്തിൽ അനസ് ജി, എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കോച്ചിന്റെ തന്ത്രങ്ങൾ പാളി, പ്രതിരോധത്തിൽ ഊന്നിട്ടുള്ള ഒരു കളി അദ്ദേഹം പ്ലാൻ ചെയ്തെങ്കിലും അത് വേണ്ടത്ര വിജയം, നമ്മുടെ ഗബ്രിയേൽ മലേഷ്യസ് പോലുള്ള ആൾക്കാരെ വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നൊരു തോന്നലുണ്ടോ? അതാണോ എന്റെ ഒരു,
1: ഞാൻ ഒരിക്കലും വേൾഡ് ക്ലാസ് ഫുട്ബോളിനെ ഞാൻ കമ്പയർ ചെയ്യാറില്ല, ഞാൻ അതിനെ കുറിച്ച് ആക്ച്വലി പറയാറില്ല. പക്ഷെ എന്നാലും ഫുട്ബോൾ വാച്ച് ചെയ്തു എന്നുള്ള നിലക്ക് സിറ്റുവേഷനുകളാണ് ആക്ച്വലി ഉണ്ടാവാറുള്ളത്. നല്ല മുഹൂർത്തങ്ങൾ വിചാരിച്ചിട്ടാണ് കോച്ച് അൻസലോട്ടി, വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചാണ് വേൾഡിലെ, അയാൾക്കെല്ലാം അറിയാം, അയാൾക്ക് വെൽ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു കോച്ചും കൂടെയാണ്. പക്ഷെ ആക്ച്വലി ഇന്നലെ സംഭവിച്ചത് എന്താ വെച്ചിട്ടാണെങ്കിൽ, പിന്നെ ഗുഞ്ഞനെ കയറ്റി എന്നും മാർട്ടിനെല്ലിനെ കയറ്റി, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെ വിങ്ങേഴ്സ് എന്ന സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ റാഫീനിയോന്റെ ഇഞ്ചുറി ഒക്കെ ബ്രസീലിനെ അത് ഒരു മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ്
0: അല്ല, ആദ്യ പെനാൽറ്റി കിക്ക് വിനീഷ്യസിനെ കൊണ്ട് എടുപ്പിക്കാതിരിക്കാനുള്ള കാരണം താങ്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
1: അതൊരു ആര് ചെയ്യണം എന്നുള്ളതായിരിക്കും അത്. അവർക്ക് ഒരു ഒരു ടീമിന്റെ ഒരു സിസ്റ്റത്തിനും ഒരു പ്ലാൻ ഉണ്ടാവും.
0: ആരാ ഈ സ്പോട്ടിൽ എടുക്കുന്നതല്ല,

0: അല്ല, ഇൻ ബിറ്റ്വീന് മാച്ചിന്റെ ഇടയിൽ ആ പെനാൾട്ടി കിട്ടിയാൽ ആരെടുക്കണം? ഈവൻ നെയ്മർ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ തന്നെ ആയിരിക്കും.
1: അല്ല, നെയ്മർ അവസാന നിമിഷം ഗോളിയുമായിട്ട് അത്രയും സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്ത് ആ പെനാൾട്ടി എടുത്തു.
0: അതെ അതെ അതെ,
1: ഗോളാക്കി.
0: അത് അതിലൊരു ഒരു വേറെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വേൾഡ് കപ്പില് ഇപ്പൊ മെൻഷൻ ചെയ്യുന്ന നെയ്മുകളാണ് എല്ലാ കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ എല്ലാ ഫുട്ബോൾ ഫാൻസിന്റെ ഇടയിലും മെൻഷൻ ചെയ്യുന്ന നെയ്മുകളാണ് നെയ്മർ, മെസ്സി, എംബാപ്പെ, റൊണാൾഡോ. ഇവരൊക്കെ ഇവരെല്ലാരും ഗോളടിച്ചു. അതില് നെയ്മർ മാച്ച് ഈവൻ മാച്ച് ലാസ്റ്റ് മാച്ച് ആയിരിക്കും മോസ്റ്റ്, അതിലൊരു ഗോൾ കിട്ടിയെന്നതിൽ വളരെയധികം സന്തോഷം.
1: ഓ, ആ ഗോൾ എങ്ങനെ മിസ് ആയിട്ടുണ്ടെങ്കിൽ ആലോചിച്ചുകൂടാ നമുക്ക്.
0: എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട് വേൾഡ് കപ്പിൽ.
2: അല്ല, അദ്ദേഹം വിരമിച്ചു എന്നാണല്ലോ പറയുന്നത്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താം എന്ന് പറയുന്ന വളരെ നല്ല ട്യൂണിൽ നിൽക്കുമ്പോൾ തന്നെ വിരമിക്കുന്നു എന്ന് പറയുന്നതും ഒരു കണക്കില് അദ്ദേഹത്തിന്റെ കരിയറിൽ അതൊരു നല്ല മാർക്കായിട്ട് കിടക്കും തോന്നുന്നു.
0: അതെ, റൊണാൾഡോ മെസ്സി എന്ന് പറയുന്നതിന്റെ ഇടയിൽ വെക്കാൻ പറ്റുന്ന മേ ബി ഇഞ്ചുറി ഇല്ലാന്നുണ്ടെങ്കിൽ അതിലേറെ പിന്നെ പാർട്ട് ഓഫ് ഫുട്ബോൾ ആണ്
1: സ്കില്ലില്.
0: അതെ, വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം. അതെ അതെ, ആ സാധനങ്ങളൊന്നും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നെയ്മറിന്റെ അടുത്ത് നിന്ന് അത് കിട്ടുന്നില്ല.
1: എന്തായാലും അവസാന ഗോൾ അദ്ദേഹത്തിന് നല്ലൊരു മടക്കം എന്ന് നമുക്ക്
0: ഗോളെങ്കിലും അറ്റ്ലീസ്റ്റ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കിട്ടി എന്നതിൽ ഒരുപാട് സന്തോഷം.
1: ഒറ്റ കേസും കാര്യം കൂടെ താങ്കളോട്, താങ്കൾ ഡിഫൻഡർ ആയതുകൊണ്ട് നിലവിൽ ഈ ടീമുകളിൽ ഏറ്റവും ഡിഫൻസിൽ ഏറ്റവും കരുത്തർ ആരാണ്?
0: സ്പെയിൻ ഒറ്റ ഗോളും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ട്.
1: ആ, സ്പെയിൻ ശരിയാ, ഒറ്റ ഗോൾ വീണില്ല. ഫ്രാൻസോ?
0: ഫ്രാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെന്താ കാണുന്നുണ്ടെങ്കിൽ, പണ്ട് ഹോളണ്ട് ഒരു ഒഫൻസീവ് ഗെയിം, ഓൾ ഔട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. സ്പെയിനോടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ റോബനൊക്കെ ഉള്ള ടൈമില്, റോബനൊക്കെ, കസിലാസ് റാമോസ് ഒക്കെ ഉള്ള ടൈമില്. അവർ അന്നത്തെ പെർഫോമൻസ് ആണ് ആക്ച്വലി ഫാൻസ് ഇപ്പൊ എടുക്കുന്നത്.
1: അല്ല, ആര്യൻ റോബനൊക്കെ തടയാന്ന് പറഞ്ഞാല് ചാട്ടുളി പോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നൊരു കളിക്കാരനല്ലേ.
0: ആ ഒരു സാധനമാണ് ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ അടുത്ത് നിന്ന് കാണുന്നതും. പിന്നെ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ആക്ച്വലി ഫ്രാൻസ് വരുന്നത്. നല്ല അറ്റാക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡ് ചെയ്യുന്നുള്ള സാധനം.
2: അപ്പൊ അനസ്ജി, വളരെ സന്തോഷം താങ്കൾ അനാലിസിസ് കേൾക്കാൻ ഞങ്ങൾക്കും ശ്രോതാക്കൾക്കും ഭാഗ്യമുണ്ടായി. ഒരൊറ്റ ചോദ്യം, അത് ഇതിനകത്ത് ഇപ്പോൾ പ്രസക്തമാണോ, താങ്കൾക്ക് പറയാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും എന്നുള്ള ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ എന്നാണ് നമുക്ക് പ്രതീക്ഷയോടുകൂടി അർജന്റീന, ബ്രസീൽ ഫാനൊക്കെ മാറ്റി ഇന്ത്യൻ ഫാനുകൾക്ക് ഇവിടെ അർമാദിക്കാൻ അവസരം കിട്ടുക അടുത്ത കാലത്തേക്ക് ഉണ്ടാവും?
0: നമ്മളെ ആളുകള്, ഈ നമ്മളെ പൊളിറ്റീഷ്യൻസും നമ്മളെ അധികാരികളും ഈ സ്വന്തമായിട്ടുള്ള ബ്രസീൽ ഫാൻസ് ജേഴ്സി ഇടുന്നതിലും ഈ മാച്ച് ടൂർണമെന്റുകൾ കളിക്കുന്നതിൽ കൂടുതൽ നമ്മളെ കുട്ടികൾക്കും വേണ്ടി എന്നാണോ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കുന്നത് ഫുട്ബോളിന്, അന്ന് നമ്മള് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മള് എ എഫ് സി കപ്പിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് വേൾഡ് കപ്പ് പ്ലാനേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മളെ സ്റ്റേറ്റിൽ നിന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, വിതൗട്ട് കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഓണസ്റ്റ് ആയിട്ടുള്ള ട്രയലുകൾ നടക്കണം
1: എന്നൊക്കെയുള്ളതാണ്.
2: അല്ലേ, ക്യാച്ച് ഫ്രം അല്ലേ, കുട്ടിയായിരിക്കുമ്പോ തന്നെ പിടികൂടുക എന്നുള്ളതാണ് എന്റെ ഒരു തന്ത്രം, അല്ലെങ്കിൽ അതേ സാധ്യതയുള്ളൂ.
0: ഞാൻ ആക്ച്വലി എന്ത് പറഞ്ഞാലും അതൊരു കോൺട്രവേഴ്സി ആവലാണ്, ഞാനൊരു സിസ്റ്റത്തിനോടാണ് പറയുന്നത്. ആ സിസ്റ്റം നമ്മൾ മാറ്റി വെക്കണം, അപ്പോഴാണ് നമ്മളെ കേരള ഫുട്ബോൾ ഈവൻ മാറുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ആണെങ്കിലൊക്കെ മാറുള്ളൂ. ഓണസ്റ്റ് ആയിട്ടുള്ള ട്രയലുകള്, സ്വന്തമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇല്ല നമുക്ക്, നമ്മുടെ സ്റ്റേറ്റിന് സ്വന്തമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം എല്ലാവർക്കും അവൈലബിലിറ്റി ഉള്ള സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ പോലും ഇല്ല. ഇനി ഉണ്ട് എന്നുണ്ടെങ്കിലും, സ്റ്റേഡിയം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ പർപ്പസ് കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റേഡിയം വരുമ്പോൾ, നമുക്കൊരു സ്റ്റേഡിയം വരുമ്പോൾ, ഇനി കലൂർ സ്റ്റേഡിയം ആണെങ്കിലും ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്നുണ്ടെങ്കിലും, കലൂർ സ്റ്റേഡിയത്തിന്റെ അടിയിലുള്ള ഷട്ടറുകളും സാധനങ്ങളും, കാലിക്കറ്റ് സ്റ്റേഡിയം ആണ് തൂണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ ബ്ലെയിം ചെയ്യല്ല,
1: പക്ഷെ
0: ഇവർ അതിന്റെ ഒരു ഒരു ഫോക്കസ് എന്താ വെച്ചിട്ടാണെങ്കിൽ, എങ്ങനെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, അതിലുപരി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം.
2: കച്ചവട താല്പര്യത്തിൽ നിന്ന് കായിക താല്പര്യത്തിലേക്കും കായിക സംസ്കാരത്തിലേക്കും വളരുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളും വളരും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ സന്തോഷം.
1: ഞങ്ങളുടെ സമയം പരിമിതമായതുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് നിന്ന് കുറെ വിവരങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചതിൽ നന്ദി. ഇനിയും ഞങ്ങൾ ബന്ധപ്പെടും, താങ്കൾ കൂടെ ഉണ്ടാവണം.
0: ഓക്കെ,
2: താങ്ക് യു, താങ്ക് യു. അപ്പോ ജയൻ, ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം നമുക്ക് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഒരു മണിക്കൂർ മുമ്പ്.
1: മെക്സിക്കോ ഇംഗ്ലണ്ട് കനത്ത പോരാട്ടം,
2: 2-3 ഇംഗ്ലണ്ട് ഇതാ ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത

0: റൗണ്ടിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇംഗ്ലണ്ട് ടീം മുന്നോട്ട് പോകുന്നുണ്ട്.
1: ഹാരി കെയ്ൻ കനത്ത ഫോമിലാണ്,
0: കനത്ത ഫോമിലാണ്. ഒരു ആ മത്സരത്തിന് മുമ്പുണ്ടായ ഇടിയും മിന്നലൊക്കെ ഒരു പക്ഷേ വരാൻ പോകുന്ന ഒരു മാറ്റത്തിന്റെ വലിയ ഇടിയും മിന്നലും ആയിരിക്കുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത്തരത്തിൽ മനോഹരമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്.
1: പക്ഷേ ആ കളി പലരും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇന്നലത്തെ ആ ഹാങ് ഓവറിലെ
0: കിടന്നുറങ്ങിയിട്ടുണ്ട്,
1: 4 മണിക്ക് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല.
0: ഞാനത് രാവിലെ കുറച്ചു നേരം കണ്ടു, പക്ഷേ പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു അത്.
1: അല്ല, അത് കട്ടക്കട്ടയായിരുന്നു,
0: കട്ടക്കട്ടയായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിന്റെ ജറൽ ക്വാൻസയാണ് ആദ്യത്തെ ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തു പോയത്. അതോടുകൂടി ഇംഗ്ലണ്ട് 10 പേരുള്ള ടീമായിട്ട് മാറി കേട്ടോ. 10 പേരിലാണ് ഇംഗ്ലണ്ട് കളി രണ്ടാം പകുതിയിൽ തുടങ്ങിയത്.
1: ഇംഗ്ലണ്ട് സാക്ക പിന്നെ ഹാരി കെയ്ൻ കൂട്ടുകെട്ട് തകർത്താടുന്നുണ്ട്.
0: അതെ അതെ അതെ അതെ. പിന്നെ

0: കൂട്ടുകെട്ട് തകർത്താടുന്നുണ്ട്.
1: അതെ അതെ അതെ അതെ. പിന്നെ രണ്ട് ഗോളുകളാണ്, രണ്ട് ഗോളുകൾ രണ്ട് മിനിറ്റിലാണ് പറഞ്ഞത്. രണ്ട് മിനിറ്റിന്റെ ഇടവേളയിലാണ് രണ്ട് ഗോളുകൾ പറഞ്ഞതെന്നുള്ളതാണ് അല്ലേ, അത് ശ്രദ്ധിച്ചിരുന്നോ? 36 മിനിറ്റിലും 38 മിനിറ്റിലും രണ്ട് ഗോളുകളാണ് ഇംഗ്ലണ്ടിന് വേണ്ടി തുടരെ തുടരെ ഉണ്ടായത്.
0: നമുക്ക് നമ്പർ ഒന്ന് പറയാം കോൾ ചെയ്യേണ്ടേ.
1: കോൾ ചെയ്യേണ്ട നമ്പർ 04 83 എന്നുള്ള എസ് ടി കോഡുണ്ട്, എസ് ടി ഡി കോഡുണ്ട്. 29 50 300 എന്നൊരു നമ്പറുണ്ട്, 29 50 800 എന്ന രണ്ടാമത്തെ നമ്പർ.
0: ഫുട്ബോൾ ആരാധകർക്ക് ലൈവിൽ വിളിക്കാം ഈ നമ്പറുകളിൽ.
1: അപ്പോ 04 83 29 50 300 29 50 800.
0: ഇനിയിപ്പോ നമ്മുടെ അർജന്റീന ഉണ്ട് മുന്നില്.
1: തീർച്ചയായിട്ടും അല്ല, ഇന്നത്തെ ഇംഗ്ലണ്ടിലെ കളിയിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പെട്ടെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളുകളാണ് പറഞ്ഞത്, തുടരെ തുടരെ രണ്ട് ഗോളുകൾ.
0: ഉദ്വേഗജനകം തന്നെയാണ് ഈ കളി എന്ന് പറഞ്ഞത്.
1: അതെ അതെ,
0: ഈ നിമിഷം സെനഗലൊക്കെ ഔട്ടായത് കണ്ടില്ലേ?
1: അതെ,
0: എന്തൊരു 94 മിനിറ്റിൽ രണ്ട് ഗോൾ ഉണ്ടായിട്ട് അവർക്ക് ആ 6 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവര് രണ്ട് ഗോൾ വീഴുന്നു, പിന്നെ എക്സ്ട്രാ ടൈമിൽ അവര് തോൽക്കുകയാണ്.
1: അതെ, ഗെയിം ഓഫ് അൺസർട്ടിനിറ്റി ആണ്. എന്ത് സമയം, ഏതും ഏത് നിമിഷവും എന്തും സംഭവിക്കുക എന്ന് പറയുന്ന ആ 90 മിനിറ്റിലെ കളി, ഒരു പക്ഷേ അത് 120 മിനിറ്റിലേക്ക് വളർന്നേക്കാം, അടുത്ത പെനാൽറ്റിയിലേക്ക് വളർന്നേക്കാം. എന്താണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും ഇനിയുള്ള റൗണ്ടുകളിൽ ആര് ജയിക്കും ആര് തോൽക്കും? അതാണ് പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ഥിരതയുടെ മത്സരം എന്ന് പറയായിരുന്നു അല്ലെ, ഒന്നോ രണ്ടോ മൂന്നോ മത്സരങ്ങൾ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ഇനി അങ്ങനെയല്ല, സ്ഥൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും മത്സരങ്ങളാണ് വരാനിരിക്കുന്നത്.
0: അതായത് ഗെയിം പ്ലാൻ ഒന്നും നടപ്പാകുന്നില്ല, കാരണം ഈ ചെറിയ ടീമുകളൊന്നും ചെറിയ കളിയല്ല കളിക്കുന്നത്.
1: അതെ,
0: വലിയ കളി കളിച്ചിട്ടുണ്ട്,
1: വലിയ കളി. തീർച്ചയായിട്ടും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത കളി ഇപ്പൊ പലവട്ടം പലരും ആവർത്തിച്ചിട്ടുണ്ടാവും, കെ പി വർദ്ധയുടെ കളിയൊക്കെ.
0: അതെ, അപ്പൊ പലപ്പോഴും നമ്മൾ അട്ടിമറി എന്ന് പറയുന്നത് മാറ്റിവെക്കാൻ കാലമായിട്ടുണ്ട്. കാരണം ഇവർ ചെറിയ രാജ്യത്തോ ചെറിയ ടീമിലോ ആയിരിക്കാം, പക്ഷെ ഇവരൊക്കെ പല ക്ലബിലും കളിക്കുന്ന കളിക്കാരാണ്.
1: അതെ,
0: അപ്പൊ അതിന്റെ പ്രകടനം അവർ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ടീമിനോടും വെല്ലുവിളിക്കാൻ പറ്റിയതാണ്. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാന് സുനീർ ബാബു.
0: സുനീർ ബാബു എവിടുന്ന്?
2: പോർട്ടുഗല്.
1: പോർട്ടുഗല്.
0: ടീമിന്റെ ഫാനാണോ താങ്കൾ?
2: ഞാന് അർജന്റീനന്റെ ഒരു.
0: ഓ, സന്തോഷമായി ഉണ്ടാവില്ലേ ഇപ്പൊ ഇന്നലെ?
1: അല്ല, എന്നാലും സമാധാനത്തിനേക്കാളേറെ ചെറിയൊരു നിരാശയും സങ്കടവും ഇല്ല, കാരണം ഒരു അർജന്റീന ബ്രസീൽ ക്ലാസിക് പോരാട്ടത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരു പക്ഷേ കാത്തിരുന്നിട്ടുണ്ടാവില്ലേ?
2: നമ്മള് കാത്തിരുന്നു, പക്ഷേ ഇവര് ഈ ഒരു ടീമിൽ നിന്ന് നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് മാച്ചിൽ തന്നെ അവര് ചെറുതായിട്ടൊന്ന് പതറിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്.
0: അല്ല, എന്നാലും മുണ്ടക്കൽ ശേഖരനില്ലാതെ എന്ത് മംഗലശ്ശേരി നീലകണ്ഠൻ, നമുക്കൊരു എതിരാളി ഇങ്ങനെ വേണ്ടിയില്ലായിരുന്നോ?
2: പക്ഷേ അത് എന്താന്ന് പറഞ്ഞാല് എല്ലാം ഒരു വിധി ആയിരിക്കും.
1: വിധി ഒന്നുമല്ല അല്ലേ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം പെർഫോം ചെയ്യുന്നത് അനുസരിച്ചാണ് എല്ലാം വരുന്നത്. ബാക്കിയൊക്കെ ആ കളിയുടെ ഫലമായിട്ട് വരുന്ന കാര്യങ്ങളാണ്.
0: എന്താ നാട്ടിലെ ബ്രസീൽ ആരാധകരുടെ ഒരു അവസ്ഥ?
2: ബ്രസീൽ ആരാധകരൊക്കെ ഇങ്ങനെ നമ്മള്, ഞാനിപ്പോ ഈ പോർട്ടുഗൽ ടൗണിൽ തന്നെ ഒരു പലചരക്കിന്റെ കട ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന കുറെ ടീംസ് ഉണ്ട്.
0: അല്ല, താങ്കൾ അർജന്റീന ആരാധകനാണ്, അവർക്കൊക്കെ അറിയോ?
2: ആ, അവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം.
0: അപ്പം താങ്കൾ കൊച്ചിനീഫ കിരീടത്തിൽ നടക്കും പോലെ ഇപ്പൊ നടക്കുന്നില്ലേ?
2: അല്ല, അതിപ്പോ നമ്മള് പണ്ടൊരു ചൊല്ലില്ലേ, പിന്നെ പഴുത്ത പ്ലാവ്.
0: നാളെ നമ്മള് വീണോളുന്നില്ലേ? ഈജിപ്തായിട്ട് കിടക്കുന്നുണ്ട്,
2: അത് കിടക്കുന്നുണ്ട്. അപ്പൊ വരാൻ പോവാണല്ലോ. അത്
1: ആരാണ് കറുത്ത കുതിരയാവാൻ പോകുന്നെന്ന്? ആ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
2: ഇപ്രാവശ്യം അർജന്റീനക്കാർക്ക് ഇനിയിപ്പൊ ജയിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വലിയൊരു പ്രശ്നമില്ല.
1: അങ്ങനെ പറയരുത്, അതെന്താ?
2: അത് അവർക്കിപ്പോ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എങ്കിലും കിട്ടിയല്ല.
1: അതൊരു മുൻകൂർ ജാമ്യാണോ സുനീറെ?
0: അല്ല, ഈജിപ്ത് കടക്കും തോന്നോ? അതായത് ഇന്നലെ എർലിംഗ് ഹാലൻഡ് കളിച്ചതുപോലെ മുഹമ്മദ് സാലെ കളിച്ചാല്
2: ഈജിപ്തിന്റെ നൈൽനദി പോലെ ഈജിപ്തിന്റെ ഇത് ആ നദി കടന്ന് പോവേണ്ടതാണ്.
1: നോർവേ കടന്നില്ല, ആ വേ കടന്നില്ല. അതുപോലെ തന്നെ ഈ ഈജിപ്തിന്റെ നദി കുറുകെ കടക്കുവോ?
2: ഈജിപ്തിന്റെ നദി കുറുകെ കടക്കും,
1: നൈൽ നദി കുറുകെ കടക്കും.
0: കേപ്പ് വെർദയോട് ഒരു വിധം കഴിച്ചിലായതാണ്.
2: കഴിഞ്ഞ ഫൈനലില് തോറ്റ ഫ്രാൻസിന് എന്തായാലും നല്ലൊരു വാശി അവർക്ക് ഇപ്രാവശ്യം ഉണ്ട്. അപ്പൊ അവര് പിടിച്ചെടുക്കാനാ നോക്കുക. മൊറോക്കോന്റെ കളിയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല.
1: അല്ല, ഇന്നത്തെ സ്പെയിൻ പിന്നെ പോർച്ചുഗൽ കളി കടക്കുന്നുണ്ട് കേട്ടോ.
2: സ്പെയിൻ പോർച്ചുഗലിന്റെ കളി കടക്കുന്നുണ്ട്,
1: അതാണ് കളി.
2: അപ്പൊ ഇപ്രാവശ്യം നമുക്ക് പിന്നെ റൊണാൾഡോയ്ക്ക് കിട്ടണം, നെയ്മറിനും കിട്ടണം, എംബാപ്പക്കും കിട്ടണം. അവർക്ക് മൂന്ന് പേർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ അവര് മൂന്ന് പേരെ, ഇപ്പൊ നെയ്മർ പോയി കഴിഞ്ഞു.
0: അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ ആവശ്യപ്പ അതൊക്കെ സെനഗലിന് ഒരു കപ്പ് കൊടുക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു.
2: നമ്മുടെ ചെയ്യാം, ആർക്കും വിട്ടുകൊടുക്കൂല.
1: കപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കേപ്പ് വെറുതെ കൊടുക്കണം.

0: കപ്പ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴത്തേക്ക് കൊടുക്കണം
1: അല്ലേ? അതിലാർക്കും സംശയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല.
0: കപ്പ് വേണ്ട, കപ്പ് അവർക്ക് വേണ്ട, അവര് അടയാളപ്പെടുത്തി കഴിഞ്ഞു.
1: കറക്റ്റ്
2: അല്ല, ഈ കളി കഴിഞ്ഞപ്പോ അവരൊക്കെ മെസ്സിയുടെ അടുത്ത് ചെന്നങ്ങനെ സെൽഫി എടുക്കുകയാണ് അത്രയും.
1: അല്ല, ഇതൊക്കെ ആഫ്റ്റർ ഓൾ ഫുട്ബോൾ എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മത്സരമാണല്ലോ അല്ലെ? കളി കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു, എല്ലാവരും പരസ്പരം സ്നേഹിച്ച് പോകേണ്ട ഒരു അതാണ്. എന്തായാലും ഇതാ നമ്മുടെ പ്രീ ക്വാർട്ടറിലെ 1, 2, 3, 4 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി 4 മത്സരം കൂടെയാണ് ബാക്കിയുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി ഒരു ഗംഭീര മത്സരം കഴിയും, പിന്നെ നമ്മൾ വളരെ അടുത്തേക്ക് വരികയാണ്. ഈ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ എല്ലാം നിസ്സാരമാക്കി പറത്തിക്കൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. എന്താണ് സുനീറിന്റെ ഒരു പ്രതീക്ഷ? നമ്മള് ഫൈനലില് എങ്ങനെയായിരിക്കും? ഇപ്പൊ ക്വാർട്ടറിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഇനിയിപ്പോ എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഫൈനലിൽ ആരായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്?
0: ഫൈനലില് അൺപ്രഡിക്റ്റബിൾ ആണ്.
2: പഴയ ഫ്രാൻസ് തന്നെ വേണോ?
0: പഴയ ഫ്രാൻസ്, ഒരു തലക്കൽ ഫ്രാൻസും എന്തായാലും ഉണ്ടാവുന്നതാണ്. ഇപ്പത്തെ കളിയൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ബെൽജിയം നല്ല കളിയാന്നൊക്കെ തോന്നുന്നു. ഞാൻ അധികം മാച്ച് കാണുന്നില്ല.
2: സ്പെയിന് വരുന്നുണ്ട്, സ്പെയിന്
0: വരുന്നുണ്ട്.
1: സ്പെയിനൊക്കെ വളരെ എന്താ പറയണ്ട ചടുലമായ നീക്കങ്ങളിലൂടെ ആരെയും അട്ടിമറിക്കാൻ ശേഷിയുള്ള ടീം തന്നെയാണ്.
0: എനിക്ക് തോന്നുന്നത് പോർച്ചുഗലിൽ ഈ കളിയിൽ തോറ്റു പോകുന്നതാണ്.
1: അറിയില്ല അല്ലേ, ഒന്നും അറിയില്ല. നമുക്കൊക്കെ എന്തായാലും രാത്രി 10:30 തുടങ്ങുന്ന,
2: എന്തായാലും ക്രിസ്റ്റ്യാനോ മാന്യമായിട്ട് തന്നെ
0: നമ്മുടെ ഐ എം വിജയനൊക്കെ പറഞ്ഞില്ലേ, വിജയനൊക്കെ നമ്മുടെ അർജന്റീന ഫാൻ ആണെങ്കിലും ഈ റൊണാൾഡോക്ക് ഒന്ന് ഒരു കിട്ടണം.
2: അതെ അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ നെയ്മറിനും അവസാന ഗോള് കിട്ടി, കാരണം അവരൊക്കെ ലെജൻസ് ആണേ. അവര് അങ്ങനെ തലതാഴ്ത്തി പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല.
1: അല്ലെങ്കിലും 6 കളി കളിച്ച 2 പേര്, ഒരു ഗോൾ കീപ്പർ അടക്കം 3 പേരാണ് 6 പിന്നെ ലോകകപ്പിൽ കളിക്കുന്നത്. അത് തന്നെ ഒരു വലിയ ചരിത്ര നേട്ടമല്ലേ? അപ്പോ നമുക്ക് അവര് അതിലൊക്കെ അഭിമാനിക്കാം. അത് ഏത് രാജ്യം എന്നുള്ളതല്ല പ്രശ്നം, വ്യക്തികളാരെന്നുള്ളതല്ല പ്രശ്നം. ഈ റൊണാൾഡോ ആയാലും പിന്നെ മെസ്സി ആയാലും 6 ലോകകപ്പ് കളിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ഒരു ഒരു വലിയ സംഭവമാണ്. ഇനി ആർക്കെങ്കിലും അത് അത്ര അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമോ എന്നറിയില്ല, കാരണം മനുഷ്യന്റെ സ്റ്റാമിന ഉണ്ടല്ലോ.
0: ഇനിയിപ്പോ റൊണാൾഡോ വിരമിക്കൽ പ്രഖ്യാപിക്കാതെ നിൽക്കുമോ അടുത്ത വേൾഡ് കപ്പ് 2030 വരെ എന്ന്
2: അറിയാം.
0: റൊണാൾഡോന്റെ മകൻ റൊണാൾഡോ ജൂനിയറും കൂടി ഒന്നിച്ച് വന്നിട്ട് അച്ഛനും മോനും കൂടി ഒരു വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു കണ്ടീഷൻ വരുമോ എന്ന് അറിയാം.
2: വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണം തയ്ക്കേണ്ട സാധനം അല്ലാന്ന്. അർജന്റീനക്കാരെ കളി അല്ല, ബ്രസീലുകാരെ കളി ഒന്നും ആക്കരുത്. അവരുടെ സ്നേഹത്തോടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ,
0: പറഞ്ഞു നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക്
2: പോകാം.
1: ശരി, അപ്പോ അപ്പോ പിന്നെ അടുത്ത ഉദ്യോഗജനകമായ മത്സരങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ചെവി ഓർത്തുകൊണ്ട് കൂടെ ഫുട്ബോൾ ബീച്ചിന്റെ കൂടെ ഉണ്ടാവും
0: കേട്ടോ.
1: വളരെ സന്തോഷം, വളരെ താങ്ക് യു. ഓക്കെ, ശരി ശരി. ഹലോ,
2: നമുക്കൊരു കോളർ ഉണ്ടല്ലോ. ഹലോ, ആരാണ്?
3: ഞാൻ അഭിരാമി.
2: അഭിരാമി എവിടുന്നാണ്?
3: മലപ്പുറത്ത് നിന്ന് വിളിക്കുന്നു.
2: ഇന്നലത്തെ കളിയൊക്കെ കണ്ടു?
3: ബ്രസീലിന്റെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു.
2: താങ്കൾ ഫുട്ബോൾ താരമാണോ?
3: ഞാൻ ഫുട്ബോൾ താരല്ല, ഞാൻ നാഷണൽ റഫറിയാണ്.
1: ഓ, ഒരു ഗംഭീര അതിഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
2: സാധാരണ വനിതാ കോളുകൾ കുറവാണ്, മാത്രല്ല വന്നതൊരു റഫറി.
1: അതെ, കളിക്കാരി മാത്രല്ല കളി നിയന്ത്രിക്കുന്ന ആളും കൂടെയാണ്.
2: ഓക്കെ, താങ്കളെ കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. അങ്ങനത്തെ ഒരാളെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറെ പുതിയ പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നല്ലോ അല്ലേ?
1: എന്താണ് വാറിനെ കുറിച്ച്, VAR, നമ്മുടെ പിന്നെ പിന്നെ വീഡിയോ അസിസ്റ്റന്റ് റഫറിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പുതിയ പുതിയ സിസ്റ്റത്തില് നല്ലതാണോ?
3: വാറ് നമുക്ക് ഇപ്പൊ മുന്നേ നമ്മുടെ ഹൈ മാച്ചസിൽ വേൾഡ് കപ്പ് പൊതുവേ വാറ് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് റഫറീസിന്റെ വെച്ച് നോക്കുമ്പോ റഫറീസിന് അതൊരു ഈസി വേ ആണ് ഒന്നാമത്. ഇപ്പോ പുതിയ വാറിൽ എന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം ഇപ്പൊ വന്നു വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മുടെ റഫറീസിന് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് വന്ന സെക്കൻഡ് യെല്ലോ കാർഡ് നമുക്ക് പറയാൻ പറ്റില്ല. റഫറി നമ്മൾ അറിയാം, നമുക്ക് ഫീൽഡിൽ ഉള്ളപ്പോ അറിയാം ചിലപ്പോ മിസ്റ്റേക്ക് പറ്റും, ചിലപ്പോ നമ്മൾ ഗുഡ് ഡിസിഷൻസ് എടുക്കും.
2: അപ്പൊ
3: ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് മേ ബി ചിലപ്പോ ആള് പ്ലേയേഴ്സ് മാറി നമ്മൾ യെല്ലോ കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് യെല്ലോ കാർഡ്.
2: അത് ചില രാജ്യക്കാരൊക്കെ ഒരേ മുഖച്ഛായകായിരിക്കും.
3: അല്ല,
1: ഈ ബ്രസീലിന്റെ സ്കോട്ട്ലൻഡ് ബ്രസീലിന്റെ മത്സരത്തില് വിനീഷ്യസ് 2 ഗോൾ നേടിയപ്പം അത് വാർ പരിശോധനയിലാണ് ഗോള് റദ്ദാക്കിയത് അല്ലെ?
3: അതെ അതെ.
1: അതെന്താ ശരിക്കും എനിക്ക് തോന്നുന്നത് പലവട്ടം കാണുമ്പോഴും അവരെക്കാരും സൂക്ഷ്മദർശിയൊന്നും

0: ഒന്നുമല്ല നമ്മുടെ കണ്ണുകൾ. എന്നാലും അതിനൊക്കെ
1: അതെ അതെ, അതായത് നമ്മളിപ്പോ വാർഡെന്ന് പറയുമ്പോ ഇപ്പൊ നമുക്കൊരു ഇപ്പൊ അറിയാലോ നമ്മള് റഫറീസ് ഒന്ന് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടൈറ്റ് ഗോൾ, ഇപ്പൊ ഓഫ് സൈഡ് സിറ്റുവേഷൻ ആയാലും നമ്മളിപ്പോ ഒരു ഗോൾ, നമ്മൾ ഗോളായോ ഇല്ലയോ എന്ന് അറിയാം, ഫൗൾ ആയാലും എല്ലാം നമുക്ക് വാറിന്റെ ഹെൽപ്പില് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് വാറ് ത്രൂ നമുക്ക്
0: കിട്ടും.
1: അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴിയായിരിക്കും എല്ലാം നമ്മള് റഫറീസിനും അപ്പൊ ആയാലും അസിസ്റ്റന്റ് റഫറി. ഇപ്പൊ നമ്മള് രണ്ടു മൂന്ന് മാച്ചസ് ഞാൻ കണ്ടേല് ഇപ്പൊ ഓഫ് സൈഡ് വിളിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നമുക്ക് ടി വിയിൽ കാണുമ്പോൾ നമുക്കത് ഈസി ഡിസിഷൻസ് ആയിരിക്കും. പക്ഷേ ഇപ്പൊ ക്ലിയർ ഗോൾ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ അസിസ്റ്റന്റ് റഫറീസിന് അത് ഓഫ് സൈഡാണ് എന്ന് അറിഞ്ഞാൽ പോലും അവര് വിളിക്കാറില്ല.
0: അതെ അതെ, ക്രിക്കറ്റിലെ ക്രിക്കറ്റിലെ പോലെ ഫുട്ബോളിലും അത് തേർഡ് അമ്പയറിലേക്ക് എന്ന രീതിയിൽ വാറിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്.
2: അല്ല, നീതിപൂർവമായ ഒരു തീരുമാനം.
1: അതെ, നമ്മൾ റഫറീസ് കാരണം ഒരു ടീമിന്റെ സ്കോർ നമ്മൾ ഡിസല ചെയ്യാൻ പാടില്ല. അപ്പൊ
2: അല്ലെ, 86 മാറഡോണയുടെ ഗോള്,
0: ദൈവത്തിന്റെ ഗോള്.
2: അതെ, ഇന്നാണെങ്കിൽ പിടിക്കപ്പെടുന്നു.
0: അതുപോലെ ഈ ചുവപ്പ് കാർഡ് കാണിക്കുന്നതിൽ കുറെ പുതിയ മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുണ്ടല്ലോ. ഇപ്പൊ വായ പൊത്തി സംസാരിച്ചാൽ ചുവപ്പ് കാർഡ്, അതെന്താണ്? എന്താ ശരിക്കും അതൊരു ന്യായീകരിക്കാവുന്ന ഒരു കാര്യമാണ്? എന്താ വായ പൊത്തിയാൽ എന്താ കുഴപ്പം? എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്.
1: അതായത് ഇപ്പൊ നമ്മള് പല ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യും,
0: അബ്യൂസിംഗ്
1: ലാംഗ്വേജസ്. അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ അത് ആർക്കും മനസ്സിലാവില്ലല്ലോ.
2: അതായത് സിനദിൻ സിദാനെ മെറ്ററാസി ചെവിയിൽ എന്തോ തെറി പറഞ്ഞല്ലായിരുന്നു,
0: രഹസ്യമായി തെറി പറയാൻ പറ്റില്ല എന്നർത്ഥം.
1: അതെ.
2: റെഫറി ചെയ്യുന്നൊരു താങ്കളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും കളിക്കാര് കളി തുടങ്ങുമ്പോ താങ്കൾ ഈ റെഫറിമാരെ അടുത്ത് വന്നിട്ട് പിന്നെ എന്നോട് എങ്ങനെ വിളിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് സ്വാധീനിക്കോ?
1: അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വർക്കിനെ നമ്മൾ സിൻസിയർ ആയിരിക്കണം.
2: ഇല്ല, പിന്നെ അതിൽ തന്നെ സൂപ്പർ താരങ്ങളോട് നിങ്ങളൊരു ചെറിയ ആനുകൂല്യം സോഫ്റ്റ് കോർണർ കാണിക്കാറുണ്ടോ?
1: ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്ന മെസ്സിയുടെ ആ ഫൗളില് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ ഇപ്പൊ ഈ മെസ്സി അതേപോലെ തന്നെ നെയ്മർ, ഈ റൊണാൾഡോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പൊ എല്ലാവരും, എന്റെ അഭിപ്രായമാണ്, എല്ലാവരും ആ ഫാൻസിന്റെ കണ്ണോട് കൂടിയിട്ടാണ് എല്ലാ തീരുമാനങ്ങളും പറയുന്നതെന്നാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഒരു നമ്മൾ അപ്ഡേറ്റഡ് ആണ് നിയമങ്ങൾ. ഈ നിയമങ്ങൾ കംപ്ലീറ്റ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് കാർഡ് നമുക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഫീലിംഗ്സ് നമ്മൾ വരും. കാർഡ് ഉണ്ട് എന്നാണ്, കാരണം അതൊരു റെഡ് കാർഡ് സിറ്റുവേഷൻസ് അല്ല. കാരണം നമുക്ക് പല സിറ്റുവേഷനിൽ പല കൺസിഡറേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ റെഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ റെഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് പല കൺസിഡറേഷൻ ഉണ്ട്.
2: അത് മനപൂർവ്വം അല്ലാതെ ചവിട്ടി പോയാലും ഒക്കെ,
1: അതെ,
2: മികച്ച കളിക്കാരെ,
1: അതായത് ആ ഫൗൾ അത്യാവശ്യം നല്ല ഹൈ ഇന്റൻസിറ്റി ആണോ, മീഡിയം ആണോ, നമ്മൾ ലോ ആണോ എന്നൊക്കെ ഉള്ള ആ ഒരു കൺസിഡറേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ കാർഡ് കൈമാറുള്ളൂ.
0: ഓക്കെ, പിന്നെ അഭിരാമി, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു വനിത എന്ന നിലയ്ക്ക് പിന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു, ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വരുന്നു, മാത്രമല്ല ഫുട്ബോൾ റഫറിയുമായി തീരുന്നു. ഇത് സ്ത്രീകൾക്ക് എത്രമാത്രം ഇനി ഈ മേഖലയിൽ നമുക്ക് കടന്നു കയറാൻ കഴിയും? നമ്മുടെ പൊതുവേ നമ്മുടെ വനിതാ ഫുട്ബോൾ അത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും. അപ്പോൾ പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചും സ്ത്രീകൾ ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് റഫറി എന്ന നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു സ്ത്രീ സമൂഹം ഫുട്ബോളിനെ നോക്കി കാണുന്നത് എന്ന് തോന്നി? എന്താണ്
1: പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മള് ഇപ്പൊ അടുത്ത് ഞാൻ മറ്റേ ഇതോ വിനീത്, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു വിനീത്. അവർ, ആ പ്ലെയർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടില് സപ്പോർട്ടുകൾ കുറവാണ്, സിസ്റ്റംസ് കുറവാണ്. ഇപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ നമുക്കൊരു ഫിഫ അസസർ ഉണ്ടായിരുന്നു, ഫിഫ റഫറി ഉണ്ടായിരുന്നു ബെൻഡില മാം. അതിനുശേഷം കേരളത്തിൽ വരുന്ന റഫറി എന്ന് പറയുന്നത് ഞാനാണ്.
0: അപ്പൊ
1: വന്ന ശേഷം ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ടീംസും കുറവാണ്, നമ്മൾ ഗേൾസ്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര, മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ ഭയങ്കര കുറവാണ് മാച്ചസ് എന്തൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു, ഒന്നും കൂടി സിസ്റ്റം ഒന്നും കൂടി ഹൈ ഇതിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളർന്നു വരും എന്നുള്ളതാണ്. നമ്മള് നമ്മളുടെ കഴിവിന് നമ്മൾ മാക്സിമം, അതായത് സപ്പോർട്ടും, അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താന്നുള്ളതാണ് ഞാൻ.
2: ഐ എസ് എൽ വനിതാ ലീഗിന്റെ ആവശ്യമുണ്ട്. അതെ
1: അതെ അതെ.
0: അപ്പോ പറഞ്ഞോളൂ. ആ അപ്പം ആ രീതിയിൽ പിന്നെ സ്ത്രീകളുടെ ഇടപെടൽ ഫുട്ബോൾ രംഗത്തിൽ കൂടുതൽ കുട്ടികൾ കടന്നു വരട്ടെ, നമ്മുടെ കോളേജിൽ തലത്തിലും സ്കൂൾ ലെവൽ തലത്തിലൊക്കെ ധാരാളം കുട്ടികൾ പെൺകുട്ടികൾ കടന്നു വരട്ടെ.
1: അഭിരാമിയെ പോലെ എല്ലാവരും അറിയണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം.

0: കാരണം ഈ ഫീൽഡിൽ റഫറീസ് വുമൺ റഫറീസ് പറഞ്ഞാൽ കുറവാണ്.
1: അതെ, ഞങ്ങൾക്കും ഒരു കൗതുകമായി ഇങ്ങനെ ഒരാൾ വന്നപ്പോ.
2: എന്തായാലും കളികള് ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരിക്കും അല്ലേ? പുതിയ പാഠങ്ങളൊക്കെ പഠിച്ചോ? റഫറി എങ്ങനെയായിരിക്കണം റഫറി എന്നുള്ളതിനെ കുറിച്ച് പാഠങ്ങളൊക്കെ
0: കിട്ടിയിട്ടുണ്ടാവും.
1: ചോദിക്കട്ടെ, ഈ കളിക്കാർക്കുള്ള ഫിറ്റ്നസ് പോലെ റഫറിമാർക്ക് എന്തെങ്കിലും ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടോ?
0: ഒരുപാട് ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് നമുക്ക്.
1: നിങ്ങൾക്കുണ്ട്?
0: നമ്മള് ഓരോ ലെവൽ അനുസരിച്ചിട്ട് നമുക്കിപ്പോ ഫിറ്റ്നസ്, അതായത് ഹൈ ഇന്റൻസിറ്റി യോയോ ടെസ്റ്റ് എന്നൊക്കെ
1: കേട്ടിട്ടുണ്ടാവും.
0: നമുക്ക് ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജസ് ആണ്. അപ്പൊ കാറ്റഗറി 8, 7, 6, 5, 4. അപ്പൊ ഞാൻ നിലവിൽ ഇപ്പൊ കാറ്റഗറി 2 ആണ്. നെക്സ്റ്റ് കാറ്റഗറി 1 നമ്മുടെ ഫിഫ സ്റ്റേജ് ആണ്.
1: അല്ല, പുതിയൊരു ടൂർണമെന്റിലേക്ക് വരുമ്പോ അതിലേക്ക് വീണ്ടും ടെസ്റ്റ് ഉണ്ടാവും?
0: അതെ, നമ്മൾ ഇയർലി നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാവും.
2: ഞാൻ മനസ്സിലാക്കുന്ന ഒരു റഫറി കളിക്കാരേക്കാൾ കൂടുതൽ 12 കിലോമീറ്ററോളം ഒരു റഫറി ഒരു മാച്ചിൽ ഓടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
0: റഫറിക്ക്
2: മറ്റ് കളിക്കാർക്ക് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്താൽ മതി. റഫറി ത്രൂ ഔട്ട് ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കേണ്ട സ്റ്റാമിന വേണ്ട ആളാണ്.
1: ഇപ്പൊ
0: റഫറി എന്ന് പറയണതില് നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ആവണം എന്നുള്ളതാണ്.
2: അതെ, അപ്പൊ ആ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തായാലും പുതിയ മേഖലകളിലേക്ക് കടക്കാനും പുതിയ മാച്ചുകൾ അന്തർദേശീയ തലത്തിലുള്ള മാച്ചുകളൊക്കെ നിയന്ത്രിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഫുട്ബോൾ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് പങ്കെടുത്തതിൽ വളരെ സന്തോഷം.
1: ഞങ്ങളുടെ സമയം ഒന്ന് പരിമിതമാണ്, അതുകൊണ്ട് മാത്രം നിർത്തുകയാണ്.
2: അപ്പോ ജയൻ, ഇതാ നമ്മുടെ കളികള് ഏകദേശം ഇനി 19-ാം തീയതിക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇനി പ്രീ ക്വാർട്ടറിലെ 2-ഉം 2-ഉം 4 മത്സരങ്ങൾ അവശേഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലില് 2-ഉം 2-ഉം 4 മത്സരങ്ങൾ വീണ്ടും നടക്കും. പിന്നെ സെമി ഫൈനലിൽ 2 മത്സരം, 19-ാം തീയതി മെഗാ ഫൈനലിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പ്രതീക്ഷകളും പിന്നെ ആഗ്രഹങ്ങളൊക്കെ വാനോളമുണ്ട്. വൻ തകർച്ചകൾ കാണുന്നു, ചെറിയ ചെറിയ രാജ്യങ്ങളുടെ വലിയ വലിയ മുന്നേറ്റങ്ങൾ കാണുന്നു. ഇത്തരത്തിൽ ഈ വേൾഡ് കപ്പ് മൊത്തത്തിൽ നമ്മളെ ആവേശഭരിതരാക്കിയ അവിസ്മരണീയമായ ഒരു ഒരു മാച്ചായിട്ട് മാറുകയാണെന്ന് തോന്നുന്നു അല്ലേ?
1: നമുക്കിനി നടക്കാൻ പോകുന്ന അടുത്ത കളികള് ഇന്ന് രാത്രി 12:30 സ്പെയിൻ പോർച്ചുഗൽ,
2: പിന്നെ
1: തീപ്പാർന്ന പോരാട്ടമായിരിക്കും.
2: അമേരിക്ക ബെൽജിയം ഉണ്ട് രാവിലെ
1: 5:30.
2: അതെ,
1: പിന്നെ രാത്രി 9:30 നാളെ
2: അർജന്റീന
1: ഈജിപ്ത്.
2: പിന്നെ അത് കഴിഞ്ഞാൽ ജൂലൈ 8 രാവിലെ 1:30 സ്വിറ്റ്സർലൻഡും കൊളംബിയയും കൂടെ ഉള്ള മത്സരം. ഇത്രയാകുമ്പോഴേക്കും ഈ പ്രീ ക്വാർട്ടർ മത്സരം സമാപിക്കും. ഇനി അടുത്ത ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് നമുക്ക് പിന്നെ കാതോർത്തിരിക്കാം, കണ്ണ് നട്ടിരിക്കാം.
1: കളി മാറും, കഥ മാറും,
2: കഥ മാറും, കഥ മാറട്ടെ, പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ഇന്ന് ഫുട്ബോൾ ബീച്ചിൽ സഹകരിച്ച പങ്കെടുത്ത 2 കോളേഴ്സും വളരെ സന്തോഷം, സ്നേഹം, 3 കോളേഴ്സ് ഉണ്ടായിരുന്നു.
1: അതിഥികൾക്ക് അഭിരാമി സുനീർ,
2: അതെ, എല്ലാ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമ്മുടെ സ്നേഹമറിയിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ ഞാൻ സുധീർ ബാബു,
1: ഞാൻ ജയൻ മുത്തേരി,
2: സ്റ്റുഡിയോ സഹായം സബാ മെഹബൂബ്. സാങ്കേതിക സഹായം ഇ എം ഷജീർ ഷംസീർ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വെനസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ത്തിലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി രാസവള മന്ത്രാലയം. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം എന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. എം വി ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. US ആസ്ഥാനമായ കൊറോ ഹെൽത്ത് കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16565 യശ്വന്ത്പൂർ മംഗലരൂ സെൻട്രൽ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:08 16610 മംഗലരൂ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് 20 മിനിറ്റ് വൈകി 11:19 16606 തിരുവനന്തപുരം

0: തിരുവനന്തപുരം സെൻട്രൽ മംഗലൂരു സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 1610 മംഗലൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 1:06:23 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയട്ടെ. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
10: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ,
0: സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ മഞ്ചേരി എച്ച് എം അക്കാദമിയിൽ നടത്തുന്ന സൌജന്യ പി എസ് സി പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷൻ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് നിർവഹിച്ചു. പാലക്കാട് പിരായിരി കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ഞാറ്റുവേലച്ചന്തയും കർഷക സഭയും രമേഷ് പിഷാരടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ സ്ഥാപിച്ച മഴമാപ്പിനിയുടെ ഉദ്ഘാടനവും നടന്നു. പച്ചക്കറി വിത്ത്, തൈ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികളുടെ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ അധ്യക്ഷനായി. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
11: വികസന വാർത്തകൾ.
12: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
14: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
15: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
16: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
17: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
18: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
17: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
13: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
19: സമയം 11:02. ഇപ്പോൾ സുവർണ ഗീതികൾ. ആദ്യഗാനം പാടിയത് യേശുദാസ്. ചിത്രം, അർത്ഥം, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

സുവർണഗീതികളിൽ അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം വരവേൽപ്പ്, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: கப் மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி நிற்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ശുഭയാത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയത് ചിത്ര. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പാടിയത് യേശുദാസും സുശീലയും ചേർന്ന് ചിത്രം 2-ാം വരവ്. രചന ജയകുമാർ, സംഗീതം ശ്യാം.

ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം പുറപ്പാട്. ഗാനമെഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനിയൊരു യുഗ്മഗാനം പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ചിത്രം മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ രചന ജോർജ് തോമസ്, സംഗീതം ആർ സോമശേഖരൻ.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. പാടിയത് MG ശ്രീകുമാർ. ചിത്രം പൂക്കാലം വരവായി.
3: മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തണി വണ്ടിയിൽ അങ്ങകലെ കനവുപുരിയിലണയാ.

ഓമന സ്വപ്നങ്ങൾ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് സുവർണഗീതികളിൽ അടുത്തതായി. ഗാനമെഴുതിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം നൽകിയത് കുമരകം രാജപ്പൻ.

സുവർണഗീതികളിൽ അവസാനമായി ബാലഗോപാലൻ തമ്പിയും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം നെറ്റിപ്പട്ടം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.

0: FM പ്രധാന വാർത്തകൾ.
1: ബ്രിക്സ് തല വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിൽ ആണ് 4 ദിവസത്തെ യോഗം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിന ആശംസ നേർന്നു. അദ്ദേഹത്തിന്റെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ലോകമെമ്പാടും ജനങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. KSRTCയുടെ വനിതാ സൌജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കുവാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന നിലയിലാണ് ബസ് ഉടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. PSC കർമ്മക്കേടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ PSC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചയ്ക്ക് 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05, 16605 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 12217 തിരുവനന്തപുരം ചണ്ഡീഗഡ് സമ്പർക്കഗാന്ധി എക്സ്പ്രസ് 12:43, 16159 ചെന്നൈ എഗ്മൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 18, 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള ദ്വീപ് എക്സ്പ്രസ് 1:48, 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 16324 മാംഗ്ലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 16055 കന്യാകുമാരി മാംഗ്ലൂരു എക്സ്പ്രസ് 2:55 എത്തിച്ചേരുമെന്ന്.

0: പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപുരം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2054 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 41 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം.

ഇശലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കെ ജി മാർക്കോസ് പാടിയ ഗാനം പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്ന എന്നാരംഭിക്കുന്നു.

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
10: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-885-264.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
14: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
13: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
14: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
13: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
14: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
15: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
14: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
15: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
0: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:03.
16: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
16: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
16: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
17: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
18: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
17: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
16: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
16: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
19: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
12: ഇശൽ തുടരുന്നു. ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ്.

0: ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും

0: സൗജന്യം
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
0: പിട്ടാക്കുലിൽ ഏജൻസീസ്.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
11: ഹലോ,
12: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്നാ വിളിക്കുന്നത്.
11: വീണ്ടും
12: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
13: 100,000 തന്നാ മതി, വിട്ടേക്കാം.
11: സാർ, ഇത്രയും രൂപ.
13: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2,00,000 അയക്ക്, ബാക്കി പിന്നെ.
11: 2,00,000?
14: എന്ത് പറ്റി അച്ഛാ?
11: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
12: അയ്യോ,
11: കട്ട് ചെയ്തു.
14: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
11: തട്ടിപ്പോ?
14: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
11: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
14: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
15: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
16: ആയിഷ ഗർഭിണിയാണോലേ?
17: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
16: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
15: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
16: തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
16: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
17: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ഇഷൽ സമാപിച്ചു.

ഇപ്പോൾ ജാലകം കേൾക്കാം. ഫിഷറീസ് വകുപ്പിന്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയോടൊപ്പം കോൾപ്പടവ് കമ്മിറ്റിയുടെ സമ്മതപത്രം, എ ഫോം, കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഇന്ന് മത്സ്യഭവനിൽ അപേക്ഷ ലഭ്യമാക്കണം. അപേക്ഷ ഫോം പൊന്നാനി ചന്തപ്പടിയിലുള്ള മത്സ്യഭവൻ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9746201219, 9746201219. 2026-27 വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പട്ടികജാതി വിഭാഗത്തിലെ ദുർബലരായ വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയാർ എന്നിവരിൽ ബി ഗ്രേഡ് ഉള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ ഈ മാസം 15-നകം ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം അതത് പട്ടികജാതി വികസന ഓഫീസിൽ

0: ലഭ്യമാണ്. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 അഞ്ച് മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495237890. 0495237890. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 25-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും എ 1 അല്ലെങ്കിൽ എ പ്ലസ് ലഭിച്ചവർക്കും CBSE സ്ട്രീമിൽ 90% മുകളിൽ ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾക്ക് പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0491-2971-633. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 29:50. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSEയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
1: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള PSEയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSEയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം

0: ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റം. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ

0: തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാങ്, 5 പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: തോൽക്കാൻ മനസ്സില്ലാത്ത 2 അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. 2 ഒരു ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
0: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198 ലും നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410 ലും വ്യാപാരം

0: വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന 1,07,520 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
2: ലോക ജന്തുജന്യ രോഗ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
3: ഇന്ന് ജൂലൈ 6 ലോക സൂണോസിസ് ദിനം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. സൂണോസിസ് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പദം മാത്രമായി തോന്നിയേക്കും. എന്നാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും പ്രത്യേകിച്ച് കർഷകർ, കന്നുകാലികളുമായി അടുത്തിടപഴകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടവർ, വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർ, വളർത്തുമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരുപോലെ ബാധകമായ ഒന്നാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രയേറെ ഇടകലർന്നു നിൽക്കുന്നവയാണ്. 1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ് മെർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 6 ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നത്. സൂണോസിസ് എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സൂൺ എന്നാൽ മൃഗമെന്നും നോസിസ് എന്നാൽ രോഗമെന്നും അർത്ഥം. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്വാഭാവികമായി പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ 60% ജന്തുജന്യ രോഗങ്ങളാണ്. കൂടാതെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിൽ കണ്ടെത്തിയ പുതിയ സാംക്രമിക രോഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും ഉറവിടം മൃഗങ്ങളാണ്. സാധാരണയായി കാണപ്പെടുന്ന എലിപ്പനി മുതൽ പേവിഷബാധ, നിപ്പ, പക്ഷിപ്പനി തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ വരെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ന് ലോകമെമ്പാടും ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. എബോള, നിപ്പ, കോവിഡ്, പക്ഷിപ്പനി, എംപോക്സ് തുടങ്ങിയ രോഗങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇതിന്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. നഗരവൽക്കരണവും ജനസംഖ്യാ വർദ്ധനവും ആണ് ഇതിൽ ആദ്യം പറയേണ്ടത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധാരാളം വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനായി പലപ്പോഴും വനപ്രദേശങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയുന്നു. മുമ്പ് വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പല ജീവികളും മനുഷ്യവാസ മേഖലകളിലേക്ക് എത്താൻ തുടങ്ങുന്നു. ഇതോടെ മൃഗങ്ങളിലുണ്ടായിരുന്ന രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഫലബുക്കുകളായ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിച്ചത് ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള മൃഗസംരക്ഷണ ഫാമുകൾ വ്യാപകമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ധാരാളം മൃഗങ്ങളെ വളർത്തുമ്പോൾ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യത കൂടുതലാണ്. കോഴി ഫാമുകളിലും പന്നി ഫാമുകളിലും രോഗവ്യാപനമുണ്ടായാൽ അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആധുനിക മൃഗസംരക്ഷണ രീതികൾ രോഗനിയന്ത്രണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആഗോള യാത്രകളും വ്യാപാരവും വർദ്ധിച്ചത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ന് ലോകമൊരു ചെറിയ ഗ്രാമം പോലെ മാറിയിരിക്കുന്നു. മണിക്കൂറുകൾ

ക്കുള്ളിൽ ഒരാൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതേ വേഗതയിൽ രോഗാണുക്കൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നു. രോഗബാധിതരായ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മലിനമായ ഉൽപ്പന്നങ്ങളോ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് സാധാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. താപനില വർദ്ധിക്കുന്നതും മഴയുടെ രീതികളിൽ മാറ്റം വരുന്നതും കൊതുക്, ഈച്ച, ചെള്ള് തുടങ്ങിയ രോഗവാഹകരുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. മുമ്പ് കാണാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരം ജീവികൾ വ്യാപിക്കുകയും രോഗങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കളെ കൂടുതൽ ശക്തരാക്കുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ രൂപപ്പെടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ഇത് രോഗചികിത്സ സങ്കീർണമാക്കുന്നതോടൊപ്പം രോഗവ്യാപന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഇന്ന് ഇതിനെ ഒരു പ്രധാന ആഗോള ആരോഗ്യ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. മനുഷ്യന്റെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്, വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം കൂടുന്നത്, കാടുകളിലേക്കുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് എന്നിവയും രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളും ശുചിത്വക്കുറവും എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളുടെ വർദ്ധനവ് ഒരു കാരണത്തിന്റെ മാത്രം ഫലമല്ല. അതുകൊണ്ട് തന്നെ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്ന സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇനി രോഗങ്ങൾ എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. എല്ലാ രോഗങ്ങളും ഒരേ രീതിയിലല്ല പകരുന്നത്. ചിലത് നേരിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താം. മറ്റു ചിലതാകട്ടെ വെള്ളം, ഭക്ഷണം, വായു അല്ലെങ്കിൽ രോഗവാഹകരായ ചെറുജീവികൾ എന്നിവയുടെ സഹായത്തോടെയാണ് പകരുന്നത്. അതിനാൽ രോഗവ്യാപന മാർഗങ്ങളെക്കുറിച്ച് അറിയുന്നത് പ്രതിരോധത്തിന്റെ ആദ്യ പടിയാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രധാനമായും രോഗബാധിതമായ മൃഗങ്ങളുടെ രക്തം, ഉമിനീർ, മൂത്രം, വിസർജ്യങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്വക്കിലെ ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. എലിപ്പനി, ബ്രൂസെല്ലോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത്തരത്തിൽ പകരുന്നവയാണ്. കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ മൃദുചർമ്മ ഭാഗങ്ങളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് രോഗബാധിതമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാക്കുന്നത്. ഇതുകൂടാതെ മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴിയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും സുപരിചിതമായ ഉദാഹരണം പേവിഷബാധയാണ്. രോഗബാധിതമായ നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ കടിയിലൂടെ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും സമയബന്ധിത ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ചിലപ്പോൾ രോഗവ്യാപനത്തിന് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത പാൽ, ശരിയായി പാകം ചെയ്യാത്ത മാംസം, മത്സ്യം, മലിനജലം എന്നിവയിലൂടെ നിരവധി രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ജന്തുജന്യ രോഗപ്രതിരോധത്തിലെ പ്രധാന ഘടകമാണ്. കൊതുക്, ഈച്ച, ചെള്ള്, പാറ്റ തുടങ്ങിയ ചെറുജീവികളും പല രോഗങ്ങളുടെയും വാഹകരാണ്. ഇവ ഒരു രോഗബാധിത ജീവിയിൽ നിന്ന് രോഗാണുക്കളെ സ്വീകരിച്ച് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കുന്നു. ഉദാഹരണത്തിന്, ചില ബാക്ടീരിയകളും വൈറസുകളും ചെള്ളുകളുടെയും കൊതുകുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതിനാൽ രോഗവാഹക നിയന്ത്രണം ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇനി ചില രോഗാണുക്കൾ വായുവിൽ കലർന്ന സൂക്ഷ്മ കണികകളിലൂടെ പകരാം. രോഗബാധിതമായ മൃഗങ്ങളുടെ സ്രവങ്ങളിലൂടെയോ വിസർജ്യങ്ങളിലൂടെയോ പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താം. അടച്ചിട്ട ഇടങ്ങളിൽ ഇത്തരം രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല വായു സഞ്ചാരവും ശുചിത്വവും വളരെ പ്രധാനമാണ്. മണ്ണ്, പൊടി, മലിനമായ പരിസരം എന്നിവയും ചില രോഗങ്ങളുടെ ഉറവിടമാകാറുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യങ്ങളാൽ മലിനമായ മണ്ണിലോ ജലാശയങ്ങളിലോ രോഗാണുക്കൾ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് മനുഷ്യർ അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗബാധ ഉണ്ടാകാം. അപൂർവമായെങ്കിലും ചില ജന്തുജന്യ രോഗങ്ങൾ ഗർഭകാലത്ത് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ കഴിയും.
ടോക്സോപ്ലാസ്മോസിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക മുൻകരുതൽ

0: ലും ആവശ്യമാണ്. ഒരു രോഗം എങ്ങനെ പകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വ്യാപനം തടയാൻ നമുക്ക് കഴിയുന്നത്. രോഗാണു, അതിന്റെ ഉറവിടം, പകരുന്ന മാർഗം, രോഗം സ്വീകരിക്കുന്ന വ്യക്തി, ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണി തകർക്കാൻ കഴിഞ്ഞാൽ രോഗവ്യാപനം തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എങ്ങനെ പകരുന്നു എന്ന അറിവ് ചികിത്സയേക്കാൾ പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണെന്ന് പറയാം. ഈ ലോക ജന്തുജന്യ രോഗദിനത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു.

0: ബീഹാറിലെ ബങ്കിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാതിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി എൻടിഎ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പിഎസ്സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പിഎസ്സിയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 ഗോളിനാണ് നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റൈബ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303 നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയും ഗ്രാമിന് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ത്തിലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി.

0: പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3 മണിക്ക് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില നിലവാരം കേൾക്കാം. ഇനം നാടൻ മൊത്തവില, ചില്ലറ വില, മറുനാടൻ മൊത്തവില, ചില്ലറ വില എന്ന ക്രമത്തിലാണ് വായിക്കുന്നത്. ചീര പച്ച നാടൻ മൊത്തവില 20, ചില്ലറ വില 30, മറുനാടൻ മൊത്തവില, ചില്ലറ വില 30. ചീര ചുവപ്പ് 20, 30, 20, 30. കുമ്പളങ്ങ 11, 18, 12, 18. ഏത്തയ്ക്ക 42, 50, 40, 50. പാളയംതോടൻ 23, 30, 24, 30. റോബസ്റ്റ 23, 30, 30, 40. പാവയ്ക്ക 35, 45, 35, 45. ചുരയ്ക്ക 16, 24, 16, 24. പയർ 50, 65, 40, 50. വെള്ളരി 14, 20, 14, 20. ചേന 30, 40, 28, 35. കോവയ്ക്ക 40, 50, 36, 45. മത്തൻ 12, 20, 12, 20. പടവലം 30, 40, 25, 38. ഇഞ്ചി നാടൻ്റെ വിലയാണ് പറയുന്നത്, 160 മൊത്തവിലയും ചില്ലറ വില 200. മരച്ചീനി 23, 28. ഇനി മറുനാടൻ വിലകൾ കേട്ടോളൂ. ഞാലിപ്പൂവിൻ്റെ മറുനാടൻ വില മൊത്തവില 40, ചില്ലറ വില 50. പൂവന് 35, 45. ബീട്രൂട്ട് 40, 50. വെണ്ടയ്ക്ക 35, 45. വഴുതന 32, 40. കത്തിരി ഉരുണ്ടത് 30, 38. കാബേജ് 28, 35. ക്യാരറ്റ് 55, 65. കോളിഫ്ലവർ 35, 45. കൊത്തമര 36, 45. ചേമ്പ് വലുത് 65, 75. ചേമ്പ് ചെറുത് 35, 45. മുരിങ്ങക്കായ 60, 70. ബീൻസ് 75, 85. പച്ചമുളക് 40, 50. കറുനാരങ്ങ 65, 75. ചെറുനാരങ്ങ 2, 3. മാങ്ങ പച്ച 40, 50. സവാള 28, 32. ചെറിയ ഉള്ളി 65, 75. ഉരുളക്കിഴങ്ങ് 25, 30. തക്കാളി 25, 28. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വിലയാണ്. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്നത് 28, മൊത്തവില 29. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്നത് 41 രൂപ, മൊത്തവില

42 രൂപ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 52 സെക്കൻഡ്.

പ്രിയപ്പെട്ടവരെ, ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഭൂമി ചുറ്റുന്നത് സൂര്യനെയല്ല, ലോകത്തിന്റെ നിശ്വാസം മുഴുവൻ ഉള്ളിൽ പീറുന്ന ഒരു കൊച്ചു പന്തിനെയാണ്. മനുഷ്യരുടെ സംസാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതുവരെ കേൾക്കാത്ത രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ കളിക്കാരെക്കുറിച്ചും അവരുടെ നാവിനുവഴങ്ങാത്ത പേരുകളെക്കുറിച്ചുമാണ്. എല്ലാ അതിർവരമ്പുകളും പൊളിച്ചെഴുതി ലോകം ഒരു കളിക്കളമായി മാറിയിരിക്കുന്നു. ആർപ്പുവിളികളും ആരവങ്ങളും കൊണ്ട് മുഖരിതമാണ് നമ്മുടെ നാടും ഗ്രാമഗ്രാമാന്തരങ്ങളും. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ. അതുകൊണ്ട് ഇത്തവണത്തെ ഗാനാമൃതവും ഈ ആരവത്തിനൊപ്പം ചേരുന്നു. ഫുട്ബോളും മറ്റ് കായിക വിനോദങ്ങളും പ്രമേയമായി വരുന്ന സിനിമകളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിന്റെ വിഷയം. ഒരു പന്ത്, ഒരു ശ്വാസം, ഒരു ലോകം.

ആദ്യം സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ ഗാനമാണ്. മലപ്പുറത്തെ 7 ഫുട്ബോൾ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രമാണ് സുഡാനി ഫ്രം നൈജീരിയ. ക്ലബിൻ്റെ മാനേജരായ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മജീദിന് ടീമിൽ കളിക്കാൻ വരുന്ന നൈജീരിയക്കാരനായ സാമുവൽ അബിയോള അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ഷാബാസ് അമൻ തന്നെ. അദ്ദേഹം തന്നെ ഈണം നൽകി അദ്ദേഹം തന്നെ ആലപിച്ചിരിക്കുന്നു. ആദ്യ ഗാനം കേൾക്കാം.

ജോഷിയുടെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് സെവൻസ്. ഈ ചിത്രത്തിലെയും പ്രമേയം മലബാറിൽ പ്രചാരത്തിലുള്ള സെവൻസ് ഫുട്ബോൾ തന്നെയാണ്. സെവൻസിലെ ഗാനമാണ് അടുത്തത്. സന്തോഷ് വർമ്മ എഴുതി, ബിജിപാൽ ഈണം പകർന്നിരിക്കുന്നു. അരുൺലാൽ, ജയറാം, രഞ്ജിത്ത്, ശ്രീനാഥ് എന്നിവർ ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാം.

നിഖിൽ രാജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2022 പുറത്തിറങ്ങിയ ചിത്രമാണ് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. സംവിധായകൻ നിഖിൽ പ്രേംരാജ്. കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആനപ്പറമ്പ് എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് ഈ ചിത്രം നടക്കുന്നത്. അവിടെ ഫുട്ബോൾ പ്രേമികൾ കുട്ടിക്കാലം മുതൽ തന്നെ ഈ കളി പിന്തുടരുന്നു. വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. ഗാനം

എഴുതിയിരിക്കുന്നത് ജോ പോളാണ്. സംഗീതം ജേക്സ് ബിജോയ്. സായി ലക്ഷ്മി, ശ്രീഹരി, അക്ഷിത, റിജു എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

ഫുട്ബോളിനെയും തന്റെ ഭാര്യ മെഹ്റുവിനെയും ഒരുപോലെ പ്രണയിച്ച വിപിന്റെ കഥയാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. ഈ സിനിമയിലെ ഗാനമാണ് അടുത്തത്. സിതാര കൃഷ്ണകുമാർ പാടിയിരിക്കുന്നു. ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

2018 പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ക്യാപ്റ്റൻ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനായിരുന്ന VP സത്യനെക്കുറിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജീവിതമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ പശ്ചാത്തലം. അടുത്ത ഗാനം ക്യാപ്റ്റൻ എന്ന ചിത്രത്തിലാണ്. പാടിയത് ശ്രേയ ഘോഷാൽ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം.

0: പ്രിയപ്പെട്ടവരെ, സമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 18 സെക്കൻഡുമായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത്
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: മലപ്പുറത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണ് KL 10 10. തീർച്ചയായും കാൽപന്തുകളിയും ഇതിന്റെ ഒരു ഭാഗമായി വരും. ഫുട്ബോൾ ചരിത്രവും ഈ സിനിമയിലുണ്ടാകും. അടുത്ത ഗാനം KL 10 10 എന്ന ചിത്രത്തിലെയാണ്. ഗാനം എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ, ഈണം പകർന്നിരിക്കുന്നത് ബിജിപാൽ, സൗമ്യ രാമകൃഷ്ണൻ, നജീം ഇർഷാദ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: എസ് ജനാർദ്ദനന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ചിത്രമാണ് മഹാസമുദ്രം. കടലിന്റെ പശ്ചാത്തലത്തിൽ ഫുട്ബോൾ കളിയുടെ ആവേശവും അനിശ്ചിതത്വവും കഥയോട് ചേർന്ന് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മഹാസമുദ്രത്തിൽ ഗാനമാണ് അടുത്തത്. എഴുതിയത് കൈതപ്പുറം, ഈണം പകർന്നത് എം ജയചന്ദ്രൻ, പാടിയത് എം ജി വേണുഗോപാലും ചിത്രയും ചേർന്നു.

വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ഇത്രയും നേരം ഫുട്ബോൾ വിഷയമായ ചലച്ചിത്രങ്ങളെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി വോളിബോളിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വോളിബോൾ വിഷയമായ ഒരു ചിത്രത്തെ ഗാനം കേൾക്കാം. ചിത്രം കവി ഉദ്ദേശിച്ചത്, പാടിയത് പി ജയചന്ദ്രൻ, ലിറിക്സ് ഗാനമെഴുതിയത് ജ്യോതിഷ് കാശി, ഈണം പകർന്നത് വിനു തോമസ്. വോളിബോളിനെ സ്നേഹിക്കുന്നവർക്കും കളിക്കാരുടെ ഒരു മഹത്തായ ചരിത്രത്തിനും പേരുകേട്ട സ്ഥലമാണ് അല്ലിമൂല. ഓരോ വർഷവും നടക്കുന്ന വോളിബോൾ മത്സരങ്ങളിൽ ഏത് ടീം വിജയിക്കുമെന്ന് ഗ്രാമവാസികൾ രഹസ്യ പന്തയങ്ങൾ വയ്ക്കുന്നു. ഇങ്ങനെ വാശിയേറിയ പന്തയങ്ങളുടെയും വോളിബോൾ മത്സരങ്ങളുടെയും ചിത്രം കഥ പറയുന്ന ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം.

ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ചിത്രമാണ് കരിക്കുന്നൻ സിക്സസ്. വോളിബോൾ പ്രേമികൾക്കായി ഈ ഗാനം കേൾക്കാം. ജിമ്മി ജോർജിനോടുള്ള ആദരസൂചകമായാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗാനം പാടിയത് നജീം അർഷാദ്, എഴുതിയത് വിനായക് ശശികുമാർ, ഈണം പകർന്നത് രാഹുൽ രാജ്.

ഫുട്ബോളും വോളിബോളും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ക്രിക്കറ്റ് ആരാധകരെയും സന്തോഷിപ്പിക്കണ്ടേ? അടുത്തത് ക്രിക്കറ്റ് വിഷയമായിട്ടുള്ള ഒരു ചിത്രത്തിലെ ഗാനമാണ്. വിശ്വനാഥൻ, ഉസ്മാൻ അലി, ബാലചന്ദ്രൻ എന്നിവർ ക്രിക്കറ്റ് കളിക്കാരായ മൂന്ന് സുഹൃത്തുക്കളാണ്. ബാംഗ്ലൂരിൽ നടക്കുന്ന IPL കൊച്ചിൻ ടീമിന്റെ ഫൈനൽ സെലക്ഷൻ ടൂർണമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായി അവരുടെ പരിശീലകൻ മൂവരെയും അറിയിക്കുന്നു. തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് സിനിമയുടെ പ്രതിപാദ്യ വിഷയം. ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. പാടിയത് കാർത്തിക്കും മേഘയും ചേർന്ന്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗാനാമൃതത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കത്തി നിൽക്കുന്ന ഈ സമയത്ത് ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് എന്നിവ പ്രമേയമായി വരുന്ന സിനിമകളിലെ ഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 1 മണി കഴിഞ്ഞ് 56:10.
1: FM പ്രധാന വാർത്തകൾ.
0: സഹകരണ സമൃദ്ധി പിന്തുടർന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ സഹകരണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിൽ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയെ തകർത്തെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് സംബന്ധമായ മാധ്യമങ്ങളുടെ മറ്റ് ചോദ്യങ്ങളോട് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ 2-ാമത്തെ കൊലക്കേസാണ് ഇത്. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തും. പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് സർവീസ് മേഖലയെ ഗവൺമെന്റ് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം ജില്ലാ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് പണിമുടക്ക് നടത്തുന്നത്. കൊറോം ഹെൽത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. നിലവിലെ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച വരെ തൊഴിൽ ചെയ്യാനുള്ള സന്ദർഭം ഒരുക്കാൻ എറണാകുളത്ത് നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മസ്തിഷ്കമരണം സംഭവിച്ച തിരുനെൽവേലി സ്വദേശി 7-വയസ്സുകാരൻ യാഷ് വാന്റെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ള രോഗികൾക്കായാണ് അവയവങ്ങൾ നൽകുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 16324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 16605 കന്യാകുമാരി മംഗളൂരു എക്സ്പ്രസ് 2:55, 2269 മംഗളൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59, 19577 തിരുനെൽവേലി ജമ്മു മെയിൽ എക്സ്പ്രസ് 8:49, 10216 എറണാകുളം മഡ്ഗോൺ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:04, 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.

0: women's singles quarterfinals by defeating world number one Aryna Sabalenka. With that, we end the midday news.
1: സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ഓ ലേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ലേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഗേളിനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ ദ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനന്തിയെ ഭഗത്,
1: രാജീവിന് ഈവനിങ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലേ? തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ചു കേക്കണം, നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അത് ഇതുവരെ വിട്ടില്ലേ
1: ചന്ദ്രു. ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരിയായിരിക്കില്ല.
0: സമ്മതിച്ചു. അതിന്
1: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാലൊന്നും അവളെ പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എനിക്കറിയത്തില്ല, എന്തായാലും നീ തന്നെ പറ.
1: അതിന് ഞാൻ തന്നെ വേണം, കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
0: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
1: തെറ്റി, ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം. പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞാ മതിയാകും, അതെനിക്കറിയാം.
0: ആ, എന്തായാലും നീ പറഞ്ഞോ. സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
1: 30 സെക്കൻഡ്സ് മതി. കാര്യം ഇത്രേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
0: പൊക്കോട്ടെന്നേ,
1: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും.
0: എന്ത് നീക്കം?
1: 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
0: അതിനിപ്പോ എന്താ വാദിച്ചാൽ, എന്താ കുഴപ്പം?
1: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും. പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്. ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണാവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, ദാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വെയർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ. ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ല. ഓ, എന്തൊരു ജാട.
1: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
1: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇതുവഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്ക്. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
1: വർക്ക് ഫ്രം ഹോം ഒക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റ് ആക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്നു ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എന്റെ അന്നക്കുട്ടി.
1: വരുന്നു പറഞ്ഞ ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
1: 3 മാസത്തിനുള്ളിൽ പോയാ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, ഡിസൈൻ ശരിയാക്കിട്ട്. പുള്ളി പോകുമ്പോ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
1: ഫ്രീ ആണോ എന്ന് ചോദിച്ച, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ ചോദിച്ചേ?
0: എങ്കിലേ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്നെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേൺ ആയിട്ട് മതി.
1: നിക്ക് നിക്ക് ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവം ഒന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ലല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. ആ, അത്രക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്.
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? അതല്ലേ ഇന്റേൺ ആയിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈവർ.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല ഇൻവെസ്റ്റിഗേഷൻ വർക്കോ മറ്റോ ആണോ ചിത്ര?
0: എല്ലാം നിന്റെ ഫ്ളാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: സോമശേഖരനാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലയുണ്ടല്ലോ. പുതിയ വീടിന്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആളിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴിയൊന്ന് ഇറങ്ങിയാട്ടെ.
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനിതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തുകളയും.

0: അങ്ങനെ ഒരു കളി എന്ന് വെച്ചാ മതി.
1: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ല ഗോവിന്ദേട്ടാ? ഇത്രയും കാര്യം നടന്നിട്ടും അതിന്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
2: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
1: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
2: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടിവിടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞു പോയേക്കുന്നേ?
1: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
2: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
1: ആ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു ചന്ദ്രിക, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 2:37:37.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിമാനം എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് നജീം അർഷാദും ശ്രേയ ഘോഷാലും ചേർന്ന്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ഗോപി സുന്ദർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി ടൂർണമെന്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, ദീപക് ദേവ് ഈണം പകർന്ന് വിനോദ് വർമ്മ, മായ ശ്രീചരൺ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: ഇനി കേൾക്കാം ആവേശം എന്ന ചിത്രത്തിൽ വിനായക് ശശികുമാർ എഴുതി സുഷിൻ ശ്യാം ഈണം പകർന്ന് ഡബ്സി പാടിയ ഗാനം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 2 മണി കഴിഞ്ഞ് 47:12. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പോഷക സമൃദ്ധിയും മണ്ണിന് കരുത്തും നൽകുന്ന അമരപ്പയർ കൃഷി ചെയ്യുന്നതെങ്ങനെ മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ്. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റെയ്ഗുൾ ജുല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദെ വാസ്കോൺസിലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ഏഴ് 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കൌമാരക്കാരിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളും പരിഹാരങ്ങളും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. കടമിനട്ട രാമകൃഷ്ണന്റെ കുട്ടികൾക്കൊരു കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം എം ആർ അപർണ രാജ്. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. കുട്ടികൾ പ്രകൃതിയെ അറിയട്ടെ. പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി ഇടവണ്ണ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പട്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐക്കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ.

സമയം 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുറം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളും. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസർഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ പഴയകാല ചലച്ചിത്രകാരങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. 1:55 പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: പാത്ത മൂമേലറിന്റെ
1: വരുന്നു. സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
6: അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
11: എന്നും രാവിലെ 7:00.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
14: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
15: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
14: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
15: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
14: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
15: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: എഫ് എം പ്രധാന വാർത്തകൾ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ഭരണനിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ നടക്കുന്നു. കോർപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനയ്ക്കെത്തുന്ന പോലീസിനെ ആക്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പി എസ് സിയിലെ അനധികൃത നിയമനം ഗൌരവതരമായ വിഷയമാണെന്നും സർക്കാർ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സ്വകാര്യ സൂചനാപ്പണി മുടക്ക് നടത്തും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തം. മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളും വൈകി. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഇംഗ്ലണ്ടും ക്വാർട്ടർ ഫൈനലിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ.
6: ട്രെയിൻ സമയം.
5: ട്രെയിൻ നമ്പർ 2269 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2059, 1-9577 തിരുനെൽവേലി ജംനഗർ മെയിൽ എക്സ്പ്രസ് 8:49, 1-0216 എറണാകുളം മെഡ്ഗോൺ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:04, 1-6-3-4-6 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1-6-6-1-1 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20, 1-6-3-0-6 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 1-6-3-2-5 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01, 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
6: ട്രെയിൻ സമയം.

0: തിരൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇന്റഗ്രേറ്റഡ് എം എ മലയാളം 7 സെമസ്റ്ററിൽ ഓപ്പൺ 4, ET B 1, ST 1, OBX 1, OBH 1, ലക്ഷദ്വീപ് 1 എന്നിങ്ങനെ ഒഴിവുകളുണ്ട്. മലയാളം രണ്ടാം ഭാഷയായി എടുത്ത ഏത് ബിരുദവും യോഗ്യതയായി പരിഗണിക്കും. താല്പര്യമുള്ളവർ ഈ മാസം ഇന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9188900200. സമയം 3 മണി. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
2: അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹനാണ് ഇന്ന് എന്റെ ഗാനത്തിലെ അതിഥി. കേൾക്കാം അവരുടെ പ്രിയ ഗാനങ്ങളും അനുഭവം.

0: അനുഭവങ്ങളും.
1: എൻ്റെ പേര് ബീന മോഹൻ. മോഹൻ എൻ്റെ ഹസ്ബൻഡാണ്. ഞാനൊരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. മഞ്ചേരിക്കാരിയാണ് ഞാൻ. എന്നാലും ഇപ്പോൾ താമസിക്കുന്നത് തിരൂരാണ്. നമുക്കറിയാം, മനുഷ്യ മനസ്സ് ഓർമ്മകളുടെ ഒരു കലവറയാണ്. അത്തരം ചില ഓർമ്മക്കുറിപ്പുകളും ഇഷ്ടഗാനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ റേഡിയോയുമായി നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്നത് റേഡിയോ സ്റ്റേഷൻ തുറക്കുന്ന മനോഹരമായ നാദമാണ്. അതിന് കാരണമുണ്ട്. അച്ഛൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഉമ്മറത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കയ്യിൽ റേഡിയോ ഉണ്ടായിരിക്കും. പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കേൾക്കാൻ പാകത്തിൽ ഉറക്കെ റേഡിയോ വയ്ക്കും. റേഡിയോ സ്റ്റേഷൻ ഓഫാകുമ്പോൾ മാത്രമേ വീട്ടിലെ റേഡിയോയും നിശബ്ദമാകൂ. അക്കാലത്തെ ഒരുവിധം പരിപാടികളെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛൻ എപ്പോഴും പാടാറുള്ള പാട്ടാകട്ടെ ആദ്യം. ഈ ഗാനം ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടവുമാണ്.

0: സ്കൂൾ കാലം തൊട്ട് തന്നെ എൻ്റെയും ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങാം. ഞാൻ ആദ്യാക്ഷരം കുറിച്ചത് കരുവമ്പ്രം GLP സ്കൂളിലാണ്. എങ്കിലും എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അരുവിഴായ GLP സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് പകുതിയായ സമയത്താണ് ഞങ്ങൾ വീട് മാറി അരുവിഴായയിലേക്ക് വന്നത്. ആത്തോട്ട് സ്കൂൾ എന്നാണ് അന്ന് GLP അറിയപ്പെട്ടിരുന്നത്. ആത്തോട്ടില്ലത്തിൻ്റെ പരന്നുകിടക്കുന്ന ഒഴിഞ്ഞ പറമ്പിൽ പ്രേതമുണ്ടെന്ന കള്ളക്കഥകളുടെ പേടിയും വെള്ളക്കോളാമ്പി പൂവിനും ചുട്ട പുളിങ്കുരുവിനും വേണ്ടി അടികൂടിയിരുന്ന കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന കാലം, മനോഹരമായ കാലം. 1978 നാലാം ക്ലാസ് കൂട്ടുകാരും ഞങ്ങളുടെ ശിവശങ്കരൻ സാറും അടങ്ങുന്ന ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ്. ആർക്കും ബാല്യം മറക്കാനാവില്ലല്ലോ.
1: കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം.

യു പി ഹൈസ്കൂൾ വിദ്യാഭ്യാസം മഞ്ചേരി ഗേൾസിലായിരുന്നു. ഓലഷെഡിൽ നിന്ന് ഞങ്ങൾ നാലു നില കെട്ടിടത്തിലേക്ക് മാറി. ആ മാറ്റം വലിയൊരു ഗമ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ആ കാലങ്ങളിലൊന്നും നാലു നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുകളും ഇല്ലായിരുന്നു. ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. രാവിലത്തെ ഷിഫ്റ്റിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. ഗേൾസ് സ്കൂളിലാണെങ്കിലും ഏഴുവരെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ. എന്നാലും സമരമൊന്നുമില്ല കേട്ടോ. രാവിലെ ബോയ്സ് സ്കൂളിൻ്റെ മുന്നിലൂടെ വരുമ്പോൾ അവിടുന്ന് കൂട്ടുകാർ പറയും, ഇന്ന് സമരം ഉണ്ടാവും കേട്ടോ എന്ന്. പിന്നെ സമരക്കാരെ കാത്തിരിക്കലായി ഞങ്ങൾ. അതൊരു രസകരമായ കാത്തിരിപ്പ് തന്നെയാണ്. ഒരു പിരീഡ് കഴിയുന്ന സമയത്താണ്

0: സമരക്കാരെത്തുക. എന്നാലും ഞങ്ങൾ കിട്ടിയ സമയം വെച്ച് പുറത്തേക്ക് ഓടും. നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ വേഷവിധാനത്തോടെയുള്ള ശിശുദിന ഘോഷയാത്ര, ഞങ്ങൾ കൊണ്ടുവരുന്ന അരിയും ശർക്കരയും തേങ്ങയും ഒക്കെയായി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് സേവനവാരത്തിൻ്റെ അവസാന ദിവസം കിട്ടുന്ന ആ പായസം, അതിൻ്റെ രുചി ഇപ്പോഴും നാവിൻതുമ്പിലുണ്ട്. സ്കൂൾ മുറ്റത്തെ നെല്ലിമരത്തിൽ നിന്നും കിട്ടുന്ന നെല്ലിക്കയ്ക്ക് വേണ്ടിയുള്ള വഴക്ക്, എല്ലാം നല്ല നല്ല ഓർമ്മകളാണ്.
1: മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്ക

പത്താം ക്ലാസ്സിലാണ് ഞാൻ ട്യൂഷന് ചേർന്നത്. മഞ്ചേരിയിലെ ഏറ്റവും പ്രസിദ്ധമായ മാസ്കോട്ട് ട്യൂഷൻ സെന്റർ. രാമയ്യർ മാഷ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. മാഷ് പേടിച്ചിട്ടായിരിക്കാം അന്ന് മുതൽ ഞാൻ പതിവിലും നേരത്തെ 4:30 എഴുന്നേൽക്കാൻ തുടങ്ങി. എന്റെ അമ്മയും ചേച്ചിയും അനുജനും ഒക്കെ ഇത് പറഞ്ഞെന്നെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. അധ്യാപകർ വിദ്യാർത്ഥികളുമായി അടുത്തിടപഴകുമെന്ന് അവിടുന്നാണ് ഞങ്ങൾ

ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ വേലായുധൻ സാർ, ശങ്കരനാരായണൻ സാർ, ദേവകി ടീച്ചർ, കൃഷ്ണ ടീച്ചർ, ഇവരെല്ലാം ഞങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. ഈ അടുത്ത ദിവസമാണ് കൃഷ്ണ ടീച്ചർ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത്. ടീച്ചറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കട്ടെ. എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ ഞാൻ മഞ്ചേരി NSS കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ 5-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരിൽ ഏറെ പേരും പ്രീ ഡിഗ്രി വരെ ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. പോക്കും വരവും എല്ലാം വളരെ രസകരമായ ഒരു അന്തരീക്ഷം. കോവിലകത്തെ കുട്ടിയായ നന്ദിനി തമ്പാട്ടിയുടെ വീട്ടുപടിക്കലാണ് ഞങ്ങൾ ഒത്തുകൂടുക. പാടത്തിൻ്റെ നടുവിൽ കൂടി പോകുന്ന ചെമ്മൺ റോഡിൻ്റെ 3 ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളും കുന്നത്തമ്പലം വഴി ഇറങ്ങി വരുന്ന ഞാനും എൻ്റെ 2 കൂട്ടുകാരും ഞങ്ങളെല്ലാവരും അവിടെ ഒന്നിച്ചു കൂടും. പിന്നെ പാടവരമ്പത്ത് കൂടി പോയി കോളേജ് കുന്ന് കയറുമ്പോഴേക്കും ഒരു വലിയ കുട്ടിപ്പട്ടാളം തന്നെയാകും. ഇന്ന് ഞാൻ അതുവഴിയാണ് വന്നത്. പക്ഷേ പണ്ടത്തെ പാടമോ ആ വരമ്പുകളോ ഒന്നുമില്ല. എല്ലാ ഭാഗത്തും നിറയെ വീടുകളും റോഡുകളും മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇനി ഞങ്ങളുടെ ക്യാൻറ്റീനിനെ കുറിച്ച് പറയാം. സാമ്പാർ കൂട്ടിയും പൊറോട്ട തിന്നാമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനാണ്. യൂണിയൻ തെരഞ്ഞെടുപ്പ്, കോളേജ് ഡേ ഒക്കെ നന്നായി ആസ്വദിച്ച ഒരു കാലം.

ഡിഗ്രി ആയപ്പോഴേക്കും പഴയ കൂട്ടുകാരെല്ലാം പല വഴിക്കും പിരിഞ്ഞു. ചെറിയ ചെറിയ കാട്ടുചോലകളും ചെറിയൊരണക്കെട്ടുമൊക്കെയുള്ള മനോഹരമായൊരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. വേട്ടേക്കോട് എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. പിന്നീടുള്ള 3 വർഷവും ഞാൻ തനിച്ചായിരുന്നു കോളേജിലേക്കുള്ള യാത്ര. മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവിലൂടെ കവളങ്ങാട് പാറ വഴി ഏകദേശം 1 മണിക്കൂർ നടക്കണം. വഴിയിൽ പുരമേയാനെടുക്കുന്ന പുല്ല് തേടിപ്പോകുന്ന 1ഓ 2ഓ സ്ത്രീകളെ കാണാം. എന്തെങ്കിലുമൊക്കെ അവർ പറയും, അതിന് മറുപടിയും പറയും. ചിലപ്പോൾ ചോദിക്കും, കുട്ടി ഒറ്റയ്ക്കാണോ എന്ന്. അവരോട് കിന്നാരങ്ങളൊക്കെ പറഞ്ഞ് ആരുമില്ലാതെ തനിച്ചുള്ള യാത്ര. എന്നാലും ഒട്ടും ക്ഷീണം തോന്നാറില്ല കേട്ടോ. നല്ല യാത്ര, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു വൈബ്. അന്നൊന്നും കവളങ്ങാട് പാറയോ വേട്ടേക്കോട് ഗ്രാമമോ ഒന്നും അത്ര പ്രസിദ്ധമല്ലായിരുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഈ FM വന്നതിന് ശേഷം കവളങ്ങാട് പാറയും വേട്ടേക്കോടും കോളേജ് കുന്നും ഒക്കെ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി എന്ന് തന്നെ പറയാം.

1990-ലാണ് എൻ്റെ വിവാഹം. മലനിരകളുടെ നാട്ടിൽ നിന്നും തുഞ്ചൻ്റെ നാട്ടിലേക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് ജീവനക്കാരനായിരുന്ന മനോമോഹനാണ് എൻ്റെ ഭർത്താവ്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അദ്ദേഹം കാസറ്റ് റെക്കോർഡിംഗ് നടത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം പുതിയതും പഴയതുമായ ഒരുപാട് ഗാനശേഖരങ്ങളും ഗ്രാമഫോണും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഒപ്പം എപ്പോഴും പാട്ടൊഴുകുന്ന ഒരു ടേപ്പ് റെക്കോർഡറും. അതിൽ അന്ന് ഞാൻ കേട്ടിരുന്ന ഒരു പാട്ടാകട്ടെ ഇനി.

ഭർതൃഗൃഹം തികച്ചും വ്യത്യസ്തമായിരുന്നു. അച്ഛനും അമ്മയും മുത്തശ്ശിയും മക്കളും മരുമക്കളും പേരക്കുട്ടികളുമൊക്കെയായി വീട് നിറയെ ആളുകൾ. ഓണവും വിഷുവുമൊക്കെ വന്നാൽ പത്തായിപ്പുരയുടെ നീണ്ട കോലായ ഒരു മിനി ഓഡിറ്റോറിയം തന്നെയാകും. എല്ലാവർക്കും ഇടയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന അമ്മ, മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പാട്ട് അമ്മയെക്കുറിച്ച് പാടിയതാണോ എന്ന്.

എനിക്ക് രണ്ടു മക്കളാണ്, ഒരു മോനും ഒരു മോളും. പാട്ടിന്റെ കൂട്ടുകാരനായതുകൊണ്ടാവാം മൊത്തം ഒരു സംഗീതമയമായിരുന്നു. കുട്ടികളുടെ പേരിലും വീട്ടുപേരിലും എല്ലാം ഉണ്ട് സംഗീതം. മോള് ഗീതു, മോൻ സംഗീത്, വീട്ടുപേര് ഗീത. മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ അവരെ ഉറക്കിയിരുന്നത് ധാരാളം താരാട്ടുപാട്ടുകൾ വെച്ചുകൊടുത്തും പാടിക്കൊടുത്തും ഒക്കെയായിരുന്നു. കൂടുതലും അവർക്ക് ഞാൻ പാടിക്കൊടുത്തിട്ടുള്ളത് ഉണ്ണിവാവോ എന്ന പാട്ടാണ്. കാരണമുണ്ട്, അത് കേട്ടുകഴിഞ്ഞാൽ തൊട്ടിൽ കിടന്ന് ചിരിക്കും, പിന്നെ പതുക്കെ ഉറക്കത്തിലേക്ക് വീഴും.

1994 ഞാൻ ആദ്യമായി ജോലിക്ക് ചേർന്നത്. അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ചത് 2026 മാർച്ച് 31 വെട്ടം അബ്ദുള്ള ഹാജി മെമ്മോറിയൽ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. കനോലിക്കനാലിൻ്റെ തീരത്തുള്ള തീണ്ടാപ്പടി എന്ന സ്ഥലത്താണ് എൻ്റെ സ്കൂൾ. അധികം ആരും കേട്ട് കാണില്ല പേര്. എന്നിരുന്നാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും കേട്ടിട്ടുണ്ട്. ജനങ്ങളുടെ പരാതി കേൾക്കാൻ രാജാവ് വരുമ്പോൾ തീണ്ടാപ്പാട് അകലി നിന്നാണത്രേ താഴ്ന്ന സമുദായമെന്ന് വിശേഷിപ്പിച്ചിരുന്ന വിഭാഗക്കാർ സങ്കടമുണർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് വെട്ടം. തിരൂർപ്പുഴയും കനോലിക്കനാലും കൊയ്ത്തുപാടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളുമൊക്കെയുള്ള മനോഹരമായ ഒരു നാട്. ഇവിടുത്തെ നാട്ടുകാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ശിഷ്യഗണങ്ങൾക്കും വേണ്ടിയാകട്ടെ ഈ

അവസരം എനിക്ക് തന്ന FM സ്റ്റേഷന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.

കുട്ടിക്കാലത്ത് എപ്പോഴോ കോഴിക്കോട്ട് പോയപ്പോൾ അകലെ നിന്നും ആകാശവാണിയെ അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് എന്റെ നാട്ടിൽ FM വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. FM സ്റ്റേഷന്റെ സ്ഥിരം ശ്രോതാവായ ഞാൻ പ്രക്ഷേപണത്തിലൂടെ എന്നും മഞ്ചേരിയെ മനസ്സിൽ കാണാറുണ്ട്. ഇന്ന് FM കാണാനും ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പഠിച്ച എന്റെ കോളേജും പരിസരവും ഒക്കെ ഒരിക്കൽ കൂടെ കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ

അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ അവതരിപ്പിച്ച എന്റെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9846576234. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9846576234. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: എന്റെ ഗാനം
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 46 മിനിറ്റ് 36 സെക്കൻഡ്.

7. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, യേശുദാസും രവീന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ ഈണം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇനി സേവന വാർത്തകൾ കേട്ടോളൂ. പാലക്കാട് തരൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തിലെ വിവിധ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗുണഭോക്തൃ ഫോമുകൾ ഈ മാസം 13 വരെ പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കുമെന്ന് സെക്രട്ടറി അറിയിക്കുന്നുണ്ട്. കേരള വനം വകുപ്പ്, ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗം 2026-27 സാമ്പത്തിക വർഷം കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഏകദിന പ്രകൃതി പഠന ക്യാമ്പിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ പരമാവധി 40 പേർ അടങ്ങുന്ന പഠന സംഘങ്ങൾക്കാണ് ക്യാമ്പ് അനുവദിക്കുക. ക്യാമ്പിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് വിദ്യാലയങ്ങൾ വഹിക്കണം. ഭക്ഷണം പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ നൽകും. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകും. നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡിവിഷൻ, വനശ്രീ മാത്തോട്ടം, അരക്കിണർ പോസ്റ്റ്, കോഴിക്കോട് 673028 എന്ന വിലാസത്തിൽ ഈ മാസം 15 ലഭിക്കണം. ഫോൺ നമ്പറുണ്ട്, 8547603871. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10 ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1, A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0491-29-71-633. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24, 24-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 നീട്ടി. 10 കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ, കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ഐഡിയുണ്ട്, ghani@uoc.ac.in. ഫോൺ നമ്പർ 0494-240-7154. സേവന വാർത്തകൾ സമാപിച്ചു.

0: ശ്രീ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
0: FM പ്രധാന വാർത്തകൾ.
12: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് അടുത്ത 6 ദിവസത്തിനിടെ പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി EV അബ്ദുൽ ഗഫൂർ. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നിട്ടുണ്ടെന്നും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം വ്യക്തമാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30.
13: ട്രെയിൻ സമയം.
12: ട്രെയിൻ നമ്പർ 10216 എറണാകുളം മഡ്ഗോൺ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:04, 10346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 10611 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20, 10306 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
13: ട്രെയിൻ സമയം.

2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കാൻ ഇനിയും രണ്ടാഴ്ചയോളം ബാക്കിയുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിജയികൾ ആരെന്ന് ഇപ്പോൾ തന്നെ നിസ്സംശയം പറയാം. അത് മറ്റാരുമല്ല, അറ്റ്ലാന്റിക്കിലെ നീലസ്രാവുകൾ എന്നറിയപ്പെടുന്ന കേപ്പ് വെർദെയാണ്. പച്ചപ്പിന്റെ മുനമ്പ് എന്ന അവരുടെ സ്ഥലനാമം തികച്ചും അന്വർത്ഥമാകുന്നു. നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീനയോട് പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും നിശ്ചയദാർഢ്യവും പോരാട്ടവീര്യവും ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് കേപ്പ് വെർദെ ജനമനസ്സുകളിൽ വിശ്വജേതാക്കളാകുന്നത്. പേരും പെരുമയും പണവുമൊന്നുമല്ല, ഒരുമയും ഒരേ മനസ്സുമാണ് കളിക്കളത്തിൽ വിലപ്പോവുകയെന്ന വലിയ പാഠമാണ് ഈ കുഞ്ഞൻ രാജ്യം നമുക്ക് പകർന്നു തരുന്നത്. അതിജീവനത്തിനായി നൂറ്റാണ്ടുകളോളം പൊരുതിയ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങൾക്ക് നടുവിൽ ഇപ്പോഴും അതിജീവനം തേടുന്ന 5 ലക്ഷം മനുഷ്യരുടെ ആത്മാഭിമാനവും പോരാട്ടവീര്യവും കാൽപന്തിന്റെ സൗന്ദര്യത്തിലൂടെ എത്ര മഹത്തരമായാണ് ബൂട്ട് കെട്ടിയ കുറെ മനുഷ്യർ ലോകജനതയ്ക്ക് മുൻപിൽ അടയാളപ്പെടുത്തിയത്. മറ്റ് രാജ്യങ്ങളുടെ വിജയങ്ങൾ ആഘോഷമാക്കാൻ മാത്രം വിധിക്കപ്പെട്ട 147 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തിന്റെ കളിമേലാളന്മാർ ഇതൊക്കെ കണ്ട് എന്നാണാവോ പഠിക്കുക.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
0: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, അവൻ അവന്റെ അച്ഛന്റെ തനി പകർപ്പാണ്, മുറിച്ചു വെച്ച പോലെയുണ്ട്. പാരമ്പര്യം ഒരു യാദൃച്ഛികതയല്ല, അത് തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന ഒരു ജൈവ പ്രക്രിയയാണ്. നമുക്കറിയാവുന്നതുപോലെ DNA തന്മാത്രകളാണ് ഈ പാരമ്പര്യത്തെ നിശ്ചയിക്കുന്നത്. വരും തലമുറയിലേക്ക് പകർന്നു കിട്ടാവുന്ന രോഗങ്ങളെക്കുറിച്ച് നേരത്തെ അറിയാൻ കഴിഞ്ഞാലോ? ബയോ ഇൻഫോർമാറ്റിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ സൈബർ ടിപ്പ്, കേട്ടോളൂ.
8: കോടാനുകോടി ഇൻഫർമേഷൻ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ DNAയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ DNAയിലും അടങ്ങിയ വിവരങ്ങളെ അപഗ്രഥിച്ചെടുക്കുന്നത് സാധാരണഗതിയിൽ മനുഷ്യസാധ്യമല്ല. എന്നാൽ ഇതിനായി കമ്പ്യൂട്ടറിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു പഠനശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. വിവിധ ജീവികളുടെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് DNA തന്മാത്രകളിലാണ് എന്നറിയാമല്ലോ. ഈ DNA തന്മാത്രകളിലെ സീക്വൻസുകൾ മനസ്സിലാക്കുവാൻ, ഓരോ DNA തന്മാത്രയും പരസ്പരം എങ്ങനെയാണ് സംവദിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ, അവ തമ്മിലുള്ള സങ്കീർണമായ പ്രക്രിയകളെ അപഗ്രഥിച്ചെടുക്കുവാൻ, ഇതിനൊക്കെ ബയോ ഇൻഫർമാറ്റിക്സ് സഹായിക്കും. ഒരാൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ തലമുറകൾ പിന്നിട്ട് മക്കൾക്ക്, അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് ഒക്കെ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ? ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ, ഇത്തരം പ്രവചനങ്ങൾ നടത്തുവാൻ ബയോ ഇൻഫർമാറ്റിക്സിന് സാധിക്കും. പുതിയ തരം മരുന്നുകൾ ഉത്പാദിപ്പിക്കുവാനും ബയോ ഇൻഫർമാറ്റിക്സിലൂടെ നടത്തുന്ന പഠനങ്ങളാണ് പലപ്പോഴും സഹായിക്കുന്നത്.

0: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം, എന്നും രാവിലെ 8:15.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: വായനാ ദിനവും വായനാ വാരവും ഒക്കെ കടന്നുപോയി അല്ലേ. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ സ്വാധീനിക്കുമ്പോഴും പുസ്തകങ്ങളുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. ഇത്രയെത്ര പുസ്തകങ്ങൾ ഒരു മനുഷ്യായുസ് മുഴുവൻ വായനയ്ക്കായി മാറ്റിവെച്ചാലും 1% പോലും വായിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും പുസ്തകങ്ങൾ. ഈ അനന്തശേഖരത്തിൽ നിന്നും ഇന്ന് സിന്ധു നെച്ചിക്കാടൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന പുസ്തകമാണ്.
9: വായനക്കാർക്ക് അവാച്യമായ യാത്രാനുഭൂതിയാണ് രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യം പകരുന്നത്. ചിത്രകാരൻ, സഞ്ചാരി, അഭിനേതാവ്, എഴുത്തുകാരൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. 1975 താൻ ഏകനായി നടത്തിയ ഹിമാലയൻ യാത്രയിലെ സാഹസികതയും പ്രകൃതിയുടെ വൈവിധ്യവുമാണ് ഇതിലെ പ്രതിപാദ്യം. രാജസ്ഥാനിലെ മൗണ്ട് ആബുവിൽ നിന്ന് മാത്രം കാണാനാവുന്ന അസാധാരണ സൂര്യാസ്തമയം കാണാൻ എത്തിയതാണ് ലേഖകൻ. ഇവിടെ നിന്ന് കൃഷ്ണശരൺ എന്ന സന്യാസിയിലൂടെയാണ് ഹിമാലയൻ യാത്രയ്ക്കുള്ള പ്രചോദനം ലഭിച്ചത്. യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാത്ത കാൽനടയായിരുന്നു, അതും തനിച്ച്. അതിനിടയിൽ അദ്ദേഹം തരണം ചെയ്ത പ്രകൃതിയെ വായിക്കുമ്പോൾ ആസ്വാദികരവും ഉദ്വേഗജനകവുമായ ഒരു നോവൽ വായനയിലാണ് നാം എന്ന് തോന്നിപ്പോവും. മുകളിലേക്ക് പോകും തോറും ഭൂപ്രകൃതി മാറുന്നതും യാത്രയുടെ കാഠിന്യം കൂടുന്നതും വായനക്കാർക്ക് അനുഭവ്യമാണ്. 5-ാമത്തെ മല കയറാനൊരുങ്ങുമ്പോൾ മലനിരകളിൽ നിന്നൊരാൾ മേഘക്കീറുകൾക്കിടയിലൂടെ താഴേക്കിറങ്ങി വരുന്ന ചിത്രം രാജൻ കാക്കനാടനിലെ ചിത്രകാരനാണ് അവതരിപ്പിക്കുന്നത്. തുംഗനാഥിൽ നിന്ന് ചുറ്റും നോക്കിയപ്പോൾ ഭൂമിയുടെ മുകൾ

0: തട്ടിൽ നിൽക്കുന്ന പോലെയും പടികളിറങ്ങിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കടുകുമണി പോലെ കാണുന്ന തുംഗനാഥും കാഞ്ചൻജംഗ, നന്ദാദേവി, വെളുത്ത മേഘക്കഷണം പോലെ എവറസ്റ്റ് എന്നിങ്ങനെ സ്വയം മറന്ന് വരയുകയാണ് അദ്ദേഹം. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ ജനത, സംസ്കാരം, കാർഷിക രീതി എല്ലാം ലളിതമായി പറഞ്ഞ് ഒരു യാത്രാവിവരണത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ചിലയിടങ്ങളിൽ നിന്ന് നേരിട്ട ജാതി വിവേചനവും സാന്ദർഭികമായി സ്മരിക്കുന്നുണ്ട്. പിപ്പൽകോട്ടിലേക്കുള്ള വഴിയന്വേഷിച്ച് ഒരു കുടിലിൽ ചെന്ന അനുഭവം ആർദ്രമാണ്. താൻ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ പണിയന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോയ ചെറുമകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വൃദ്ധനും, അവനെ കാണുകയാണെങ്കിൽ നൽകാനായി വട്ടുകളിക്കുള്ള ഉരുളൻ കല്ലുകൾ പൊതിഞ്ഞു കൊടുത്തയക്കുന്ന കുഞ്ഞനിയത്തിയും ഒരു സ്നേഹനൊമ്പര സ്മരണയാണ്. മലകളും ഗർത്തങ്ങളും കാടും ദുർഘടമായ പാറക്കെട്ടുകളും അങ്ങനെ തരണം ചെയ്ത് ചെയ്ത് അവിടെ എത്തിയാൽ എല്ലാം മറക്കും. ആ ദൃശ്യത്തിനു വേണ്ടി 300 അല്ല 3000 കിലോമീറ്റർ വരെ വേണമെങ്കിൽ നടക്കാം. സോഷ്യൽ മീഡിയയും ട്രാവലർ വ്ളോഗുകളും ഇല്ലാത്ത കാലത്താണ് പ്രകൃതി സംഹാരതാണ്ഡവമാടുന്ന ഉത്തരാഖണ്ഡ് മലനിരകളിലൂടെ ഒരാൾ തനിച്ച് ഇത്തരം യാത്ര ചെയ്തത് എന്നറിയുമ്പോഴാണ് ഇതിലെ സാഹസികത നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത്. വിരൽത്തുമ്പിൽ കാഴ്ചകൾ തങ്ങി നിൽക്കുന്ന ഈ കാലത്തും ലളിതവും ജിജ്ഞാസാഭരിതവും ആയ ശൈലിയിലൂടെ വായനക്കാരെ ആദ്യാവസാനം വരെ കൂടെ നടത്താൻ സാധിച്ചു എന്നതാണ് ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തി.
1: പ്രിയരേ, സമയം 4 മണി കഴിഞ്ഞ 18:03 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് 4 മണിപ്പൂക്കൾ. നിങ്ങൾക്കൊപ്പം ഞാൻ സുധീർ ബാബു.

0: ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: ചുളുവിൽ പി എച്ച് ഡി നേടുന്നവരാണ് മലയാളികൾ എന്ന് ഒരു തമാശ പറച്ചിലുണ്ട്. ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ല കേട്ടോ, പ്രഷർ ഹാർട്ട് ഡയബറ്റീസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് ഈ പി എച്ച് ഡി. ഹൃദ്രോഗമുണ്ടാക്കുന്ന വില്ലനാണ് കൊളസ്ട്രോൾ. വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക, വയറു നിറച്ച് ഗുളിക കഴിക്കുക എന്നതായിരിക്കുന്നു നമ്മുടെ ഒരു ശീലം. കൊളസ്ട്രോൾ നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ രേഷ്മ മുഹമ്മദ് സംസാരിക്കുന്നത് കേട്ടോളൂ.
1: ധാരാളം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ? പൂരിത കൊഴുപ്പുകൾ അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിക്കും. ചുവന്ന മാംസം, ബീഫ്, മട്ടൺ, വെണ്ണ, ചീസ് എന്നിവയിൽ ധാരാളം പൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ഉപേക്ഷിക്കുക. ഓട്സ്, ബീൻസ് പോലുള്ള ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും ഒളിവ് ഓയിൽ, നട്ട്സ് പോലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുന്നതാണ് ഉത്തമം. അമിതവണ്ണമുള്ളവരിൽ മാത്രമേ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാവുകയുള്ളൂ. ഏതുതരം ശരീരപ്രകൃതി ഉള്ളവർക്കും ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാകാം. അമിതവണ്ണം ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രം. മെലിഞ്ഞ ശരീരമുള്ളവർക്ക് വരില്ല എന്നില്ല. പ്രാരംഭഘട്ടങ്ങളിൽ ഭക്ഷണക്രമവും വ്യായാമവും കൊണ്ട് മാത്രം കൊളസ്ട്രോൾ നിയന്ത്രിക്കാനാകും. ചിലർക്ക് മരുന്നുകൾ ആവശ്യം വരാം. ആദ്യത്തെ 6 മാസം ഭക്ഷണ ക്രമീകരണവും വ്യായാമവും വെച്ച് നോക്കുകയാണ് പതിവ്. ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ പോലെയുള്ള ജനിതകാവസ്ഥയിലുള്ളവരിൽ LDL കൊളസ്ട്രോൾ, അതായത് മോശം കൊളസ്ട്രോളിന്റെ അളവ്, വളരെ ഉയർന്ന അളവിൽ കാണപ്പെടുന്നു. ഇവർക്ക് സ്റ്റാറ്റിൻസ് എന്ന ചികിത്സ ആവശ്യം വരാം. അല്ലെങ്കിൽ ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയുടെ സാധ്യത ഉയരും. ഇവർക്ക് മരുന്നെടുക്കുകയാണെങ്കിൽ ഇതിന്റെ സാധ്യത വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹമുള്ളവരിൽ മോശം കൊളസ്ട്രോളിന്റെ അളവ് അധികവും നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ് കുറവുമാണ്. ഇവർക്കും മരുന്നുകൾ ആവശ്യമാകാം. ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന അവസ്ഥയുള്ള കുട്ടികളിൽ LDL കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിട്ട് കാണാം. ഇവർക്കും മരുന്നുകളുടെ ആവശ്യം വേണ്ടിവരാം. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തും കഴിക്കാം എന്നത് ശരിയായ ചിന്തയാണോ? അല്ല. ആവശ്യത്തിൽ കൂടുതൽ കാലറി ശരീരത്തിലെത്തിയാൽ ശരീരഭാഗം കൂടുന്നു, വയറിന് ചുറ്റും കൊഴുപ്പ് അടിയുന്നു. അങ്ങനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന അവസ്ഥ ഉണ്ടാകാം. ഭാവിയിൽ ഇത് പ്രമേഹത്തിനുള്ള സാധ്യത കൂട്ടുന്നു. കൊളസ്ട്രോൾ പരിശോധന എപ്പോൾ തുടങ്ങണം എന്നതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. 20 വയസ്സിന് മുമ്പ് തന്നെ സ്ക്രീനിംഗ് ഇപ്പോൾ ശുപാർശ ചെയ്യുന്നുണ്ട്. രക്തത്തിലെ മോശം കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ആദ്യത്തെ കൊളസ്ട്രോൾ പരിശോധന കൗമാരപ്രായത്തിൽ തന്നെ നടത്തുന്നതാണ് ഉത്തമം. കൊളസ്ട്രോൾ പാരമ്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമായും പരിശോധന നേരത്തെ തന്നെ നടത്തണം.

0: കേൾക്കുന്നത് നാല് മണിപ്പൂക്കളാണ്. ഇന്ന് നാല് മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭഭാഗത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.

0: പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാം, പിന്നെന്തിനാണ് മണ്ണുമായി മല്ലിടുന്നത്? ഭൂരിഭാഗം മലയാളികളുടെയും കൃഷിയോടുള്ള മനോഭാവം ഇതാണ്. ഏറ്റവും നിർവൃതികരമായ സർഗവ്യാപാരമാണ് ഭൂമിയെ പുഷ്പിപ്പിക്കുക എന്നത് നാം മറന്നുപോകുന്നു. പച്ചക്കറി വിഷം പുരണ്ടതായാലും കുഴപ്പമില്ല, അധ്വാനിക്കാതെ കഴിക്കണം എന്നതാണ് നമ്മുടെ ഒരു ലൈൻ. ഇതിന് ഒരു ബദൽ സംവിധാനമാണ് അടുക്കളത്തോട്ടങ്ങൾ. വലിയ അധ്വാനമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും സ്വയം പര്യാപ്തരാവാനും നമുക്ക് കഴിയും. ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാം മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് പങ്കുവയ്ക്കുന്നത്.
1: നമ്മളിൽ പലരും പറയാറുണ്ട്, വിത്ത് നല്ലതായിരുന്നു, വളവും കൊടുത്തു, പക്ഷേ ചെടി നന്നായി വളർന്നില്ല. പലപ്പോഴും ഇതിന്റെ പ്രധാന കാരണം വളർച്ചാ മിശ്രിതത്തിന്റെ ഗുണനിലവാരക്കുറവും ശാസ്ത്രീയ പരിചരണത്തിന്റെ അഭാവവുമാണ്. ആദ്യം ഓർക്കേണ്ട കാര്യം, പച്ചക്കറി കൃഷിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമാണ് സൂര്യപ്രകാശം. ദിവസവും കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും വെയിൽ നേരിട്ട് ലഭിക്കുന്ന സ്ഥലമായിരിക്കണം പച്ചക്കറി കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. കേരള കാർഷിക സർവകലാശാലയുടെ കൃഷിരീതികൾ പ്രകാരം ഗ്രോ ബാഗുകളിലും ചട്ടികളിലും കൃഷി ചെയ്യുമ്പോൾ വളർച്ചാ മിശ്രിതം നല്ല ഇളക്കമുള്ളതും ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്തുന്നതും അധിക ജലം എളുപ്പത്തിൽ പുറത്തേക്ക് പോകുന്നതുമായിരിക്കണം. ഇതിനായി മേൽമണ്ണ്, നന്നായി അഴുകിയ ചാണകപ്പൊടി, ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ തുല്യ അളവിൽ ചേർത്ത് മിശ്രിതം തയ്യാറാക്കാം. മണ്ണിന്റെ അമ്ലത കുറയ്ക്കാൻ 2 ആഴ്ച മുമ്പ് കുമ്മായമോ ഡോളോമൈറ്റോ ചേർക്കുന്നത് നല്ലതാണ്. ഓരോ ഗ്രോ ബാഗിനും ഏകദേശം 50 മുതൽ 100 ഗ്രാം വരെ മതിയാകും. വേരുകളുടെ വളർച്ച ശക്തമാക്കാൻ എല്ലുപൊടി അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ചേർക്കാം. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലെ കീടബാധയും ചില രോഗങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് ഒഴിവാക്കാൻ മൈക്രോന്യൂട്രിയന്റ് മിശ്രിതവും ചേർക്കാവുന്നതാണ്. ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ആവശ്യത്തിന് ദ്വാരങ്ങളുണ്ടെന്ന് ഉറപ്പാക്കണം. അതേസമയം മിശ്രിതം കല്ലിച്ചു പോകാതിരിക്കാൻ ചകിരിച്ചോർ കമ്പോസ്റ്റ്, കരിയിലപ്പൊടി, നെല്ലിന്റെ പതിര് തുടങ്ങിയവ ചേർക്കാം. ഇനി പോഷക പരിപാലനത്തെക്കുറിച്ച് പറയാം. ചെടികളുടെ വളർച്ചയ്ക്ക് പ്രധാനമായും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ മൂലകങ്ങൾ ആവശ്യമാണ്. നൈട്രജൻ ഇലകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വളർച്ചയ്ക്കും പൊട്ടാഷ് പൂക്കളുടെയും കായകളുടെയും ഗുണനിലവാരത്തിനും സഹായിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്നതുപോലെ നടീൽ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം ഇടവിട്ട് ജൈവവളങ്ങൾ നൽകാം. പച്ചിലവളം, വെർമി കമ്പോസ്റ്റ്, ജീവാമൃതം, പഞ്ചഗവ്യം തുടങ്ങിയവ മിതമായ അളവിൽ ഉപയോഗിക്കാം. വളപ്രയോഗം നടത്തിയ ശേഷം നന നൽകാൻ മറക്കരുത്, പുതയിടാനും മറക്കരുത്. കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുണ്ടായാൽ ഇലകൾ മഞ്ഞ നിറമാകുകയും കായ്ഫലം കുറയുകയും ചെയ്യും. അതിനാൽ മൈക്രോന്യൂട്രിയൻ മിശ്രിതം ആവശ്യമായ അളവിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചെടികളുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകളോ പുല്ലുകളോ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കളകൾ നിയന്ത്രിക്കാനും സൂക്ഷ്മാണുക്കളുടെ ഉപകാരപ്രദമായ പ്രവൃത്തി പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കും. കീടരോഗ നിയന്ത്രണത്തിൽ മുൻകരുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യമുള്ള വിത്തുകളും രോഗമില്ലാത്ത തൈകളും മാത്രം ഉപയോഗിക്കേണ്ടതാണ്. വിത്ത് പാകുന്നതിന് മുൻപ് ട്രൈക്കോഡെർമ പോലെയുള്ള ജൈവ കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നത് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. പച്ചക്കറികളിൽ സാധാരണയായി കണ്ടുവരുന്ന മുഞ്ഞ, വെള്ളീച്ച, കായീച്ച തുടങ്ങിയ കീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞ നിറത്തിലുള്ള ഒട്ടുകെണി അഥവാ സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇലവാട്ടം, ചീയൽ രോഗം പോലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ രോഗബാധിതമായ ഇലകളും ചെടിയുടെ ഭാഗങ്ങളും ഉടൻ തന്നെ നീക്കം ചെയ്യണം. ചെടികൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കുന്നത് വായുസഞ്ചാരം മെച്ചപ്പെടുത്തുകയും രോഗബാധ കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ കാലാവസ്ഥയിൽ വെണ്ട, പയർ, വഴുതന, മുളക്, തക്കാളി, പാവൽ, പടവലം, വെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ വിജയകരമായി കൃഷി ചെയ്യാം. ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ കുടുംബത്തിന് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഓർക്കുക, നല്ല വിളവ് എന്നത് ഭാഗ്യമല്ല, അത് നല്ല ആസൂത്രണത്തിന്റെയും ശാസ്ത്രീയ പരിചരണത്തിന്റെയും തുടർച്ചയായ നിരീക്ഷണത്തിന്റെയും കൂടി ഫലമാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, അതായത് നന്നായി തുടങ്ങിയാൽ പകുതി വിജയിച്ചു എന്ന പഴമൊഴി ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ കൃഷിയിലും ബാധകമാണ്. ആരോഗ്യവും വരുമാനവും സന്തോഷവും നമുക്ക് സ്വന്തം കൈകളാൽ കൃഷി ചെയ്ത് സ്വന്തമാക്കാം.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: കുഞ്ഞുങ്ങളുടെ കിളിക്കുഞ്ചിലിനോടും നമ്മെ ആനന്ദിപ്പിക്കുന്ന മറ്റെന്താണ് ഉള്ളത്? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിളം ചുണ്ടിൽ നിന്ന് അമ്മ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് അല്ലേ? പക്ഷേ കുഞ്ഞുങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ മിണ്ടാതിരിക്കുന്നത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംസാര വൈകല്യങ്ങൾ സമയത്ത് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളിലെ സംസാര വൈകല്യത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരുന്നത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലിയാണ്.
1: കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഏറെ പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ഒരു മേഖലയാണ് സംസാരം അഥവാ ഭാഷയുടെ ശരിയായ ഉപയോഗം. ഇത് മറ്റു ചില രോഗാവസ്ഥയുടെ കൂടെയും കാണപ്പെടാറുണ്ട്. ഇതിന് പ്രധാനമായും രണ്ട് ഉപവിഭാഗങ്ങളാണ് ഉള്ളത്. കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് അഥവാ റിസപ്റ്റീവ് ലാംഗ്വേജ്, കുഞ്ഞിന്റെ ആശയങ്ങൾ സംസാര രൂപേണ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് അഥവാ എക്സ്പ്രസീവ് ലാംഗ്വേജ്. റിസപ്റ്റീവ് ലാംഗ്വേജ് ഡിഫക്ട്സ്, ഈ വിഭാഗത്തിൽ പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നില്ല. ഇത്തരം കുഞ്ഞുങ്ങളിൽ ആദ്യം പരിശോധിക്കേണ്ടത് ശ്രവണ

ശക്തിയാണ്. ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ടോ, പിന്നിൽ നിന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. സംശയം തോന്നുന്ന പക്ഷം കേൾവി പരിശോധനാ ടെസ്റ്റുകൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ്. ഓട്ടോ അക്കസ്റ്റോ എമിഷൻ ടെസ്റ്റ്, ബ്രെയിൻ സ്റ്റെം ഇവോക്കോട്ട് റെസ്പോൺസ് ഓഡിയോമെട്രി തുടങ്ങിയ പരിശോധനകളിലൂടെ കുഞ്ഞിന്റെ കേൾവി ശക്തിയുടെ തോത് അളക്കാവുന്നതാണ്. കേൾവി ശക്തിക്ക് തകരാറുകൾ ഇല്ല എന്ന് കണ്ടെത്തിയാൽ അമ്മയുടെ സംസാരത്തിൽ കുഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അടുത്തതായി നിരീക്ഷിക്കേണ്ടത്. ആംഗ്യഭാഷ ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴും എത്ര കണ്ട് അവ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 3 വയസ്സായ ഒരു കുഞ്ഞ് അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ വളരെ ആകാംക്ഷയോടുകൂടി കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിഫക്ട്സ്. ഈ വിഭാഗം കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് സാമാന്യനെ കണ്ടുവരുന്നത്. പലപ്പോഴും അതിനായി അവർ ആംഗ്യഭാഷ ഉപയോഗിക്കുന്നതായി കാണാം. വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക, അർത്ഥശൂന്യമായ വാക്കുകളുടെ ഉപയോഗം, വാക്കുകൾ ചേർത്ത് വാക്യങ്ങളാക്കി സംസാരിക്കാനുള്ള കഴിവില്ലായ്മ, സംസാരത്തിലെ തെളിച്ചക്കുറവ്, വിക്കൽ എന്നിവ ഇവയിൽ ചിലത് മാത്രം. പ്രായത്തിനനുസരിച്ച് സംസാരശേഷി വന്നില്ലെങ്കിൽ നിർബന്ധമായും ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. സംസാരം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ ഞരമ്പുകളുടെ വളർച്ചക്കുറവ് കൊണ്ടും സംസാരത്തിനെ സഹായിക്കുന്ന തൊണ്ടയിലെയും അണ്ണാക്കിലെയും വായിലെയും നാക്കിലെയും പേശികളുടെ ബലക്കുറവ് കൊണ്ടും ജനിതകമായ തകരാറുകൾ കൊണ്ടും ഒക്കെ സംസാരം വൈകാവുന്നതാണ്. ഇതിന്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കലാണ് ചികിത്സയുടെ ആദ്യപടി. സംസാര പരിശീലനത്തോടൊപ്പം മസ്തിഷ്ക കോശങ്ങളുടെയും ഞരമ്പുകളുടെയും അനുബന്ധ പേശികളുടെയും പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന തരം ആയുർവേദ ചികിത്സാ മുറകൾ ഇവിടെ അനുവർത്തിക്കേണ്ടതാണ്.

0: ഗർഭരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ലോട്ടറി അടിക്കാൻ സ്ഥിരമായി ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരാളുടെ കഥയുണ്ട്. സ്ഥിരമായാൽ ദൈവത്തിനോട് പരാതി പറയുമായിരുന്നു, ദൈവമേ എനിക്ക് ലോട്ടറി ഒന്നും അടിക്കുന്നില്ലല്ലോ എന്ന്. ഒടുവിൽ ദൈവം അയാളോട് ചോദിച്ചു, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ടോ? അപ്പോൾ സത്യമായിട്ടും അയാൾ ലോട്ടറി എടുത്തിട്ടില്ല, ലോട്ടറി എടുക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. ലോട്ടറി എടുക്കുന്നത് നല്ല ശീലമാണോ എന്ന ചോദ്യം മാറ്റി നിർത്തിയാൽ, ഒരു ശ്രമവും നടത്താതെ വെറുതെ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഥ. പരാജയ ഭീതിയില്ലാതെ ആത്മവിശ്വാസത്തോടെയുള്ള നിരന്തര പരിശ്രമമാണ് ഏത് വിജയത്തിൻ്റെയും അടിസ്ഥാനം. കേട്ടോളൂ സദ്വചനങ്ങൾ. പങ്കുവയ്ക്കുന്നത് അനീസ അനി.
2: കൊളംബസിനെ പോലെ പരാജയപ്പെടുക എന്ന ചൊല്ലു കേട്ടിട്ടുണ്ടോ? 1492 ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിൽ നിന്ന് പടിഞ്ഞാറോട്ട് കപ്പലോടിച്ചത് ഇന്ത്യയിലെത്തി സുഗന്ധദ്രവ്യങ്ങളും മറ്റും ശേഖരിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ ലക്ഷ്യം നേടാൻ കൊളംബസിന് കഴിഞ്ഞില്ല. അക്കാരണത്താൽ കൊളംബസ് പരാജയപ്പെട്ടു എന്ന് വാദിക്കാം. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. യൂറോപ്യന്മാർ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ബഹാമാസ്, ക്യൂബ, ജമൈക്ക, ഹെയ്റ്റി തുടങ്ങിയ സ്ഥലങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അമേരിക്ക കണ്ടെത്തുന്നതിനുള്ള അടിത്തറ പാകി ചരിത്രത്തിൽ ഉന്നതമായൊരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ ആദ്യ പ്രയത്നത്തിൽ ലക്ഷ്യം കാണാൻ സാധിച്ചില്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ലക്ഷ്യം കൈവരിക്കുന്നതിനെയാണ് കൊളംബസിനെ പോലെ പരാജയപ്പെടുക എന്ന് പറയുന്നത്. ഒരു കുട്ടി വലിയൊരു പാറക്കല്ലിനോട് ചോദിക്കുന്നുണ്ട്, നീ ഭീമാകാരനായ, കാഠിന്യമുള്ള, ഒട്ടും ഭംഗിയില്ലാത്ത വെറുമൊരു പാറ കഷ്ണമല്ലേ എന്ന്. എന്നാൽ ചിരിച്ചുകൊണ്ട് ആ പാറക്കല്ല് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ശരിയാണ്, പക്ഷേ എന്നിൽ മനോഹരമായ ഒരു ശില്പം മറഞ്ഞുകിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരും. എല്ലാവരുടെ ഉള്ളിലും പല അത്ഭുതങ്ങളും മറഞ്ഞുകിടപ്പുണ്ടാവും. അവയെ കൊത്തിമിനുക്കി മനോഹരമാക്കാൻ അവനല്ലാതെ മറ്റൊരു ശില്പിക്കും സാധ്യമല്ല. പഠനത്തിലായാലും കരിയർ മുന്നേറ്റത്തിലായാലും ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഉന്മേഷത്തോടെയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളാണ്. ഇത് പറയാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും പിടിമുറുക്കിയതാണ് അത്തരമൊരു തോന്നലിനു കാരണം. ചിലരെ കാണാം, വളരെ ബുദ്ധിമുട്ടി നന്നായി പഠിച്ചിട്ടാണ് അവർ പരീക്ഷാ ഹാളിലെത്തുന്നത്. എന്നാൽ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുന്ന ഉടനെ തന്നെ അവർ വിയർക്കാൻ തുടങ്ങും. പിന്നെ പഠിച്ചതൊന്നും ഓർമ്മയിൽ തെളിയാതെ പരീക്ഷ എഴുതാനാവാതെ വിഷമിക്കും. അങ്ങനെ സ്ട്രെസ് പിടിച്ച് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഈ പരീക്ഷയിൽ തോറ്റാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ആവശ്യമില്ലാത്ത ഒരു തോന്നലാണ് ഇവിടം വരെ എത്തിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ആത്മവിശ്വാസക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതവിജയം വരിച്ചവരെ മനസ്സിൽ കാണാൻ ശ്രമിച്ചു നോക്കൂ. 18 മുതൽ അന്ധയും ബധിരയും ഊമയുമായി തീർന്ന ഹെലൻ കെല്ലറെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അധ്യാപനത്തിലും പുസ്തകമെഴുത്തിലും അവരെങ്ങനെ ഇത്രത്തോളം പ്രശസ്തയായി? ബുദ്ധിയില്ലാത്ത കുട്ടിയെന്ന് മുദ്രകുത്തി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട തോമസ് ആൽവ എഡിസൺ, പോളിടെക്നിക് പ്രവേശന പരീക്ഷയിൽ തോറ്റുപോയ ആൽബർട്ട് ഐൻസ്റ്റീൻ, രണ്ടു കാലും മുറിച്ചു മാറ്റണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തിരസ്കരിച്ച് ഒളിമ്പിക്സ് മത്സരത്തിൽ 100 സ്വർണപ്പതക്കം നേടിയ ഗെയിൽ സവേഴ്സും, കൃത്രിമ കാലുവെച്ച് നൃത്തരംഗത്ത് വിജയം വരിച്ച സുധാചന്ദ്രനും വരെയുള്ളവർ ആത്മവിശ്വാസത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ബലത്തിലൂന്നി അസാധാരണ വിജയം വരിച്ചവരാണ്. ഇത്തരത്തിലുള്ള യാതൊരു വൈകല്യവുമില്ലാത്ത നമുക്ക് എന്തുകൊണ്ട് ഇതുപോലെ വിജയപർവ്വതങ്ങൾ പിടിച്ചടക്കിക്കൂടാ? ലക്ഷ്യബോധവും പരിശ്രമവും കൈവിടരുതെന്ന് മാത്രം. വിജയത്തിന്റെ പാത അധികവും കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. ആത്മവിശ്വാസത്തോടെ പരാജയ ഭീതിയില്ലാതെ മുന്നോട്ടു സഞ്ചരിക്കാൻ തയ്യാറായാൽ അധികം ദൂരെയല്ലാതെ വിജയകിരീടം കാത്തിരിപ്പുണ്ടാകും. വെള്ളത്തിലിറങ്ങാത്തവന് ഒരിക്കലും നീന്താൻ കഴിയില്ലല്ലോ.

സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും സമഭാവനയും മാനവികതയും വളർത്തുന്ന മഹോത്സവമായി ഈ ലോകകപ്പ് മാറട്ടെ. എല്ലാവർക്കും ആഹ്ലാദകരമായ ആവേശകരമായ ഫുട്ബോൾ അനുഭവങ്ങൾ ആശംസിച്ചുകൊണ്ട് ഫുട്ബോളാകട്ടെ നമ്മുടെ ലഹരി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ നിന്ന് ഇവിടെ പറയുന്നു. ഞാൻ സുധീർ ബാബു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 25 സെക്കൻഡ്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. അമ്മമാരിലും കുട്ടികളിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കെപ്കോയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച കുഞ്ഞിക്കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി KSEB. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റ് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ്.

0: ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19, 02197 കോയമ്പത്തൂർ ജബൽപൂർ എക്സ്പ്രസ് 5:43 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായുള്ള വരവേൽപ്പ് ചടങ്ങ് ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി യുഗത്തിന്റെ ഗുണഭോക്താക്കളായ പുതിയ തലമുറ കാലഘട്ടത്തിന് യോജിച്ച അറിവുകളും നൈപുണ്യങ്ങളും ആർജിക്കാനുള്ള അവസരമായി ഹയർ സെക്കൻഡറി പഠന കാലയളവിനെ വിനിയോഗിക്കണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിവര പൊതുജനസമ്പർക്ക വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ, തദ്ദേശ ഭരണവകുപ്പ്, PN പടിക്കർ ഫൗണ്ടേഷൻ, കുടുംബശ്രീ മിഷൻ, സാക്ഷരതാ മിഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം 6 രാവിലെ 10 മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് നടന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 കഴിഞ്ഞ് 59:50 അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: ആകാശവാണി
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വനമാല അക്ഷര ശ്ലോക സമിതി തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ചിത്രകുമാരി, കൃഷ്ണകുമാരി അന്തർജനം, ഷീല ശശിധരൻ, പത്മാവതി പിഷാരസ്യാർ.
2: ധ്യായേ നിത്യം ഗണേശം പരമഗുണയുതം ധ്യാന സംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വദേകം പരമസുഖയുതം ദേവദേവം പ്രസന്നം ശുണ്ടാദിണ്ടാഡ്യഗണ്ടോദ്ഗളിതമദജ്വാലാല്ലോലമത്താലിമാലം ശ്രീമന്ദം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി.
3: ശ്രീയേറും മാറുകാടാമ്പുഴയിൽ മരുവിടും പാർവതീദേവി തൃക്കാലിയുള്ളോനാശ്രയിപ്പൂ പലവിധ പരിതാപങ്ങളാൽ ചൂഴ്ന്നിടുന്നോൻ പിയാളും ലൗകികാശാലയിലുലയുമേ കാട്ടുവൃക്ഷത്തിലാരാൾ പീയൂഷം മയ്യണി കൺമുന വഴി ചൊരിയാൻ കൈതൊഴുന്നേനജസ്രം.
4: ഭൂതങ്ങൾ കിഷനായും ഹരിഹരസുതനായാർക്കുമേ സോമിയായും ഭൂവിങ്കൽ പ്രാണനായും മണിമയവരനായും

0: ആചാര്യരു ഉപമൊന്നൻ തരളിത ഹൃദയ തിങ്കലും കണ്ടിടാവൂ.
1: ഭൂമാതിന്യം ഭുവയ്ക്കും ഭുജഗപതി തനിക്കും വിഹങ്കാധിപന്യം രശ്മീകാന്തൻ തനിക്കും കമലമതിലിരിക്കും വിധിക്കും തൊഴുന്നേൻ കെൽപ്പേറേടുന്ന വൈവ

0: സ്വതഭവനമതിൽ ചെന്നു ഞാൻ വീണിടായ്വാൻ തൃക്കാലേകീടവേണം ശിവശിവകരുണാസത്തമേ പത്മനാഭ.
1: കുട്ടത്തേങ്ങയവൽ പഴം കുളവുമായി നിത്യം നമിക്കുന്നൊരേ തുഷ്ട്യാ നല്ല വരങ്ങളേകി നിതരാം പാലിച്ചുകൊണ്ടെപ്പോഴും മുട്ടാതെന്നു അനുഗ്രഹം ചൊരിയുമാറത്യന്ത ശ്രദ്ധായുധം കൊട്ടാരക്കരവാണിടും ഗണപതേ കാത്തിടണേ ഞങ്ങളെ.
2: മദ്യം പച്ച ഇറച്ചി മണ്ണു ശവവും കത്തുന്ന തീയക്ഷതം നെയ്യും ചന്ദനവും വെളുത്ത കുസുമം വിപ്രദ്വയം കാതളം ദേശാത്രി തൈർത്തേൻ കരിമ്പ് ഗജവും തണ്ടശ്വമാന്തോളവും രാജാവും കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം.
3: വെണ്ണീറും വിറകെണ്ണയും കഴുതയും ചൂലും മുറം ദർഭയും ഒത്തും കൂറ്റനു വെള്ളുമുപ്പു കയറും തക്രം മഴൂശീതികൻ ദണ്ഡി മുണ്ടിതനംഗഹീനൻ വിധവാൻ നൽപാമ്പിരും പാതുരാൻ മാർജാരൻ ബലിപുഷ്പമെന്നിവ എതിർത്തേടിൽ സദാ നിന്ദിതം.
0: ദേവീ പൂമകളെ മുകുന്ദവനിരേ വെൺമുത്തുരത്നങ്ങളാൽ വാരിക്കോരി നിറച്ച പൂർണകലശം കൊണ്ടാടുമാനന്ദമേ ധന്യേ നിന്നയനോദ്ഭവ സുധാരസ സമ്പത്തു ധന്യാത്മികേ തന്നീടൻപിലെനിക്കു സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ.
1: ധാരാളം ധനവും പ്രതാപവും അതീവായുസ്സും ആരോഗ്യവും ചേരുന്നോരിക ഭാരതക്ഷിതിയിലുണ്ടെന്നാളു എന്നാകിലും ആരുണ്ടാകിലും അശ്രുപൂജനം എനിക്കാണെന്ന് ലോകോത്തമന്മാരാരും നിരൂപിക്കയില്ല നിയതം ശ്രീരാമരാജർഷികൾ.
2: ആരാകൂടെയൊരുത്തരില്ല പറയൂ സത്യം ധരിപ്പിച്ചിടാം ആരാലുള്ളൊരു ഭാര്യ തരുണിയെങ്ങുണ്ടങ്ങു നിൽപ്പുണ്ടവൾ പേരാനന്ദവൾ പൂരമോർത്തറിയുമോ താൻ മുമ്പതില്ലെങ്ങു നിന്നാരാമാമണിയെ കിടച്ചതു വഴി മധ്യേ വച്ചു ഹാമിച്ചമായി
3: പാലാംഭോതി കടഞ്ഞെടുത്തൊരാ.

0: കവർന്നു മധുരം ഞങ്ങൾക്കു നിർവാണതം.
1: ഈറ്റില്ലമ്പുകൾ പെറ്റ പാൽക്കടലിതം കോലം കലാനായക കിറ്റം അമ്പിലുടപ്പിറപ്പിന്നത് അമൃതം മറ്റേതു പിന്നോർമരം പോറ്റി നിൻ പതി വിഷ്ണു പുണ്യവനിതേ നിന്നെ തൊഴുന്നെങ്ങളെ പോറ്റിയിടാത്തതു കുറ്റമെന്നറിക മഹാലക്ഷ്മി വികൽപ്പം വിനാ.
2: ഭവന തനയ ചെയ്ത പങ്കജാക്ഷം മുനീന്ദ്രൈരനുദിനമനുസേവ്യം ശമളം കോമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃത ശരചാപം നൗമി വില്വാദ്രിനാഥം.

0: പുനരുപരി വിളങ്ങി പൂർണമായി ഗ്രാമഭംഗി.
1: ജലധര നികരത്താൽ ചന്ദനാം സൂര്യനൊപ്പം നിലവറയിലമാത്യൻ പാർത്തമട്ടോർത്തിടുമ്പോൾ കലുഷത തടവന്റെ സംഭവിക്കുന്ന മൂലം ബലമഖിലമകന്നെന്നുൾത്തടം പൊട്ടിടുന്നു.
2: കുറുമുള്ള ശേഷം പ്രാകൃതക്കൂട്ടമെന്നായി വെറുതെ ഇതരോതിടുന്നരച്ചോലനായ്ക്കർ കുറുമരിനി കുറിച്ചന്മാരുമക്കാട്ടിനുള്ളിൽ പൊറുതി അനുഭവിച്ചാരെന്നു സഹ്യന്റെ മക്കൾ.
3: കാട്ടാനയും കടുവയും കിടിതൊട്ടനേകം കാട്ടാളരും കുതുകമാർന്നു വസിച്ച കാട്ടിൽ കൂട്ടാളരെ കുടിയിരുത്തിടുവാൻ മുതിർന്നോരാട്ടിന്റെ വൈഭവം ഇതോർക്കില ഭൗമമത്രേ.
0: കൊച്ചിങ്ങൾ ഇന്നലെ മുതൽ കുടനന്നമിട്ടു വെച്ചുള്ള വെള്ളം ഒരു തുള്ളി കഴിച്ചതില്ല. ഈ ചുട്ടവാർ

0: ഇനത്തിടും പോൽ സൽപുഷ്പമേ ഇവിടെ മാഞ്ഞു സുമേരുവിൻമേൽ കൽപദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാം നീ.
1: സ്വാതന്ത്ര്യമെന്നത് കുലാങ്കനമാർക്കയോഗ്യം, ശേതസ്സിലന്യ പുരുഷാഗ്രഹവും തഥൈവ. യാതൊന്നു കൊണ്ടു പരലോക സുഖം ലഭിപ്പോ, ചെയ്താലുമേകം അതു തന്നെ നമുക്കു നല്ലു.
2: യശോദയാ ഭക്തി വിവേകശീല യശോദ എന്നുള്ളൊരു നന്ദപത്നി സുമാനുഷ സമ്പ്രതി ഗോപവാടേ കുമാരിയെത്താൻ പ്രസവിച്ച ശോദ.

0: കനക്കെ മൂക്കും ചില കുമ്പളങ്ങ പൊളിച്ചുചത്തി കുടലും കളഞ്ഞ് പുളിച്ച മോരിൽ കടുകും ചെലുത്തി കഴിച്ചതോ നല്ല അമൃതോ നജാനേ.
1: പിടിച്ചുമെല്ലെന്നതപിച്ച നിന്നാർ പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണാർ. നടന്നു നാലഞ്ചടി മന്ദമന്ദം കിടന്നുരുണ്ടാനവനീ വിഭാവേ.
2: നാടായ നാടഖിലവും നിവസിച്ചിടുന്നോർക്കീടാർന്ന സർപ്പകുലദോഷം ഉയർത്തിടുമ്പോൾ കൊടാതതിനു പരിഹാരം അണയ്ക്കുവാൻ മേക്കാടാണു നല്ലത്. അതിനില്ലൊരു സംശയം മേ.
3: കാടില്ല, കാട്ടുമൃഗമില്ല, കിരാതരില്ലീ നാടിത്രയും സുഖസമ

0: ഏലം ഇഞ്ചി കേരം കവുങ്ങുതളിൽ വെട്ടിലയേത്ത വാഴ ഇരമ്യ വസ്തു തതി ചേർന്നു വിളങ്ങുമീ നൽ പാരഗ്ര്യ കൽപ്പതരുമണ്ഡിത നന്ദനാഭം.
1: ഈരേഴു രൂപകിടയും പ്രതിമാസമെന്നാൽ ദരങ്ങളുണ്ടു ചെറുകുട്ടികൾ നാല്വരുണ്ട്. ദൂരസ്ഥലത്തു ചെലവിന്നു തനിക്കു വേണം പാരം പ്രയാസമിതുകൊണ്ടു കഴിച്ചുകൂട്ടാൻ.
2: ദുഷ്ടൻ ബെഗന്റെ കലി തീണ്ടിയൊരന്ധകന്മാർ കഷ്ടപ്പെടുന്ന സമയത്തവനെ തുലച്ചോൻ ധൃഷ്ടൻ യുധിഷ്ഠിര സഹോദരൻ.

0: ഭാവം തെളിഞ്ഞു നിജഭക്തജനങ്ങൾ തങ്ങൾക്കാവുന്ന പോലഴകിലർപ്പണമാശു ചെയ്താർ. പൂവാകിലും പുനരഗോഗജമാകിലും തെല്ല വാസുദേവനൊരു ഭേദവുമില്ല കാന്തേ.
1: പൂഞ്ചേല കൊണ്ട് വിരവോടു ഞൊറിഞ്ഞൊടുത്തു കാഞ്ചീകലാപവുമണിഞ്ഞു യശോദ മുമ്പിൽ അഞ്ചാതലീലയൊടു പുഞ്ചിരി തൂകിയല്ലോ ചാഞ്ചാടി നിന്ന മുകിൽ വർണ്ണനെ ഞാൻ തൊഴുന്നേൻ.
2: അച്ഛൻ മഹാവൃദ്ധൻ അവർക്കു വേണ്ടി കാച്ചെങ്ങു വച്ചേനിരുനാഴി ദുഗ്ധം. കണ്ണൻ തഥാ വന്നു കുടിച്ച ശേഷം കിണ്ണത്തിൽ അംബസ്സു നിറച്ചു പോയാൻ.
3: കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ കണ്ഠിച്ചു മണ്ണിൽ കളയുന്നതയ്യോ. കണ്ണന്റെ കണ്ണിൽ ബദ കണ്ടതെല്ലാം കാണാൻ

0: കാർ കൊണ്ടു മിണ്ടാതൊരു കൊണ്ടൽ പോലെ, കല്ലാലമില്ലാതെഴുമാഴി പോലെ, കാറ്റിൽപ്പെടാ ദീപവുമെന്ന പോലെ നിഷ്പന്ദമായി പ്രാണനടക്കി വെച്ചു.
1: കീഴിൽ ഭോഷത്വമാർന്നങ്ങിരവു പകലു ചെയ്തുള്ള ദുഷ്കർമ്മമെല്ലാം ഈശൽക്കും ഭേദമന്യേ. പടുതയൊടു പറഞ്ഞങ്ങു കണ്ണും ചുവത്തി ദ്വേഷത്തോടെ കൃതാന്തൻ വലിയ കയറുമായി വന്നടുക്കും ദശായ വാഴപ്പള്ളിൽ കൃതാ

0: ചാരിത്യം കാത്തു സൂക്ഷിച്ചരിയൊരു ദൈത ദൈന്യഭാവം നിനച്ചും നേരെ തദ്വാരകാന്ത പുരമതിലവിലും കൊണ്ടു ചെന്ന കുചേലന് ആരൂടാനന്ദമേകി പരിചൊടുവിലസും പത്മനാഭം ഭജേത.
1: നന്നാണേറ്റം കറിക്ക കുരുചുള മുതലായുള്ളതെല്ലാം പഴുത്താൽ ഒന്നാം ക്ലാസ്സാണു തിന്നാൻ. തവ പശമെഴുകും വന്തിരിക്കും വിശേഷം കന്നാലിക്കും കൊടുക്കാം ചകിനിമടലും അക്കൂഞ്ഞിലും ചീത്തയായിട്ടൊന്നും തന്നെ നിനക്കില്ല പകുതി സകലം കൊണ്ടുമുണ്ടെന്റെ ചക്കേ.
2: കരുത്തരെന്നാലും ഋഷീന്ദ്രനോടു കയർത്തതിൽ ഈശ്വര പാർഷദന്മാർ സ്വാമിക്കു ശിഷ്യപ്രതിപത്തി എത്രയ്ക്കാണെന്നതിങ്ങാരറിയാതെ ഉള്ളു.

നോക്കിയിട്ടിരിക്കുന്ന അളവിൽ അജലജാദേവിയോടും രമിക്കും. ദേവന്മാരും കൊതിക്കുന്ന അമൃതിന് ഗുണമില്ലെന്നതാക്കിയിട്ട് വയ്ക്കുന്നെന്നം നൽകിയിട്ട് വൈക്കം മരുവുമുടയവൻ രക്ഷിതാവിന്നെനിക്കും.

0: ഒരാലയത്തിൻതറയൊന്നുകാൺമോ, മറ്റെന്തതിൽ നേർക്കു നമസ്കരിക്ക സാഷ്ടാംഗമായി നീ മലയാള ഭാഷേ.
1: മീനായതും കൂർമതായതും നീ, പീനം വരാഹാകൃതി പൂണ്ടതും നീ, മഹാനുസിംഹോത്തമന

0: ആൾക്കാരുമായി ഗൗരി പരുക്കുപെട്ട പുത്രനു വീണ്ടും പരിചര്യ ചെയ്യുക. അഭിജ്ഞനാം ഷൺമുഖൻ അച്ഛനമ്മമാരെ ഗ്രഹിപ്പിച്ചു നടന്നതെല്ലാം.
1: അഭംഗ ശൃംഗാര സരസ്വുക്ക മീനങ്ങളാം മോഹനലോചനങ്ങൾ കാണിപ്പതുണ്ടാ ചെറുപൻകിടാവിൻ നിർവ്യാജവും ഭവ്യവുമായ ഭാവം.
2: കാലകേയവധമത്ര കർണശപഥം ച ബാലി വിജയം തഥാ രാവണോദ്ഭവവും അംബരീഷ ചരിതം ജരുക്മിണി സ്വയംവരം ഭീമബന്ധന കുജേല വൃത്തമധ പാർവതീ പരിണയം കഥ രാജസൂയമൊടു ദക്ഷയാഗം ഇവ ഉത്തരോത്തര മഹത്തരം.
3: ഭക്തിയോടു മുരുകന്റെ പദകമലം നിനച്ചു പരിപൂർണമാം ചിത്തശുദ്ധി അനിശം കലർന്ന മനുജർക്കു കൈവരും അമല്യമാം. തൃപ്തിയും ദുരിതപൂർണ കർമ്മഗതിയോടെ തീർത്തു ജയമാർ.

0: ുടനിടിച്ചു നല്ല മുളകും തളിച്ചൊക്ക നെയ്യിലുലയുമ്പോൾ വേണമഴ കോടു തേങ്ങ വിതറിയിടുവാൻ. തക്കമോട് പുതുജീരകം ചെറുതു പാർത്തു ചേർത്തു കടുകും വറു തക്കമോട് ഇലയിലാക്കു ഓർക്കു തരുവൻ ദൈവതരി കങ്കണം.
1: തണ്ടാരിൽ മാതു ചപലാഗ്രിമയെന്നുരപ്പോരുണ്ടായ ശേഷം ഇതു കണ്ടവരല്ല കണ്ടാൽ മിണ്ടാതെയാം തനതു ചാപലമോർത്തു മാറാതുണ്ടാ പയോധിസുത സുസ്ഥിരമായി തിങ്കൽ.
2: മാനത്തിൽ ഇന്ദ്രപുരിയോടടരാടി വേഗം മാനത്തയച്ചതിന് വീഴുകിലുടൻ തടുക്കാൻ താനത്ര സൗദമകുടങ്ങളും.

0: രാജൻ കൈവല്യമേ കിടുകിലും ഹുതപുക്കിനാൾ ആവന്ത്യകവ്യമരുളിയിലൊരു തൃപ്തിയേതും
1: കത്തിജ്വലിക്കുമൊരു പന്തമിരുട്ടകറ്റാൻ ഭിത്തിക്കുമേൽ തിരികെ വെച്ച നിലാവു വീകെ തപ്പിപ്പിഴഞ്ഞൊരു പതങ്കമൊടുങ്ങിയപ്പോൾ ഹൃത്തിധരാധവനൊരാ

0: പോവാനും അന്നീ നിലയ്ക്കുടനെ ആംഗളരോടു സഖ്യമെന്നീ വിധം കരുതി ശൈലപയോധിനാഥൻ
1: നൈരാശ്യമാണ്ടമിഴി തീർത്തും അലക്ഷ്യമായ കാരാഗ്രഹച്ചുമരിലൊങ്ങരുടത്തു ചേർത്തും ആരാൾക്കപോല ധൃത പാണിയോടൊട്ടു ചിന്താവാരാർത്ഥനേറെ നെടുവ്.

0: ഉച്ചം വിശുദ്ധിപ്പെടുമിപ്പുരിയിങ്കലെന്നും മെച്ചം നരർക്കവളുയർത്തിലസിപ്പദേവം.
1: ഉഷ്ണാതിരേകമിയലും ഭവമേറ്റുവാടും തൃഷ്ണാത്തരാം നരന്നു നടുക്കുളിലേകുവാനായി കൃഷ്ണാവതാര കഥ നർത്തന ശാസ്ത്രഗംഗ നിഷ്കാതനിങ്ങൊരു നൃപൻ നടനത്തിലാക്കി.
0: കുടിക്കുന്ന കൂട്ടർക്ക് കൂട്ടാകിലാരും കുടിക്കാൻ പഠിക്കും കുടുംബം നശിക്കും മടിക്കാതെ രോഗങ്ങൾ എത്തിപ്പിടിക്കും മുടിക്കും കടക്കാർ കുടിക്കുള്ള നേട്ടം.
2: മുനിപ്രൗഢജിത്തെ കളിക്കുന്ന നിന്നെ എനിക്കിഞ്ഞു കാണാൻ വരം നൽക വേണം. തനിപ്പാൾ തൊഴുംവാണി വൈക്കത്തു തെക്കേ പനച്ചിക്കൽ മേ വീടും എൻ തമ്പുരാട്ടി.
0: തടിക്കൂട്ടിൽ നിന്നും പുറത്തേക്കു ചാടാൻ പിടയ്ക്കുന്ന പെൺപക്ഷി പോകുന്ന പോലെ കൊടും കാട്ടിലെ കൂറിരിട്ടിങ്കൽ നിന്നും ചൊടിപ്പുള്ള പൂഞ്ചേല നാട്ടിൽ കടന്നു.
1: കനൽക്കട്ട ചിന്തുന്ന മധ്യാന സൂര്യൻ കനക്കേടു പാലിന്നു നൽകി തുടങ്ങി. വിളർത്തുള്ള പച്ചപ്പടർപ്പിന്റെയുള്ളിൽ കിളിക്കൂട്ടമെല്ലാം ഒളിക്കാൻ തുടങ്ങി.
0: വിളങ്ങുമാറമ്പൊടു കൊമ്പു രണ്ടു മക്കുളമ്പു നാലും കനകേന കെട്ടി ഞാൻ പശുക്കളെ പൂർവം അസംഖ്യം ഏകി ഞാൻ വിശുദ്ധ വിപ്ര

0: വരുന്നവർ ഉത്തമ വിശ്രമത്തിനായി.
1: ഒരോന്തിനെ കണ്ടിതു കുണ്ടിൽ വീണുടൻ കരേറുവാൻ കൗശലഹീനമാകുലം. കരേറ്റുവാനും വശമല്ല ബാലകർക്കനന്തരം കേട്ടെഴുന്നള്ളി മാധവൻ.
2: കുമാര നിനക്കച്ഛൻ അമ്മയാരെന്ന മന്ദപ്രമോദേന ചോദിച്ചു കൃഷ്ണൻ. മധുദ്വേഷിയെയും മഹാലക്ഷ്മിയെയും തഥാ തൊട്ടുകാട്ടിയതിനേക ബാലൻ.
3: മുന്നിലേക്കൊരടി വയ്ക്ക വയ്യഹോ, പിന്നിലേക്കും അതു തന്നെ ഈ വിധം. നിന്നിടത്തു നിലകൊള്ളുക, അങ്ങൊരാൾ മുന്നിലൊട്ടകലെ വന്നു നിന്നിതേ.
0: നേരിടുന്നു രണരീതി.

0: മോതുക അനതൻ മുതുകിൽ വാഴുവോൻ വെറും ശോനനെ ചെറുത് ഭയപ്പെടാ.
1: ആയവും വ്യയമോർത്തിടാതെ അന്യായമായി നികുതി സംഭരിക്കുകിൽ മായമറ്റു സഖി കെട്ടു നാട്ടുകാരായ പോലെ രതിടുന്നതോപിട.
2: മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാകം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർന്ന തേജോ ന വായുശ്ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം
3: നജ പ്രാണ സഞ്ജോ ന വൈ പഞ്ചവായുർ ന വാക് സപ്തധാതുർ ന വാ പഞ്ചകോശ നവാക്പാണിപാദം നജോപസ്ത

പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാ

0: കാണാതെ ഇളകിടുമകതാരങ്ങാർക്കുമേ പാർക്കിലപ്പോൾ പുളകമുളകളെത്തും വമ്പുടാലംബമേകാൻ.
1: ഇണയുമിരുന്നൃതന്മാർ തങ്ങളെ പോരടിപ്പിച്ചിടയിൽ അവരണഞ്ഞിട്ടേക.

0: അടരിലരിയെ വെന്നിട്ടായവൻ തങ്ങൾ നിന്നങ്ങടവിൽ അവനി അല്പം ശുൽക്കമായി കൈക്കലാക്കും.
1: അലകടലോടകന്നും സഖ്യനാം കോട്ട ചൂണ്ണും കലജന നിവഹത്തിനെത്തുവാനൊത്തിടാതെ വിലസും ഇവിടെ ഇമ്പം പാർത്തുടൻ പാർത്തുകൊണ്ടാർ ജലരിജമൊഴിമാതും ഭദ്രയും ഹൃദ്രസാർദ്രം.
2: വിഹക മൃഗത്തോടൊത്തിണങ്ങി സസൗഖ്യം ഗഹനമതിലൊതുങ്ങി പാർത്തിടും ഗോത്രവർഗം. ഗഹനമതികളാണെന്നോതിടുന്നുണ്ടിടയ്ക്കൽ ഗുഹകളിൽ ഒളികൊള്ളും ചിത്രമാം ചിത്രമെല്ലാം.
3: ഗാനമങ്ങനെ അടങ്ങി നാഥ ഭവവാദ്യമേള രസതാളവും ബ്രഹ്മസൗഖ്യ പരിമാനമായി സഭയിലാടിനാ

0: കിട്ടിടും കുളിരു നീരണിഞ്ഞ ചെറുകാറ്റിനാൽ സതതമെങ്കിലും ബോട്ടുയാത്രഹിതമല്ലൊരാളിനും ഇതിന്റെ മന്ദഗതി കാരണം.
1: കാലവാഹിനി കലങ്ങി നീകിയുക ചെന്തതന്നുട നിമന്ത്രണം. നീലനീല വിപിനം ശ്രവിച്ചു മുനിയായ വേടനരുളുന്നതായി രാമചാപമുലയുന്ന നീചഗണമസ്തകങ്ങളടരുന്നുഹ. ഭൂമി തന്നിലുണരുന്നു ശങ്കുലി മംഗളോദിതമനാരദം.

0: രാജ്യമിതു കേരളം.
1: മഞ്ഞണിഞ്ഞധവളോജ്വലം കുതുക തുന്തിലങ്കഗനവേദിമേൽ ആഞ്ഞൊരും മിമമതാർന്നൊരുപ്സരവധൂജനം നയനമോഹനം സ്നാനകേളിരസമേൽക്കയാൽ മണമയെന്ന കൽപ്പസുമാഞ്ചിതം പാഞ്ഞുപോം തരള ഗംഗയെ ചുമലിലേറ്റുവാങ്ങി.

0: പഠിക്കുന്നതെല്ലാം ഗ്രഹിക്കാൻ കരുത്തും, ഗ്രഹിക്കുന്നതെല്ലാം ഉറയ്ക്കാൻ മിടുക്കും, ഉറയ്ക്കുന്നതെല്ലാം പ്രവർത്തിച്ചു കൊള്ളാൻ ചൊടിപ്പും ലഭിക്കാൻ ഇതാ കുമ്പിടും നേൻ.
1: മഹാബ്ധിക്കു തുല്യം നവോന്മേഷപൂർണം മഹാദേവി നിൻ ദിവ്യലീലാചരിത്രം. മുഴങ്ങട്ടെ നിൻ ശ്രേഷ്ഠനാമം ജഗത്തിൽ, തിളങ്ങട്ടെ നിൻ മുഗ്ധരൂപം മനസ്സിൽ.
2: അക്ഷരശ്ലോകം സമാപിക്കുന്നു.

അവതരിപ്പിച്ചത് വനമാല അക്ഷര ശ്ലോക സമിതി, തിരുവനന്തപുരം. പങ്കെടുത്തവർ: ചിത്രകുമാരി, കൃഷ്ണകുമാരി അന്തർജനം, ഷീല ശശിധരൻ, പത്മാവതി പിഷാരസ്യാർ.

0: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. തന്മാത്ര എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ചത്, രചന കൈതപ്രം.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരമ്പരയുടെ നാലാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല പച്ചക്കറികളുടെയും അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂവിന്റെയും കൃഷിരീതികൾ വിശകലനം ചെയ്യുന്ന സമഗ്ര പ്രതിവാര പരമ്പരയാണിത്. നാം ഓണാവശ്യത്തിനായി നട്ട പച്ചക്കറികൾ തളിർത്ത് വളപ്രയോഗത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ പച്ചക്കറികളിൽ പ്രയോഗിക്കേണ്ട ജൈവവളങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്നതിനുള്ള ലായനികളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ ജൈവകൃഷി വിദഗ്ധനും നിരവധി പേർക്ക് ഈ രംഗത്ത് പരിശീലനം നൽകിവരുന്ന ശ്രീ ഉള്ളൂർ ആർ രവീന്ദ്രൻ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ കേട്ടല്ലോ. ഇന്ന് നാലാം അധ്യായത്തിൽ പച്ചക്കറികൾക്ക് നൽകേണ്ട ജൈവവളങ്ങൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ രാസവളപ്രയോഗത്തിന്റെ വിവിധ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേനയുള്ള പരിചരണവും കൃത്യസമയത്തുള്ള വളപ്രയോഗവും ഒത്തുചേരുമ്പോൾ വിളവിസ്മയം കൊണ്ട് ഓണസദ്യയൊരുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവനാണ് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞുതരുന്നത്.
3: ഓണക്കാല പച്ചക്കറികളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ജൈവ രീതിയിൽ അധിഷ്ഠിതമായ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത്. മികച്ച വിളവ് കിട്ടുന്നതിനായി ഒരു

മിശ്ര വളപ്രയോഗ രീതി അവലംബിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും അഭികാമ്യം. മണ്ണിന്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ജൈവവളങ്ങളും അനുവദനീയമായ അളവിലുള്ള രാസവളങ്ങളും ജീവാണു വളപ്രയോഗവും കൂടി സംയോജിപ്പിച്ച് ചെയ്യുന്ന വളപ്രയോഗ രീതിക്കാണ് സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയന്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓരോ മണ്ണിന്റെയും തരവും ഘടനയും രചനയും വ്യത്യസ്തമായതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗ രീതി തീരുമാനിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രണ്ട് തരത്തിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെടികൾക്ക് ചെയ്യാറുള്ളത്. ആദ്യത്തേത് അടിസ്ഥാന വളപ്രയോഗം അല്ലെങ്കിൽ അടിവളപ്രയോഗം, രണ്ടാമത്തേത് മേൽവളപ്രയോഗം. ഇംഗ്ലീഷിൽ ഇതിനെ ബേസൽ ആപ്ലിക്കേഷൻ എന്നും ടോപ്പ് ഡ്രസ്സിംഗ് എന്നും വിളിക്കും. മണ്ണിന്റെ പുളിപ്പിനെ ക്രമീകരിച്ച് രണ്ടാഴ്ച സമയം കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ അടിസ്ഥാന വളപ്രയോഗം നടത്തേണ്ടത്. അടിസ്ഥാന വളപ്രയോഗത്തിൽ പ്രധാനമായിട്ടും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാമ്പൽ, പിണ്ണാക്കുകൾ എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അത് ചെടികളുടെ വേരോട്ടത്തെയും മണ്ണിലെ വായുസഞ്ചാരത്തെയും മണ്ണിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷിയെയും മണ്ണിലെ സൂക്ഷ്മാണു സാന്നിധ്യത്തെയും എല്ലാം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് വലിയ അളവിൽ ചേർത്ത് കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായ ശുപാർശ. അതായത് ഒരു സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ 80 കിലോ മുതൽ 100 കിലോഗ്രാം വരെ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മണ്ണിന്റെ ഫോസ്ഫറസ് അംശം കൂട്ടുന്നതിനായി റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന മസൂറിഫോസ്, രാജ്ഫോസ് പോലെയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരാൻ സഹായകമാകും. അതോടൊപ്പം തന്നെ ചെടിയുടെ ആദ്യ ഘട്ടത്തിലെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനായി നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അടിസ്ഥാന വളപ്രയോഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വിളകൾക്കും അതിൽ തന്നെ സങ്കര ഇനങ്ങളാണോ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ നാടൻ ഇനങ്ങളാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാറുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന്, പ്രാദേശികമായി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളങ്ങളാണ്. അതിൽ ബയോഗ്യാസ് പ്ലാന്റുകളുള്ള ആളുകൾക്ക് ബയോഗ്യാസിന്റെ സ്ലറി 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ജീവാമൃത പ്രയോഗം നടത്താം, വളച്ചായ ഉണ്ടാക്കാം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലെയുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്ന വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജലലേയ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് 2 വളങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഒന്ന് നാനോ യൂറിയ, 2 നാനോ DAP. നാനോ യൂറിയ എന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി വരെ ലയിപ്പിച്ച് നല്ല സ്പ്രേയറുകൾ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നാനോ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള വളം വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ നടാനെടുക്കുന്ന അല്ലെങ്കിൽ പാകാനെടുക്കുന്ന വിത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലയിപ്പിച്ച ലായനിയിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുന്നത് അതിന്റെ മുളകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2 മുതൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നാനോ രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത് ആധുനിക കാലത്തിന്റെ പുതിയ സാങ്കേതിക വിദ്യകളാണ്. നമുക്ക് കുറച്ച് വളം കൊണ്ട് കൂടുതൽ ചെടികളെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് നാനോ വളങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 19:19:19 എന്നുള്ള അനുപാതത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ 100% വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ചെടിയുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഇലകൾ കുളിപ്പിച്ച് തളിക്കുന്നത് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു മൂലകത്തിന്റെ ദൗർലഭ്യമാണ് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി. ഇപ്പോൾ കാൽസ്യം ഇലകൾക്ക് നല്ല വിരിവും കട്ടിയും രോഗ കീടപ്രതിരോധ ശേഷിയും നൽകുന്ന ഒരു മൂലകമായതിനാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന രൂപത്തിലുള്ള ജലലേയ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നുള്ള രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല ചെയ്യേണ്ടത്. ഈ ആഴ്ച 19:19 ആണ് ചെയ്തതെങ്കിൽ അടുത്ത ഡോസ് അടുത്ത ആഴ്ചയിൽ കാൽസ്യം നൈട്രേറ്റ് എന്നുള്ള രൂപത്തിലാകാം. ഇനി ചെടികൾ പൂക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാസ്യത്തിന്റെ ആവശ്യം ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഈ സമയത്ത് മണ്ണിൽ പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ

അലിയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെടികൾക്ക് അനിവാര്യമാണ്. അത് പ്രധാനമായും അടിസ്ഥാന വളപ്രയോഗത്തിന്റെ രൂപത്തിലും ചെടികളുടെ ഓരോ വിളവെടുപ്പിനു ശേഷം അടുത്ത വിളവെടുപ്പിന് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മേൽവളപ്രയോഗ രൂപത്തിലും ആകാം. അപ്പോൾ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി മണ്ണിന്റെ അമ്ലതയെ ക്രമീകരിച്ച് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന വളപ്രയോഗവും അതോടൊപ്പം തന്നെ മേൽവളപ്രയോഗവും ചെയ്യുന്ന രീതിയായിരിക്കണം കൃഷിക്കാർ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ജൈവവളങ്ങളും അനുവദനീയമായ രാസവളങ്ങളും നാനോവളങ്ങളും ജലലേയ വളങ്ങളും ജീവാണുവളങ്ങളും അടങ്ങിയ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി മണ്ണിന്റെ ആരോഗ്യത്തിനും ചെടികളുടെ മികച്ച വിളവിനും നമ്മളെ സഹായിക്കും. അതേസമയം വീട്ടിൽ പശു, ആട്, കോഴി പോലെയുള്ള വളർത്തുമൃഗങ്ങളുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വന്തമായി ജൈവവള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന കർഷകർ തീർച്ചയായും അവരുടെ ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളപ്രയോഗ രീതി അനുവർത്തിക്കാം. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കർഷകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലലേയ വളങ്ങളും നാനോ വളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി അവലംബിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് പച്ചക്കറികൾക്ക് സമയബന്ധിതമായി വിളവെടുക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയേറിയതാകുന്നതിനുമായി ഈ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അനുവർത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

0: പച്ചക്കറികൾക്കൊപ്പം നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിന്റെ വളപ്രയോഗവും പുഷ്പിക്കാനുള്ള മറ്റ് രീതികൾ കൂടി ചുരുക്കം ചില വാക്കുകളിൽ ശ്രീ പ്രമോദ് മാധവൻ പറയുന്നത് കേൾക്കാം.
1: ഓണക്കാലത്ത് പൂക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പൂക്കളുടെ ലഭ്യത നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അപ്പം അതിന്റെ അടിസ്ഥാന വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം തുടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾ അതിന്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിന്റെ പുളിപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് 2 ആഴ്ച ഇട്ടതിന് ശേഷം 1 സെന്റ് സ്ഥലത്തേക്ക് 100 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അടിസ്ഥാന വളമായി 1 സെന്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറി ഫോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ NPK വളങ്ങളും അടിസ്ഥാന വളമായി ചേർത്ത് കൊടുക്കണം. ഇത് 1 സെന്റിൽ ഏകദേശം 200 ചെടികളാണുള്ളത്. അപ്പോൾ ഈ വളം 200 ചെടികൾക്കായി തുല്യമായി വീതിച്ച് നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തുടക്കത്തിലുള്ള വളർച്ചയുടെ ഗതിവേഗം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നട്ട് 20 ദിവസം കഴിയുമ്പോൾ, 3 ആഴ്ച കഴിയുമ്പോൾ കളകൾ നീക്കം ചെയ്ത് ഇടയിളക്കി വീണ്ടും 1-ാമത്തെ മേൽവള പ്രയോഗം ചെയ്യേണ്ടതാണ്. അതിനായി നമുക്ക് 1 സെന്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ പറിച്ച് 4 ആഴ്ച കഴിയുമ്പോൾ ചെടികളുടെ മണ്ട നുള്ളിക്കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും ചെടികൾക്ക് കരുത്തുകൂടാനും സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ വളർച്ച കുറവുള്ള ചെടികൾക്ക് 19:19:19 എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം നല്ല കരുത്തുള്ള ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടികളിൽ വളർച്ച കുറവുള്ള വളങ്ങൾ നോക്കി അവർക്ക് പ്രത്യേകമായ ഒരു പരിചരണവും കൂടി കൊടുക്കാം. അപ്പം ഇങ്ങനെ 2 വളപ്രയോഗം, ഒരു അടിസ്ഥാന വളപ്രയോഗവും ഒരു മേൽവളവും മറ്റ് പരിപാലനവും കളനിയന്ത്രണവും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60-65 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ വിളവെടുത്തു തുടങ്ങാൻ സാധിക്കും.
0: കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ പറഞ്ഞുതന്ന വളപ്രയോഗ രീതികൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റിയാൽ ആഘോഷവേളകൾ മാത്രമല്ല എല്ലാ ദിവസവും രുചിയുള്ള ഭക്ഷണം വിഷമില്ലാതെ കഴിക്കാം. അതിന് ഇന്ന് ഓരോ കുടുംബവും തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്നായി അണിചേരാം വിളവിന്റെ വിള സമൃദ്ധിക്കായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
3: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും

0: അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: of the maximum capacity to 20% while maintaining the prescribed standards of verification accuracy and reliability. Union Minister of Road Transport and Highways Nitin Gadkari today chaired a review meeting of the National Highways Logistics Management Limited and assessed the project-level progress of multimodal logistics parks, ropeways, intermodal stations and wayside amenities being developed across the country. During the meeting, Mr. Gadkari also evaluated the key challenges affecting project implementation and directed all concerned stakeholders to resolve bottlenecks on priority and expedite project execution. The appeal by the People of Pakistan-Occupied Jammu and Kashmir, POJK, to the Indian government for assistance underscores the depth of the crisis unfolding in the region. Protests have continued across POJK for more than a month. An official said that the nature of the appeal is particularly worrying as people in POJK are seeking medicines and essential food supplies from India. This reflects the gravity of the humanitarian situation in the region. On the instructions of Field Marshal Asim Munir, the Pakistani establishment has blocked the supply of ration and medicines to the region for the past 20 days. Mourners dressed in black flooded Iran's capital Tehran for of funeral processions today honoring the late Supreme Leader Ayatollah Ali Khamenei. Khamenei's flag-draped coffin, along with those of several family members, was carried on a truck decorated to resemble the ornate latticework surrounding the shrine of an imam. They were killed in an airstrike on the 28th of February at the outset of the war launched by Israel and the United States. The massive turnout was encouraged by Iran's theocratic leadership to as a show of national unity and strength. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Malappuram Jilla Vrittantham.
2: ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. പൊതുവിദ്യാലയങ്ങളുടെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും ഗവൺമെന്റ് അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 3.90 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെ നിർമ്മിച്ച 3-നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പൊന്നാനി ഈശ്വരമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ PSC പരിശീലനം ആരംഭിച്ചു. ബാച്ചിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ 6 മാസ കാലയളവിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സമ്മേളനവും KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. കരടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പരിശീലന കേന്ദ്രം മുൻ ഉദ്യോഗാർത്ഥിയുമായ മുബ്സിറ സിറാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറനാട് ലീഗൽ സർവീസ് കമ്മിറ്റി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് ലഹരിവിരുദ്ധ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ഷാക്സ് MT ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യബോധം വളർത്തുന്നതിനും പഠനം കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് വിജയവേരിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പെപ്പ് ടോക്ക് വീഡിയോകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആത്മവിശ്വാസത്തിന്റെ വിത്തുകൾ പാകാനും പഠനത്തോട് അഭിനിവേശം ജ്വലിപ്പിക്കാനുമാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പെപ് ടോക്ക് പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് വിതരണം ചെയ്തു. ഗവൺമെന്റ് സ്കൂൾ തലത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മക്കരപ്പറമ്പും എയ്ഡഡ് മേഖലയിൽ കൊണ്ടോട്ടി EMEA ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം നേടി. GHSS അരീക്കോട്, ഓറിയന്റൽ HS തിരുവങ്ങാടി എന്നിവ രണ്ടാം സ്ഥാനവും GHSS പേരശ്നൂരും GHSS കാവനൂരും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷം SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഹൈസ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. കളക്ടറേറ്റ് ആസൂത്രണ സമിതി ഹാളിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസുലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെൻസസ് 2027 ഭാഗമായി ഒന്നാം വട്ട ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് ജില്ലയിൽ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണത്തിനായി വീടുകളിലേക്ക് എത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ലഭിച്ച 11 അക്ക SCID ഭവന സന്ദർശനത്തും

0: എന്യൂമറേറ്റർമാർക്ക് കൈമാറണം. 6,707 എന്യൂമറേറ്റർമാരാണ് വീടുകളിൽ സെൻസസിനായി എത്തുന്നത്. 6,926 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളാണ് ജില്ലയിലുള്ളത്. 11,019 സൂപ്പർവൈസർമാർ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി ജില്ലയിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തിയത് 1,533 പേരാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ ഗ്രീൻ കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഗ്രീൻ കൺസർവേറ്റർമാർ എന്നിവർക്കായി ഏകദിന ശില്പശാലയും കേരള വനം വന്യജീവി വകുപ്പിന്റെ ഔദ്യോഗിക ഫോറസ്ട്രി ക്ലബ്ബ് ലോഗോയുടെ വിതരണവും കോട്ടപ്പടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സ്മീജി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KA മുഹമ്മദ് സൈനുലാബുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവ് ജോളി ജോസഫിനെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിനൊപ്പം ചേർന്നുകൊണ്ട് നാപ്സ് തിരൂരും റീ എക്കോ തിരുനാവായും സംയുക്തമായി തിരുനാവായ AMLP സ്കൂളിന്റെ സഹകരണത്തോടുകൂടി ലോകോത്തര ഫുട്ബോൾ താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരടക്കമുള്ള താരങ്ങൾ ധരിച്ച JCയുടെയും ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. അതോടൊപ്പം ഇന്ത്യയിലെ രാജഭരണകാലത്തെ നാണയങ്ങൾ, കറൻസികൾ, വിവിധ രാജ്യങ്ങളുടെ പ്ലാസ്റ്റിക് കറൻസികൾ, അന്റാർട്ടിക്കുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, പഴയകാല ആധാരങ്ങൾ, പുരാരേഖകൾ, പഴയകാല പാത്രങ്ങൾ, താളിയോലകൾ, വേൾഡ് കപ്പിന്റെ പ്രത്യേക മാതൃകകൾ, എഴുത്താണികൾ, പഴയകാല ആയുധങ്ങൾ എന്നിവയുടെയും പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നു. ശാസ്ത്ര പഠന ക്ലാസിന്റെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുതിർന്ന ശാസ്ത്രജ്ഞൻ MR രമേഷ് കുമാർ നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി MR സുരേഷ് ബാബു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ

0: വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
0: കൗമാരക്കാരിലെ ആർത്തവം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ ത്രിദേശീയ ഹിന്ദ് പ്രശാന്ത പ്രവാസസ്യ പ്രഥമേ ചരണെ ഇന്തോനേഷ്യ ദേശസ്യ ജകാർത്തായാം സംപ്രാപ്തവാൻ. കേന്ദ്രീയ ഗൃഹ സഹകാരിതാ മന്ത്രി അമിതഷാഹ അവദത് യത് സഹകാര ആന്തോളനം പരിഷ്കാര അംഗീകരണ വ്യാവസായിക പ്രബന്ധനാനാം മാധ്യമേന വിസ്താരസ്യ നൂതനേ ചരണേ പ്രവിശതി. ഭഗവതഃ ജഗന്നാഥസ്യ രഥയാത്രയാ അവസരെ 300+ വിശേഷ റെയിലയാനാനി പ്രചാലയിഷ്യന്തേ ഇതി റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവഃ പ്രാവോചത്. ഭാരത ഋതുവിഭാഗേന അദ്യ ഗുജറാത്ത് കൊങ്കണ് ഗോവാ മധ്യപ്രദേശ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് പ്രദേശേഷു അതിവൃഷ്ട്യൈ രക്തവർണീയ സഞ്ചേതന പ്രസാരിത അസ്തി. അപി ച ഫിഫ വിശ്വകപ്പ് ക്രീഡായാം പുർത്തഗാലദേശ സ്പെയിൻ ദേശം റൌണ്ട് ഓഫ് 16 ഇത്യസ്യാം ക്രീഡായാം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ ത്രിദേശീയ ഹിന്ദ് പ്രശാന്ത പ്രവാസസ്യ പ്രഥമേ ചരണേ ഇന്തോനേഷ്യ ദേശസ്യ രാജധാന്യാം ജകാർത്തായാം സംപ്രാപ്തവാൻ. ജക്കാർത്ത വിമാനപത്തനെ ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ പ്രവോവോ സുബിയാന്തോ ഇത്യമുനാ സ്വയം ഉപസ്ഥായ പ്രധാനമന്ത്രിണ ഭവ്യം സ്വാഗതം വിഹിതം. തത്ര സ്ഥാനീയ സമുദായേന പ്രവാസി ഭാരതീയൈശ്ച പാരമ്പരിക സാംസ്കൃതിക പ്രസ്തുതിഭിഃ സഹ തസ്യ ഉത്സാഹപൂർണം അഭിനന്ദനം കൃതം. 2018-ത്തമവർഷാത് ദ്വിപക്ഷീയ സംബന്ധാനാം വ്യാപക രണനീതിക സഹയോഗസ്തരസ്യ പ്രാപ്തേഃ പരം പ്രധാനമന്ത്രിണ ഇയം പ്രഥമാ ദ്വിപക്ഷീയ യാത്ര അസ്തി. ശ്രീമോദി പ്രവാസേ രാഷ്ട്രപതിന പ്രവോവോ ഇത്യമുനാ സാകം ദ്വിപക്ഷീയ വാർത്താം വിധായ സംബന്ധാനാം സമീക്ഷാം വിധാസ്യതി. സഹൈവ സാംസ്കൃതിക നഗരെ യോഗ്യാകാർത്ത സ്ഥിതം ഐതിഹാസികം പ്രംബാനൻ മന്ദിര പരിസരമപി ദ്രക്ഷ്യതി യത്ര ഭാരത ഇന്തോനേഷ്യ ദേശൌ മിലിത്വാ സംരക്ഷണ കാര്യം കരിഷ്യതഃ. അത്രാവസരെ പ്രധാനമന്ത്രി ജക്കാർത്ത നഗരെ പ്രവാസി ഭാരതീയാനാം സമൂഹമപി സംബോധയേത്. പ്രസ്ഥാനാത് പൂർവം പ്രദത്തേ സ്വകീയ വക്തവ്യേ തേന നിഗദിതം യത് പ്രവാസോയം ഭാരതസ്യ ആക്ട് ഈസ്റ്റ് നീതേഃ മഹാസാഗരീയ ദൃഷ്ടികോണസ്യ സഹൈവ മുക്ത ഹിന്ദ് പ്രശാന്ത ക്ഷേത്രസ്യ ച ലക്ഷ്യം സുദൃഢീകരിഷ്യതി. യാത്രയാ ദ്വിതീയ ചരണേ 8 ദിനാങ്കാത് 10

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലേ വാലി സൂപ്പർ
2: ഫാസ്റ്റ് എക്സ്പ്രസ് കെ ആർ 2.
3: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
3: ഇത്തരം പബ്ലിക് പോർട്ടൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലന്റിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത.

0: എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
0: ഓണക്കാലത്ത് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു.

0: കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
1: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും

0: രാത്രി വൈദ്യുതി സംഭരിച്ച് വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടകൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8 സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 ജൂൺ 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിനായുള്ള വിജ്ഞാപനം 2026 ജനുവരി 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 30 കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ജൂലൈ 1 മുതൽ 30 നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണരീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. ഒന്നാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ജൂൺ 16 ആരംഭിച്ച് ജൂൺ 30 അവസാനിച്ചു. ജൂലൈ 1 മുതൽ 31 സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11 സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും രണ്ടാംഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം

മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. രണ്ടാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിനുശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആന്റ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണവകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 crore രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 crore വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

0: ആകാശവാണി.
1: വയനും വീടും
2: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
3: സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കും ഒക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നതും. ഈ നല്ല ചിന്ത പങ്കുവച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് പോകാം. ജന്തുജന്യ രോഗങ്ങൾ, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന പല അസുഖങ്ങളും മനുഷ്യരിലേക്ക് വേഗം പകരാൻ സാധ്യതയുണ്ട്. പല ജന്തുജന്യ രോഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ കാരണമാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണിത്. മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം കേൾക്കാം. ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ചോദ്യം കേട്ടല്ലോ, ഉത്തരം ഇപ്പോൾ പറയില്ല, ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി പറഞ്ഞുതരുന്ന കാര്യങ്ങൾ കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിക്കുന്നത്.
4: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കർഷകർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. എന്നാലും ഒന്ന് വിശദീകരിക്കാവോ, ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
5: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏറ്റവും കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോള താപനിലയുടെ വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം അമിതമായിട്ടുള്ള മഴയും വേനലും, ഗ്ലോബൽ വാർമിംഗ്, അത് കാരണം ഒരുപാട് പ്രാണികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊതുക്, ചെള്ള്, ഇപ്പം ഇതുവഴിയൊക്കെ ഇതൊക്കെ പല അസുഖങ്ങളുടെയും വാഹകരാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രകൾ, അതുവഴിയും രോഗാണുക്കളുടെ സംക്രമണം നടക്കുന്നുണ്ട്. പിന്നെ വനനശീകരണം, ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കാണുന്നുണ്ട്.
6: പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഏതൊക്കെയാണ്?
5: ഇപ്പോൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ ബ്രൂസല്ലോസിസ്, ക്ഷയം എന്ന് പറയുന്നത് അഥവാ ട്യൂബക്കുലോസിസ്, പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ ലെപ്റ്റോസ്പൈറസിസ് അഥവാ എലിപ്പനി, പിന്നെ ചെറിയ ഈ വട്ടച്ചോറി എന്നൊക്കെ പറഞ്ഞ ഫംഗൽ അസുഖങ്ങളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.

0: അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബ്രൂസലോസിസിനെ കുറിച്ച് സംസാരിച്ചാല് ഈ ബ്രൂസലോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
1: ബ്രൂസല്ല എന്ന് പറയുന്നത് പല വകഭേദങ്ങളും, ബ്രൂസല്ല അബോർട്ടസ് ഉണ്ട്, ബ്രൂസല്ല മിലിറ്റൻസസ്, ബ്രൂസല്ല സൂയിസിസ്, അങ്ങനെ വരുന്ന പല വകഭേദങ്ങളുള്ള ബ്രൂസല്ല എന്നൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. അത് പശുക്കളെ ബാധിക്കുന്നുണ്ട്, ആടുകളെ ബാധിക്കുന്നുണ്ട്, പന്നുകളെ ബാധിക്കുന്നുണ്ട്.
0: ബാക്ടീരിയൽ രോഗമാണ് ഇത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: മനുഷ്യരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ആണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ വിട്ടുമാറാത്ത പനിയും വിറയലും, അതുപോലെ ഇപ്പോ സന്ധിവേദന ഉണ്ടാവാം, ശരീരവേദന. പിന്നെ പുരുഷന്മാരിൽ വൃഷ്ണവീക്കം വരും, സ്ത്രീകളിലാണെങ്കിൽ ഗർഭമലസൽ. ഇതൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് ഏകദേശം മൃഗങ്ങളിലും കാണുന്നത്. വിത്തുകാള, അതുപോലെ ആൺപന്നി, ഇതിലൊക്കെ തന്നെ വൃഷ്ണവീക്കം വന്ന് പശുക്കളില് ഗർഭവത്സരം അല്ലാതെ തന്നെ ചിലപ്പോൾ കുട്ടി ചത്തു പുറത്തു വരിക, സ്റ്റിൽ ബർത്ത് എന്ന് പറയും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മറിവുള്ള പ്ലാസന്റ പോവാതിരിക്കുക, ഇത്തരം മതിതാ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്. ഇതിനു പുറമെ പശുക്കളിൽ ജോയിന്റ് സ്വെല്ലിംഗ്, അതായത് സന്ധിവീക്കവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുതിരയിലാണെങ്കിൽ കഴുത്തിന്റെ അവിടെ പൊട്ടി കഴുത്തിന്റെ പുറം ഭാഗത്ത് ഇതുപോലെ മുറിവുകളും ഉണ്ടാവാറുണ്ട്.
0: അപ്പൊ ഈ ബ്രൂസലോസിസ് ബാധിച്ച പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഈ രോഗം എങ്ങനെയാ പകരുന്നത്?
1: പ്രധാനമായിട്ടും പാലിൽ കൂടെ പകരാവുന്ന ഒരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമുകളിലും മറ്റും, ഈ ഞാൻ പറഞ്ഞല്ലോ ഗർഭമലസൊന്നും മറുപുള്ള പോവാതിരിക്കുക, കൈയുറയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തൊക്കിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള, മുറിവില്ലെങ്കിൽ പോലും തൊക്കിൽ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു ബാക്ടീരിയയാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാമില് ഒരു പശുവിന് വന്നു എന്നിരിക്കട്ടെ, ഇതിന്റെ വിസർജ്യങ്ങളിൽ കൂടെ ഈ ബാക്ടീരിയ പൊയ്ക്കൊണ്ടിരിക്കും, അതുവഴി മറ്റ്
0: പശുക്കളിലും
1: അത് ബാധിക്കും.
0: അപ്പൊ മനുഷ്യരിൽ വരുന്നത് പ്രധാനമാണ്
1: മനുഷ്യരിൽ പാല്. അത് മാത്രമല്ല, ഇപ്പോ ഗർഭം അലസിയിരിക്കുമ്പോ ഈ ഗർഭപാത്രത്തിൽ നിന്നിങ്ങനെ സ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് വാലിട്ട് ആട്ടുമ്പോഴത്തേക്ക് അത് നേരെ കണ്ണിലേക്ക് തെറിക്കും, അങ്ങനെയും ഒക്കെ
0: പകരാനുള്ള സാധ്യത. മാംസത്തിൽ നിന്ന് ഇത് പകരുവോ?
1: മാംസത്തിൽ നിന്നുള്ള പകരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ ബ്രൂസല്ല വന്ന് പല ആൾക്കാരും പോയി ഇതിനെ അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാറുണ്ട്. അപ്പൊ അത് നേരെ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാംസത്തിൽ നിന്ന് വരാം. പക്ഷേ മാംസം ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കാവുന്നതാണ്.
0: ഇതിന്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രൂസല്ല രോഗത്തിന്റെ?
1: കേരളത്തിലെ ബ്രൂസല്ല രോഗം നോക്കുകയാണെങ്കിൽ പലതും ഈ തമിഴ്നാട് ഭാഗത്ത് നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങൾക്ക് ബ്രൂസല്ല കാണുന്നുണ്ട്. കഴിവതും നമുക്ക് അറിയാവുന്ന നല്ല പശുക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു പശുക്കളുമായിട്ട് കെട്ടിപ്പാർപ്പിക്കാതെ 3 ആഴ്ച എന്തെങ്കിലും അതിനെ
0: നിരീക്ഷിച്ചിട്ട്,
1: ക്വാറന്റൈൻ എന്ന് പറയും, നിരീക്ഷിച്ചിട്ട് മാത്രമേ മറ്റു പശുക്കളോട് പാർപ്പിക്കാറുള്ളൂ. പിന്നെ ഗർഭം അലസി പോവുകയോ കുട്ടി ചത്തു പുറത്തു വരികയാണ് അങ്ങനെ എന്തെങ്കിലും ഉള്ള ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ആ പശുവിനെ അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പന്നിയെ ഇതിനൊക്കെ വരാമെന്നാണ് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്തിയ ശേഷം ഒരു ലബോറട്ടറി പരിശോധന നടത്തി രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി ഉള്ള അറവുശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് ദേഹവധം ചെയ്യുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ അറവുശാല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇതിന്റെ അകിടും ഇതിന്റെ ഗർഭപാത്രവും ഒക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. 4 മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അത് ഒറ്റ തവണ എടുത്താൽ മതി,
0: ലൈഫ് ലോങ് നമുക്ക്
1: അതിന്റെ
0: പ്രതിരോധം കിട്ടും. അടുത്ത ഒരു രോഗം സാർ സൂചിപ്പിച്ചത് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അപ്പം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതും സെയിം തന്നെയാണോ?
1: ഏകദേശം ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതൊരു
0: ബാക്ടീരിയ
1: കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിനും പല വകഭേദങ്ങളുണ്ട്. ഇപ്പോ കന്നുകാലികളിൽ അല്ലെങ്കിൽ പശുക്കളിൽ കൂടുതലും മൈക്രോബാക്ടീരിയം ബോവിസ് ആണ്. മനുഷ്യനിലാണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ പക്ഷികളിൽ മൈക്രോബാക്ടീരിയം ഏവിയം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കന്നുകാലികൾക്ക് പുറമെ ആനകളിലും ഇപ്പൊ കേരളത്തില് ട്യൂബർക്ലോസിസ് റിപ്പോർട്ടുകളുണ്ട്. മാനുകളിലൊക്കെ ഒരുപാട് കേസുകൾ ട്യൂബർക്ലോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ ഇത് മനുഷ്യന്റെയും മൃഗങ്ങളിലുള്ള ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ മനുഷ്യരിൽ പനിയുണ്ടാവും, മൃഗങ്ങളിൽ പനി ഉണ്ടാവില്ല എന്നൊരു വ്യത്യാസം. അപ്പൊ ഒന്ന് പനി, പിന്നെ വിട്ടുമാറാത്ത കഫത്തോടു കൂടിയുള്ള ചുമ, പിന്നെ ശരീരത്തൂക്കം കുറഞ്ഞു വരിക, വല്ലാതെ ക്ഷീണിച്ച് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും തീറ്റ കൊടുത്താലും അത് ആരോഗ്യം വെക്കാതെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രധാനമായിട്ടും ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഈ ക്ഷയം വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു മുഴ പോലെ വരും. മനുഷ്യന്റെയും മൃഗത്തിന്റെയും പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയ ഇതെല്ലാം വന്ന് മൂടി ഒരു അതും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് മുഴ പോലെ വരുന്നു. അപ്പൊ ഈ ശ്വാസകോശം വികസിക്കാൻ പറ്റാതെ

0: വിട്ടുമാറാത്ത ചുമ അത് കാരണം വരുന്നുണ്ട്. ഇതിനു പുറമെ ഇത് പൾമണറി ടി ബി എന്ന് പറയും, ശ്വാസകോശത്തെ വരുന്ന പൾമണറി ടി ബി എന്ന് പറയും. അല്ലാതെ ശ്വാസകോശത്തിന് വെളിയിലും കുടലിൽ വരാം. കുടലിൽ വന്നാൽ വയറിളക്കം, അതിൽ രക്തം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ട്രാ പൾമണറി ടി ബി എന്ന് പറയും. പിന്നെ നട്ടലിൽ വേണമെങ്കിൽ വരാം. നട്ടലിൽ വന്നു കഴിഞ്ഞാൽ നട്ടലിലുള്ള വേദനയും അങ്ങനെയുള്ള ഇത്. പിന്നെ വളരെ തീവ്രമായിട്ടുള്ളൊരു അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരം എല്ലാം സംഭവിക്കാവുന്നതാണ്.
1: അപ്പൊ ഈ രോഗം എങ്ങനെയാ പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത്?
0: പ്രധാനമായിട്ടും പാലിൽ കൂടെ തന്നെയാണ്.
1: ഇതും പാലിക്കൂടെ
0: വരുന്നൊരു അസുഖമാണ്. സാധാരണ ഇത് അറക്കുമ്പോഴത്തേക്ക് ഈ മുഴ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് ആരും ആ ഇറച്ചി ഉപയോഗിക്കാറില്ല, അതിനെ വെട്ടിമാറ്റി. എന്നാലും അശാസ്ത്രീയമായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇറച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഒരു നല്ല ശാസ്ത്രീയമായിട്ടുള്ള അറിവുശാലകളിലാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഇത്തരം അസുഖങ്ങളെ നമുക്ക് യഥാസമയം മനസ്സിലാക്കുകയും അത്
1: പടരാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരുമ്പം അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്തുവാണ്?
0: ഇത് ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മനുഷ്യർക്ക് തന്നെ ഏകദേശം മാസങ്ങളോളം വരെ ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും. മൃഗങ്ങളിൽ ഇത് പ്രായോഗികമല്ല. കാരണം ഇത് മാറാനായിട്ട് മാസങ്ങൾ എടുക്കുകയും ഒന്ന് ചികിത്സാ ചെലവ്, പിന്നെ ഇത് വായുവിൽ കൂടെ പകരുന്നതും കൂടെയാണ്. ഇതേപോലെ തന്നെയാണ് ബ്രൂസല്ലയും. ബ്രൂസല്ലയും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള, ഈ ക്ഷയവും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് നാള് ഇതിന്റെ ചികിത്സ തുടരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രായോഗികമല്ല.
1: എക്കണോമിക്കുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. ഇതൊരു ബയോ വെപ്പണായിട്ട് വരെ യൂസ് ചെയ്യാറുണ്ട് ആന്ത്രാക്സിനെ, അല്ലെ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ആന്ത്രാക്സും ബാസില്ലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖം. എന്നാലും ഉണ്ട് താനും. അപ്പൊ ഇത് മുഖ്യമായിട്ടും വേനൽ സമയത്ത് സസ്യബുക്കുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പശു, ആട്, പന്നി, ആനകളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആതിരപ്പള്ളിയിലുള്ള കാട്ടുപന്നികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ്.
1: ഇത് മാരകമായ രോഗമാണ്.
0: ഇത് മാരകമായ രോഗമാണ്. മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗം പശുക്കളിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് ചത്തു കിടക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വീണ് ചാവുന്ന ഒരു അസുഖമാണ്. ചാവുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ പല ദ്വാരങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നും, വായിൽ നിന്നും, മലദ്വാരത്തിൽ നിന്നും, ചെവിയിൽ നിന്നും ഒക്കെ എല്ലാ ദ്വാരത്തിൽ കൂടെയും, ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ പല ദ്വാരങ്ങളിലൂടെ കട്ട പിടിക്കാത്ത രക്തം,
1: രക്തസ്രാവം,
0: രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ വയറ് വീർത്തിരിക്കുന്ന, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇതാണ്. നമുക്ക് ചികിത്സയ്ക്ക് ഒരു അവസരം തന്നെ കിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് വീണ് മരിക്കുന്നു, ദ്വാരങ്ങളിൽ കൂടെ രക്തം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറയാറില്ല. അതിന്റെ ചെവിയുടെ അറ്റം അല്ലെങ്കിൽ രക്തം എടുത്തിട്ട് സ്മിയറാക്കി ലബോറട്ടറിയിൽ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സ്രവങ്ങൾ അന്തരീക്ഷമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇതിന്റെ ഒരു ചുറ്റും ഒരു കവചം ഉണ്ടാവുന്നു. അപ്പൊ ഈ കവചത്തിനുള്ളിലായിരിക്കും ഈ ബാക്ടീരിയ നിൽക്കുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഇതാണ്. വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പുല്ലിന്റെ കുറവ് വരുമ്പോഴത്തേക്ക് പശുക്കളെല്ലാം മണ്ണിനോട് ചേർന്ന് മേയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടക്കുന്ന കവചത്തോടുകൂടിയുള്ള ബാക്ടീരിയ മൃഗത്തിന്റെ ഉള്ളിൽ പോവുകയും, ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ പുറത്തു
1: വന്നിട്ട്
0: മനുഷ്യന് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മനുഷ്യരെ പറഞ്ഞിടത്തോളം മനുഷ്യർക്കും പല രീതിയിലുള്ള ആന്ത്രാക്സ് ഒന്ന്.
1: ജന്തുവിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇത്
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടുള്ളത് ഒഡീസയിലാണ്. ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കുന്നുണ്ട് വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തോല് കൈകാര്യം ചെയ്യുന്നവര്, ഇപ്പൊ പശു ചത്തി കഴിഞ്ഞാൽ അതിന്റെ തോലിന് 10,000-4,000 രൂപ കിട്ടും. അപ്പൊ അത് തോല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അറവുശാലയിലുള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ അറവുശാലയെ കൊണ്ട് അറക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. ഇവിടെയും ശാസ്ത്രീയമായ അറവുശാലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
1: മാംസം നല്ലപോലെ വെച്ചാൽ പിന്നെ അതിൽ വരത്തില്ല. പാചകം ചെയ്തു
0: കഴിഞ്ഞാല് പ്രശ്നമില്ല. പിന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഈ ചെമ്മരിയാടിന്റെ ഒക്കെ കമ്പിളി പുതുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ രോമങ്ങൾ വെട്ടുന്നവർക്ക് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ തോലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യിലും ഒക്കെ ഉണ്ടാവാം.
1: മനുഷ്യരിലും ഇത് മാരകമാണോ?
0: അത്രത്തോളം മരകമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്ക് 20% മരണനിരക്കുള്ളത്. അത്ര തീവ്രമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ, അത് ഈ ചെമ്മരിയാടിന്റെ രോമമെടുക്കുന്ന കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കാൻ, അത് കുറച്ച് മാരകമായിട്ടുള്ള ഇതാണ്. എന്നാലും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ.
1: ഡോക്ടർ സഞ്ജയ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെപ്റ്റോസ് വൈറസസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എലിപ്പനി, ഇതൊരു കോമൺ ഡിസീസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊരു ജന്തുജന്യ രോഗമാണ്.
0: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, അതും ഒരു ബാക്ടീരിയൽ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ ലെപ്റ്റോസ്പൈറ

0: ബാക്ടീരിയ 260 ബാക്ടീരിയ ഉണ്ടെങ്കിലും കുറച്ച് ബാക്ടീരിയ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും പ്രത്യേകിച്ച് നായ്ക്കളെയും വന്യമൃഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇത് എലികളാണ് ഇതിന്റെ നിശബ്ദ വാഹകരാണ്. ഈ എലികൾക്ക് അസുഖമൊന്നും വരൂല, എന്നാൽ അതിന്റെ വൃക്കയിൽ ഇത് പെറ്റുപെരുകി മൂത്രത്തിൽ കൂടെ ഇത് വെളിയിൽ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ മൂത്രം ചെന്ന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഭക്ഷണത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തീറ്റപാത്രത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ കുടിവെള്ളത്തിലോ രോഗാണുള്ള എലിയുടെ മൂത്രം വഴി ഉള്ളിൽ പോവുകയാണെങ്കിൽ അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ എലിയുടെ ഒക്കെ മൂത്രമൊക്കെ കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നമ്മൾ മൃഗത്തിനെ ആയാലും മനുഷ്യരായാലും അധികം നേരം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ കൂടിയും ഈ രോഗം ഉള്ളിലേക്ക് പ്രവേശിക്കാം.
1: റാബീസ് പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം നമുക്ക് പറയാൻ സാധിക്കും. നായ്ക്കളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മറ്റ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പശുക്കളിലും ഈ റാബീസിന്റെ പ്രശ്നമുണ്ടോ?
0: റാബീസ് പേവിഷബാധ മനുഷ്യർക്ക് ഉണ്ടാവുന്ന അറിയാമല്ലോ, നായ്ക്കളുടെ കടിയും പൂച്ചയുടെ മാന്തല്. അതേപോലെ തന്നെ ഇപ്പോ പൂച്ചയുടെ മാന്തല് ഫാം മൃഗങ്ങൾക്ക് പശുക്കൾക്കും ഒന്നും വരാൻ, പക്ഷെ നായ്ക്കളുടെ കടി ഏക്കാൻ സെൻസർ. നായ്ക്കളുടെ കടിയേറ്റാൽ പശുക്കൾക്കായാലും ആടുകളിലും പന്നി എല്ലാത്തിനും ഈ രോഗം വരാൻ
1: സാധ്യതയുണ്ട്. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ മനുഷ്യനെയും മൃഗങ്ങളെയും അതുപോലെ പ്രകൃതിയെയും പ്രകൃതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൈവസുരക്ഷ. ഈ ജൈവസുരക്ഷ ശരിയായ രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ജൈവസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗാണു മൃഗങ്ങൾ വളർത്തുന്ന പരിസരത്തേക്ക് വരാതിരിക്കുക, മൃഗങ്ങൾക്കൊന്നും അത് വെളിയിൽ പോകാതിരിക്കുക, പിന്നെ അതിനകത്ത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ, ഒരു 3 എന്തെങ്കിലും ക്വാറന്റൈൻ. പിന്നെ അസുഖമുള്ള ആനിമൽസിനെ മാറ്റി പാർപ്പിക്കുക. പിന്നെ ജലസുരക്ഷ, കുടിവെള്ളം നല്ല രീതിയിലുള്ള ക്ലോറിൻ ടാബ്ലറ്റുകളോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ടിട്ടുള്ള നല്ല കുടിവെള്ളം കൊടുക്കുക എന്നുള്ള. പിന്നെ തീറ്റ സുരക്ഷ, തീറ്റയിൽ എലിമൂത്രം ഒന്നും കലങ്ങാത്ത രീതിയിൽ ഉള്ള തീറ്റ സുരക്ഷ. പിന്നെ കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, കൊതുക് നശീകരണം, കൊതുകിനെ അകറ്റി നിർത്താനായിട്ടുള്ള ഫുൾ സ്ലീവ്സ് ഷർട്ടും അതുപോലെ റിപ്പലൻസ് മറ്റേ അകറ്റി നിർത്താനുള്ള ഓയിൻമെന്റുകളൊക്കെ പുരട്ടുക എന്നുള്ളതാണ്. പാല് പാസ്റ്ററൈസ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക, മുട്ടയും ഇതും വേവിച്ച് കഴിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുറകൾ ഉപയോഗിക്കുക.
1: സാധാരണമായിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല.
0: പ്രത്യേകിച്ച് ഗർഭവലസിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ ചത്ത് പുറത്തു വരിക, അപ്പോഴൊക്കെ തന്നെ കൈയുറകൾ ഉപയോഗിക്കും. പിന്നെ കാല ഉറകൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ വെളിയിൽ പശുവിനെയും കൊണ്ട് മേയാൻ പോകുമ്പോൾ അതങ്ങനെയുള്ള വരുമ്പോൾ കാലുറകൾ ഇട്ടുകൊണ്ട് തന്നെ പോകണം. അല്ലെങ്കിൽ വേറെയും ചെള്ളുപനി പോലെയൊക്കെയുള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ അസുഖമുള്ള ഒരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം മാത്രമേ പരിചരിക്കാവുള്ളൂ. കൈയും ഒക്കെ നല്ല വൃത്തിയായ സോപ്പ് ഇട്ട് കഴുകേണ്ട. അതുകൊണ്ട്
1: ഡോക്ടർ സഞ്ജയ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഭിമുഖം പ്രയോജനപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി ആണ്. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിച്ചത്. ഡോക്ടർ സഞ്ജയിന്റെ ഫോൺ നമ്പർ 9946558727. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
2: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇ.കെ.വൈ.സി പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു.

0: കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിരുവന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 mL ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 mL കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ഉത്തരം: 6 മുതൽ 20 പശുക്കൾ വരെയുള്ള സംരംഭങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 10 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: ഛായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: സംഗീത സരണി. കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തേഞ്ചേരിക്കോണം പാടശേഖരത്തിൽ കഴിഞ്ഞ 5 വർഷമായി തരിച്ചുകിടക്കുന്ന വയൽ കൃഷിയോഗ്യമാക്കി നെൽകൃഷി ഇറക്കുന്നു. മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, തേഞ്ചേരിക്കോണം പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത ശ്രമഫലമായി 13 ഏക്കർ തരിച്ചു നിലത്തിലാണ് ആദ്യഘട്ടം കൃഷിയിറക്കുന്നത്. എംഎൽഎ OS അംബികയുടെ അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ജൂലൈ 8 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് തേഞ്ചേരിക്കോണം അമുന്തിരത്ത് മഠത്തിന് സമീപം വെച്ച് വിത്തുണര 2026 ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് രാവിലെ 8 മണി മുതൽ മരമടി മഹോത്സവം, കന്നുപൂട്ട്, കാർഷികോൽപ്പന്ന പ്രദർശനം, സെമിനാർ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചീത്തറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 9496371409. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം കേന്ദ്രത്തിൽ സൌജന്യ കൂൺ കൃഷി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. പ്രായപരിധി 18-നും 50-നും മധ്യേ. അഭിമുഖം ഈ മാസം 10-ന് സ്റ്റാച്യു ഉപ്പളം റോഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-1-23-22-430. മറ്റൊരു ഫോൺ നമ്പർ 8-8-9-1-22-8-7-8-8. കോട്ടയം ജില്ലയിലെ കോഴ ജില്ലാ കൃഷി തോട്ടത്തിൽ മികച്ച ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 250 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9383-470-722. മറ്റൊരു ഫോൺ നമ്പർ 9383-470-723. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495-96-4321. മറ്റൊരു ഫോൺ നമ്പർ 9496-55-6321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, എറണാകുളം 22,000.

ഇരുന്നൂറ്, ആലുവ 23,500 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,000 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
2: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we will be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We will continue to work in that direction.
1: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
3: സഹകാരിത മന്ത്രാലയ ഇനിഷ്യേറ്റീവ് കുൽ 9 രാഷ്ട്രീയ സ്തർ

0: पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक इन 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
1: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ

0: സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
4: അവിശ്വസനീയമെന്ന് തോന്നുന്ന ചാരകഥകളാൽ സമ്പന്നമാണ് ലോകസാഹിത്യം. ലോകമെങ്ങും വലവിരിച്ചിരിക്കുന്ന ചാരസംഘങ്ങളുടെ കഥകൾ ഇന്നും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതീവ രഹസ്യമായി രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഭാവി തന്നെ അപകടത്തിലാക്കുന്ന, ലോകക്രമം തിരുത്തിയെഴുതുന്ന, സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന സാഹസികരാണ് ചാരന്മാർ. രഹസ്യഭാഷയും ഗൂഢതന്ത്രങ്ങളുമായി അവർ ഇരുട്ടിന്റെ മറയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ചാരസംഘടനകളെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി കൂടുതൽ വിനിയോഗിച്ചത്. മനുഷ്യ മനസ്സിനെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന അത്തരമൊരു ചാരസംഘടനയുടെ കഥ പറയുന്ന ക്ലാസിക് നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോൺ ബുക്കാന്റെ 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ്.
5: ആ മെയ്മാസ സായാഹ്നത്തിൽ നഗരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വിരസമായ ഈ ജീവിതത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. 3 കൊണ്ട് ഇംഗ്ലണ്ട് മടുത്തു. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തോന്നുമെന്ന് 1 മുമ്പ് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ പരിഹസിച്ചേനെ. ഇംഗ്ലണ്ടിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നു അന്നെനിക്ക്. അതാണ് സത്യം. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ സംസാരം എന്നെ മുഷിപ്പിച്ചു. ലണ്ടനിലെ വിനോദങ്ങൾ സോഡാവെള്ളം പോലെ രുചിരഹിതമായി എനിക്ക് അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെന്നെ, ഞാൻ സ്വയം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു. കയറി രക്ഷപ്പെടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
6: മുപ്പത്തിയൊൻപത് പടവുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
4: നോവലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നോവലിന്റെ ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ ആരംഭിക്കുന്നത് 1914 മെയ് മാസത്തിലാണ്. അതേ മാസത്തിലാണ് 1 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന ചരിത്ര വസ്തുത ഓർത്തിരിക്കേണ്ടതാണ്.
6: ജർമ്മനിയും ആസ്ട്രിയയും ഒരു വശത്ത്, ഫ്രാൻസും റഷ്യയും മറുവശത്ത്. ബ്രിട്ടൻ നിഷ്പക്ഷമായി നിലകൊണ്ടുവെങ്കിലും വാണിജ്യരംഗത്തെ ബ്രിട്ടന്റെ പുരോഗതി ജർമ്മനിയെ അസൂയാലുവാക്കി. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ടു. ഇത്

0: ജർമ്മനിയുടെ പക വർദ്ധിപ്പിച്ചു. ജർമ്മനി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് 1914 ജൂൺ 28 തീയതി ആസ്ട്രിയൻ രാജകുമാരനായ ഫെർഡിനാൻഡ് ഫ്രാൻസിസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സെർബിയയിൽ വെച്ചുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ജർമ്മനി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ സെർബിയയെ സഹായിക്കാനെത്തി.
1: 1 തീയതി ജർമ്മനി റഷ്യയ്ക്കെതിരെയും 3 തീയതി ഫ്രാൻസിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. 1914 4 തീയതി ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിന് മുൻപ് ഇംഗ്ലീഷ് നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു

0: ഇംഗ്ലീഷ് നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയുടെ ലക്ഷ്യം. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് 39 പടവുകൾ എന്ന കുറ്റാന്വേഷണ നോവലിന്റെ പിറവി. ബ്ലാക്ക് സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള ജർമ്മൻ രഹസ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യം അതേ വർഷം ജൂൺ 15 ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കുക എന്നതായിരുന്നു. അതിനു മുൻപ് ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ അവർ വധിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പ്രധാന ചാരസംഘടനയായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിക്കുക എന്ന ദൗത്യത്തോടെയാണ് ജോൺ ബുക്കാൻ 39 പടവുകൾ എന്ന കൃതി എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
1: 1914 ഓഗസ്റ്റ് 4 പൊട്ടിപ്പുറപ്പെട്ട ജർമ്മനി ഇംഗ്ലണ്ട് യുദ്ധത്തിന് 3 മുൻപാണ് 39 പടവുകൾ എന്ന നോവലിൽ വിവരിക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്. 39 പടവുകൾ അഥവാ 39 എന്ന നോവലിനെ ഒരു ഡിക്റ്റേറ്റീവ് നോവലെന്നോ ചാരകഥയെന്നോ ഒക്കെ വായനക്കാരന്റെ താൽപര്യമനുസരിച്ച് വിളിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും അന്തസത്ത ചോരാതെ കോർത്തിണക്കിയ ഈ നോവൽ ലോക സാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളുടെ ശ്രേണിയിൽ വിരാജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
0: റിച്ചാർഡ് ഹന്നെ എന്ന 35-കാരനാണ് 39 പടവുകൾ എന്ന നോവലിലെ കഥാനായകൻ. ദീർഘകാലം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ്. സുന്ദരനും സുമുഖനുമാണ്. വിവാഹിതനല്ല, സാഹസികത ഇഷ്ടപ്പെടുന്നയാളാണ്. ഒരു സ്കോട്ട്ലൻഡുകാരനായ റിച്ചാർഡ് ഹെന്നെ കുറച്ചു മാസങ്ങളായി ഇംഗ്ലണ്ടിലാണ് താമസം. അയാൾക്ക് ഇംഗ്ലണ്ട് മടുത്തു തുടങ്ങി.
1: അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം റിച്ചാർഡ് ഹന്നെയുടെ ജീവിതം അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധം മാറിമറിയുന്നത്. ലണ്ടൻ നഗരത്തിന്റെ ഒഴിഞ്ഞ കോണിൽ ഒരു ഫ്ളാറ്റിലാണ് ഹന്നെ താമസിക്കുന്നത്. അയൽക്കാർ തമ്മിൽ വലിയ സൌഹൃദമൊന്നുമില്ല. ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതം നോക്കി സുഖമായി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അപരിചിതൻ റിച്ചാർഡ് ഹെന്നെയെ തേടിയെത്തുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു.
2: എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കാമോ? ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഞാൻ വാതിൽ തുറന്ന് അയാളോട് അകത്തു വരാൻ പറഞ്ഞു. വാതിൽ തുറന്നയുടൻ അയാൾ ഞാൻ സാധാരണ പുകവലിക്കാറുള്ള മുറിയുടെ നേരെ ഓടി. വാതിൽ തഴുതിട്ടോ? അയാൾ ഭീതിയോട് ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമെടുത്തു. നിങ്ങളെ കണ്ടിട്ട് എല്ലാം മനസ്സിലാകുന്ന ഒരാളാണെന്ന് തോന്നി. പറയൂ, നിങ്ങളൊരു സഹായം ചെയ്യാമോ? അയാൾ ചോദിച്ചു. നിങ്ങൾ കാര്യമെന്താണെന്ന് പറയൂ, എന്നിട്ടേ എനിക്ക് വാക്ക് തരാൻ കഴിയൂ. അയാളുടെ വിചിത്രമായ പെരുമാറ്റം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു.
1: അപരിചിതൻ തന്റെ രഹസ്യം റിച്ചാർഡ് ഹെന്നെയോട് പറയുന്നു. അയാളൊരു അമേരിക്കക്കാരനാണ്, ഒരു പത്രപ്രവർത്തകനായിരുന്നു. പിന്നീടയാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ അയാൾ അപകടകരമായ ഒരു ചാരസംഘടനയിൽ എത്തപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാരസംഘടന ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിവരം അയാൾക്കറിയാം. ഈ രഹസ്യം അയാൾക്കറിയാമെന്ന് ചാരസംഘടനയിലെ അധോലോക അംഗങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അവർ തന്നെ ഏതു വിധേനയും കൊല്ലും. ബ്ലാക്ക് സ്റ്റോൺ എന്നാണ് ആ സംഘത്തിന്റെ പേര്. അവർ തന്നെ വേട്ടയാടുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ അതിഥിയായ ഗ്രീക്ക് പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നതോടെ ബ്രിട്ടന് അപകടമുണ്ടാകും, ലോകമഹായുദ്ധമുണ്ടാകും, അത് പുതിയ തലത്തിലേക്ക് മാറും. ഈ രഹസ്യം താങ്കളോട് പറയാനാണ് ഞാൻ വന്നത്. അപരിചിതൻ ഹെന്നെയോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. അയാൾ അവസാനം തന്റെ പേര് പറയുന്നു. ഫ്രാങ്ക്ലിൻ പി സ്കഡർ, അതാണ് പേര്.
0: റിച്ചാർഡ് ഹെന്നെ അപരിചിതൻ പറയുന്ന കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് സ്കഡർ ആവശ്യപ്പെട്ടത്. ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയെ അറിയിക്കണം. ഗ്രീക്ക് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷിക്കണം. തനിക്ക് കുറച്ച് ദിവസത്തേക്ക് അഭയം തരണം. ഒടുവിൽ ഈ കാര്യങ്ങൾ

0: ഹെന്നെ ഏറ്റെടുക്കുന്നു.
1: അപരിചിതനായ അതിഥിയെ വിശ്വാസത്തിലെടുത്ത് ഹെന്നെ അയാൾക്ക് അഭയമൊരുക്കുന്നു. താൻ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് സ്കഡർ തന്റെ ആതിഥേയനോട് പറയുന്നു. തന്നെ തേടി വരുന്നവർ നിസ്സാരക്കാരല്ല. ബ്ലാക്ക് സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള, എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇരുട്ടിന്റെ നിഴലിൽ സഞ്ചരിക്കുന്ന ഭീകരന്മാരാണവർ.
0: സ്കഡർ ഭയന്ന പോലെ രാത്രിയുടെ ഏതോ യാമത്തിൽ ചാരസംഘം അയാളെ തേടിയെത്തി. ഹെന്നയുടെ വിശ്രമമുറിയിലായിരുന്നു അയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. മൂന്നാം ദിവസത്തെ പ്രഭാതത്തിൽ റിച്ചാർഡ് ഹെന്നെ തന്റെ അതിഥിയുടെ ചേതനയറ്റ ശരീരമാണ് കണ്ടത്. ഹെന്നെ ഞെട്ടിത്തകരുന്നു. സ്കഡർ താമസിച്ചിരുന്ന മുറി അലങ്കോലമായിട്ടുണ്ട്. കൊലപാതകികൾ എന്തോ തേടിയാണ് വന്നത്, പക്ഷേ പരതിയത് അവർക്ക് ലഭിച്ചില്ല.
2: ഞാൻ ആകെ തകർന്ന് കസേരയിലേക്കിരുന്നു. 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണണം. ഭീകരമായ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. മനുഷ്യർ ഭീകരമായി കൊല ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റാബേൽ യുദ്ധത്തിൽ ഞാനും ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്. സമയം 6 മണിയായിട്ടുണ്ട്. കൊലയാളി ഇനി മടങ്ങി വരാൻ സാധ്യതയില്ല. സ്കഡർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ്. ഞാൻ പുറത്തുപോയി പോലീസിനെ വിവരമറിയിച്ചാൽ കൊലപാതക കുറ്റം എന്റെ മേൽ വീഴും. സാഹചര്യ തെളിവുകളെല്ലാം എനിക്കെതിരാണ്. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എന്നെ അറിയാവൂ. ഗ്രീക്ക് പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിലെത്താൻ പാടില്ല. സ്കഡർ കൊല്ലപ്പെട്ടു. രഹസ്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ജോലികൾ ഇനി ഞാനാണ് ചെയ്യേണ്ടത്.
1: കഠിനമായ ആലോചനയ്ക്ക് ശേഷം ഒളിവിൽ പോകാൻ റിച്ചാർഡ് ഹെന്നെ തീരുമാനിക്കുന്നു. 3 ആഴ്ചക്കാലം ഇംഗ്ലണ്ടിൽ നിന്നും മാറി നിൽക്കണം. കൊലയാളികൾ അന്വേഷിച്ചു വന്ന ഡയറി ഹെന്നെ മുറിയിൽ നിന്നും കണ്ടെത്തുന്നു. കോഡ് ഭാഷയിൽ സ്കഡർ അതിൽ പലതും എഴുതിയിട്ടുണ്ട്. ഒളിച്ചോടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് ഹെന്നെ മനസ്സിലാക്കുന്നു. പുറത്ത് ചാരസംഘവും പോലീസും ഉണ്ടാവും. ആൾമാറാട്ടം നടത്തുക മാത്രമാണ് പരിഹാരം. കൃത്യം 6:30 എല്ലാ ദിവസവും വരുന്ന പാൽക്കാരന്റെ തൊപ്പിയും കുപ്പായവും ഒരു പന്തയത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സ്വർണ നാണയം പ്രതിഫലമായി നൽകി പാൽക്കാരനിൽ നിന്നും വാങ്ങി ധരിച്ച് കണ്ണുവെട്ടിച്ച് ഹെന്നെ അവിടെ നിന്നും കടന്നുകളയുന്നു. തീവണ്ടി നിലയത്തിലെത്തിയ ഹെന്നെ തന്റെ സാഹസികമായ ഒളിച്ചോട്ടം ആരംഭിക്കുന്നു.
0: വടക്കോട്ടാണ് ഹെന്നെയുടെ യാത്ര. ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരു സത്രത്തിൽ ഒളിക്കുക എന്നതാണ് അയാളുടെ പദ്ധതി. തീവണ്ടിയിലിരുന്ന് സ്കഡറുടെ ഡയറി പരിശോധിക്കുന്നുണ്ട്. അതിൽ രഹസ്യ കോഡുകളാണ്. അത് അഴിച്ചെടുക്കുക എന്നത് ശ്രമകരമാണ്. ലണ്ടനിൽ നിന്നും അയാൾ വളരെ ദൂരെ എത്തിയിരുന്നു. ഒരു മലയോരത്ത് തീവണ്ടി നിന്നപ്പോൾ ഹെന്നെ ഇറങ്ങി. കൃഷിക്കളത്തിന് സമീപം കണ്ട ഒരു സത്രത്തിൽ അഭയം തേടി. പിറ്റേന്ന് സത്രത്തോട് വിട പറഞ്ഞ് തീവണ്ടി നിലയത്തിൽ നിന്നും ഡം ഫ്രീസിലേക്ക് ടിക്കറ്റ് എടുത്തു. തീവണ്ടി ബോഗിയിൽ കിടന്ന സ്കോട്സ്മാൻ പത്രം റിച്ചാർഡ് ഹെന്നെ നിവർത്തി നോക്കി. അതിൽ സ്കഡറുടെ കൊലപാതകത്തെക്കുറിച്ച് 2 കോളം വാർത്തയുണ്ട്. പാൽക്കാരൻ അറസ്റ്റിലായി. പിന്നീട് അയാളെ വിട്ടയച്ചു. തന്നെക്കുറിച്ചൊന്നുമില്ല.
1: വീണ്ടും ഹെന്നെ തന്റെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്നുമിറങ്ങി ശേഷം വനത്തിന്റെ സമീപമുള്ള ഒരു സത്രത്തിൽ അയാളെത്തി. അഭയം തേടിയ സത്രത്തിന്റെ ഉടമ ഒരു യുവാവാണ്. അവന് ഒരു സാഹിത്യകാരനാകാനാണ് ആഗ്രഹം. ഹെന്നെ അവനുമായി സൌഹൃദത്തിലായി. തന്റെ ധീരസാഹസിക കഥകൾ പറഞ്ഞു തരാമെന്ന് യുവസാഹിത്യകാരന് ഹെന്നെ വാഗ്ദാനം നൽകി. ആ സത്രത്തിൽ ഒളിച്ചു പാർക്കുന്നു. ഇതിനിടയിൽ ഒരു കാറിൽ 2 പേർ ഹെന്നെയെ തിരക്കിയെത്തുകയും അവരെ യുവാവ് മടക്കി അയക്കുകയും ചെയ്യുന്നു. ചില രഹസ്യങ്ങൾ ഹെന്നെ യുവാവിനോട് പറയുന്നുണ്ട്. കാറിൽ വന്ന അപരിചിതർക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസിനെ അറിയിക്കാൻ ഹെന്നെ സത്രമുടമയായ യുവാവിനെ ശട്ടം കെട്ടുന്നു. പിറ്റേന്ന് പോലീസുകാർ സത്രത്തിലെത്തി. ഹെന്നെ

0: എല്ലാം ഒളിച്ചു കണ്ടു. തന്നെ പിന്തുടരുന്നവരെയും പോലീസുകാരെയും കൂട്ടിമുട്ടിക്കുക എന്ന തന്റെ പദ്ധതി വിജയിച്ചതിൽ ഹന്നയ്ക്ക് സന്തോഷം തോന്നി. സത്രത്തിലിരുന്ന് കദ്ദറുടെ ഡയറിയിലെ രഹസ്യഭാഷയിലെഴുതിയ കാര്യങ്ങൾ ഹന്നെ കഷ്ടപ്പെട്ട് വായിച്ചു മനസ്സിലാക്കി.
1: സ്കോട്ട്ലൻഡ് ലക്ഷ്യമാക്കി സത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ റിച്ചാർഡ് ഹന്നെ ഒരു കാറ് മോഷ്ടിച്ച് യാത്ര തുടരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിമുട്ടുന്നു. ലിബറൽ പാർട്ടി അംഗമായ സർ ഹാരിയുടെ വാഹനമായിരുന്നു അത്. മാന്യതയോടെ പെരുമാറിയ ഹാരിയെ വിശ്വാസത്തിലെടുത്ത് ഹന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ബ്രിട്ടൻ അപകടത്തിലാണെന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഗൗരവകരമായ രഹസ്യ പദ്ധതി സർ ഹാരി തിരിച്ചറിയുന്നു.
0: സർ ഹാരി ഹന്നെ സഹായിക്കാമെന്ന് പറയുന്നു. രഹസ്യ പോലീസും ചാരസംഘവും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഹന്നയ്ക്കറിയാം. അയാൾക്ക് സർ ഹാരി അഭയം നൽകുകയും തന്റെ കോട്ട് ധരിച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹന്നെ യാത്ര തുടരുന്നു. മലമ്പ്രദേശത്തുവെച്ച് റോഡ് പണിക്കാരനായ ടേൺബുള്ളിന്റെ സവിധം അയാളെത്തുന്നു. ബ്ലാക്ക് സ്റ്റോൺ ചാരസംഘം പിന്തുടരുന്നതിനാൽ വീണ്ടും വേഷം മാറാൻ ഹന്നെ തീരുമാനിക്കുന്നു. റോഡ് പണിക്കാരന്റെ കുപ്പായം വാങ്ങി അയാൾ റോഡ് പണി ചെയ്യുന്നതായി അഭിനയിക്കുന്നു. ചാരസംഘടനക്കാരുടെ കാർ സമീപമെത്തി. സത്രത്തിൽ അന്വേഷിച്ചു വന്നവർ തന്നെയാണ് കാറിൽ. അവരെ അതിവിദഗ്ധമായി ഹന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ പോയ ശേഷം ഹന്നയുടെ പരിചയക്കാരനായ ജോപ്ലി എന്നൊരാൾ കാറിൽ ആ വഴിയിലെത്തുന്നു. അയാളിൽ നിന്നും ഹന്നെ കാർ തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആ രാത്രി അയാൾ ചാരന്മാരുടെ പിടിയിലാകുന്നു.
1: ഉപയോഗശൂന്യമായ ഒരു മില്ലിനകത്തേക്ക് ഹന്നെ ചാരസംഘം വലിച്ചഴച്ചുകൊണ്ടുപോയി ഒരു മൂലയിലേക്ക് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇരുട്ടിലും ആ കണ്ണുകൾ പരതി. ഒടുവിൽ മില്ലിന്റെ മൂലയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അയാൾ കണ്ടെത്തി. യുദ്ധരംഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം ലഭിച്ചിരുന്ന ഹന്നെ ഡൈനാമിറ്റ് ഉണ്ടാക്കി മില്ല് തകർത്ത് രക്ഷപ്പെടുന്നു. സർ ഹാരി ഇതിനിടയിൽ പോലീസിനെയും അധികാരികളെയും നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അറിയിക്കുന്നു. ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ ജീവൻ പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഗ്രീക്ക് പ്രധാനമന്ത്രി കരോലറ്റ്സ് കൊല്ലപ്പെട്ട വിവരം റിച്ചാർഡ് ഹന്നെ അറിയുന്നു.
0: ജർമ്മൻകാരുടെ രഹസ്യ പദ്ധതിയായ ചാരസംഘടനയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന സത്യം പോലീസ് മനസ്സിലാക്കുന്നു. റിച്ചാർഡ് ഹന്നയെ അവർ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ഹന്നയുടെ സഹായം ചാരസംഘടനയെ അമർച്ച ചെയ്യാൻ പോലീസ് തേടുന്നതോടെ അയാൾ സ്കഡ്ഡറുടെ ആത്മാവിന് നീതി നൽകാൻ തീരുമാനിക്കുന്നു.
2: ഞങ്ങൾ തീരത്തേക്ക് മടങ്ങി. എന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. സ്കഡ്ഡറിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞു എന്ന ശത്രുക്കളുടെ അറിവാണ് എന്നെ അസ്വസ്ഥനാക്കിയത്. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നതും സ്കഡ്ഡറാണെന്ന് അവർക്കറിയാം. ജൂൺ 15-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കാനുള്ള ചാരസംഘത്തിന്റെ പദ്ധതി എനിക്കറിയാമെന്നതിനാൽ അവർ തീരുമാനം മാറ്റുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ തങ്ങളുടെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ജർമ്മൻകാരുടെ സ്വഭാവം എനിക്കറിയാമായിരുന്നു. 39 പടവുകൾ കയറി കുന്നിൻമുകളിലെ ആ ഒഴിഞ്ഞ വീടിന്റെ പൂന്തോട്ടത്തിൽ ഞാൻ ചെന്നു. ടെന്നീസ് കോർട്ടിൽ രണ്ടുപേർ കളിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഞാൻ മുമ്പ് കണ്ട ബ്ലാക്ക് സ്റ്റോണിലെ ഭീകരൻ വയസ്സനായിരുന്നു. മറ്റൊരാൾ ചെറുപ്പക്കാരനും. ട്രഫൽഗാർ ലോഡ്ജ് എന്നാണ് ഈ വസതിയുടെ പേര്. ചുറ്റും എന്റെ ആളുകൾ വളഞ്ഞിട്ടുണ്ട്.
0: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. ചാരസംഘത്തിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് സ്കഡ്ഡറിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച അടയാളങ്ങളനുസരിച്ച് രഹസ്യമായി കടന്നുകയറുന്ന റിച്ചാർഡ് ഹെന്നെയെയാണ് നാം നോവലിൽ കാണുന്നത്. ഒരു തവണ അയാൾ ആ ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. അതിന് മുൻകരുതലെന്ന വണ്ണം തോക്കേന്തിയ പോലീസ് സേനയെ ആ രഹസ്യ കേന്ദ്രത്തിന്റെ ചുറ്റും ഹന്നെ വിന്യസിപ്പിക്കുന്നു. ടെന്നീസ് കളിച്ചവർ കളി മതിയാക്കി ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഹന്നെ

0: അവരുടെ പിന്നാലെ കൂടി. ഹന്നയെ അവർ തിരിച്ചറിഞ്ഞു. ചാരസംഘം പ്രതിരോധത്തിന് പെട്ടെന്ന് തയ്യാറായില്ല. അതിക്രമിച്ചു കയറിയ അതിഥിയെ മയത്തിൽ കൈകാര്യം ചെയ്യുക എന്ന പദ്ധതിക്ക് അവർ രൂപം നൽകി. പോലീസ് തങ്ങളെ വളഞ്ഞിട്ടുണ്ടാവും എന്നവർ ചിന്തിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ തലവൻ വയസൻ ഹന്നയെ ചീട്ട് കളിക്കാൻ ക്ഷണിച്ചു. കളി പുരോഗമിച്ചു.
1: ഞാനൊരു വിസിലടിച്ചു. പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. ബലിഷ്ഠമായ രണ്ട് കരങ്ങൾ എന്നെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. മറ്റൊരു കരം എന്റെ പോക്കറ്റിൽ തോക്കുണ്ടോ എന്ന് നോക്കി. കടൽ തീരത്ത് നിന്നും കാറ്റ് കയറി വരുന്നുണ്ട്. ഫ്രാൻസ്, വേഗം വേഗം, തീരത്ത് ബോട്ടുണ്ട്, രക്ഷപ്പെടൂ, വയസൻ പങ്കാളിയോട് പറഞ്ഞു. അപ്പോൾ എന്റെ രണ്ട് സഹായികൾ അവിടെ എത്തിയത് നിലാവെളിച്ചത്തിൽ ഞാൻ കണ്ടു. ജനലിലൂടെ ചാടിയ യുവാവിനെ എന്റെ സംഘാംഗങ്ങൾ പിടികൂടി. വയസനെ ഞാൻ ചുറ്റിപ്പിടിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ സംഘത്തലവൻ എന്റെ കയ്യിൽ പിടഞ്ഞു. 39 പടവുകൾ കയറിയാണ് ഞാൻ ഈ രഹസ്യ സങ്കേതത്തിലെത്തിയത്. സ്കഡർ എല്ലാം വിശദമായി ഡയറിയിൽ രഹസ്യ ഭാഷയിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്റെ സഹായികൾ ചാരസംഘത്തെ പിടികൂടി. വയസനെ ഞാൻ വിലങ്ങണിയിച്ചു. അയാൾ കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടാൻ ഒരുക്കി നിർത്തിയ കപ്പലും ഞങ്ങൾ കണ്ടെത്തി. 7 ആഴ്ചകൾക്ക് ശേഷം യുദ്ധം തുടങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ സൈന്യത്തിൽ ചേർന്നു. യുദ്ധത്തിലെ എന്റെ പരിചയം വെച്ച് ഒരു ക്യാപ്റ്റനായി എന്നെ ഉയർത്തി. ഞാൻ എനിക്ക് കഴിയാവുന്നത്ര സേവനം ചെയ്തുവെന്നാണ് എന്റെ വിശ്വാസം.
0: 39 പടവുകൾ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയെ അമർച്ച ചെയ്ത റിച്ചാർഡ് ഹന്നെ എന്ന കഥാനായകൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ നശിപ്പിക്കാനെത്തുന്ന സംഘത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതോടെയാണ് ഈ ക്ലാസിക് കൃതി അവസാനിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഉദ്വേഗഭരിതമായ രഹസ്യ ചാരസംഘടനകളുടെ കഥ പറയുന്ന ജോൺ ബുക്കാന്റെ 39 പടവുകൾ അതിവേഗമാണ് വായനക്കാർക്കിടയിൽ പ്രചാരം നേടിയത്. 1910 പുറത്തിറങ്ങിയ പ്രെസ്റ്റർ ജോൺ എന്ന ഡിറ്റക്റ്റീവ് നോവലിലൂടെയാണ് ബുക്കാൻ ശ്രദ്ധേയനാകുന്നത്.
2: ആയിരത്തി തൊള്ളായിരത്തി 1915 39 പടവുകൾ എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. റിച്ചാർഡ് ഹന്നെ എന്ന ഐതിഹാസിക കഥാനായകനെ ഈ നോവലിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചു. നിരവധി സംവിധായകർ ഈ നോവലിനെ അടിസ്ഥാനമാക്കി ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം 1935 വിശ്രുത സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അഭ്രപാളികളിലെത്തിച്ച 39 പടവുകൾ എന്ന സിനിമയാണ്. പിന്നീട് ഹോളിവുഡ് നടൻ റോബർട്ട് പവൽ റിച്ചാർഡ് ഹന്നെ എന്ന കഥാപാത്രമായി അഭിനയിച്ചതോടെ ഈ കൃതി വീണ്ടും അനുവാചകരുടെ ശ്രദ്ധയിൽ ഇടം നേടി. റിച്ചാർഡ് ഹന്നെയെ കഥാനായകനാക്കി ജോൺ ബുക്കാൻ 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തിന്റെ രചനാവൈഭവത്തോടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ എന്ന ഖ്യാതി ജോൺ ബുക്കാനെ തേടിയെത്തി. എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ ഈ നോവലിൽ ജോൺ ബുക്കാൻ വിളക്കി ചേർത്തിട്ടുണ്ട്.
0: 1935 വരെ സാഹിത്യരചന തുടർന്ന ബുക്കാൻ 1940 ഫെബ്രുവരി 11 തീയതി അന്തരിച്ചു. എന്നാൽ ആ വിശ്വപ്രതിഭയുടെ സാഹിത്യ സൃഷ്ടികൾ ഇന്നും ജീവിക്കുന്നു. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത പുസ്തകങ്ങളിൽ കൾട്ട് ക്ലാസിക്കായ ജോൺ ബുക്കാന്റെ 39 പടവുകളും ഇടം പിടിച്ചിട്ടുണ്ട്. തീർച്ച.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി. ഹലോ ഡോക്ടർ, വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പൊതുവെ നമ്മൾ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ചവ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി, അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട് വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം, അതുകൂടാതെ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവെ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിന്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ ആ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മീസിൽസ് അഞ്ചാമ്പനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ചരോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനും ശേഷി ആർജിക്കുകയും ആ കൊതുക് കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേറിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇതുകൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോ ബാക്ടീരിയം ജെനി, ഇക്കോളൈ, ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ഉദയപ്പാനു, പള്ളിപ്പാട്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
3: നമസ്കാരം സാറേ.
2: നമസ്കാരം.
3: 2 മാസം ഒരു പനി ഉണ്ടായി, 86 വയസ്സുണ്ട്. പനി കൂടിയപ്പോൾ 3-4 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു, ലേശം കുറവ് വന്നിട്ട് വീണ്ടും കൂടി. ഇപ്പൊ എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടിച്ചം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ചകല ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മുഖത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്.

0: ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
1: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
0: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നേ ഈ നടുവിലെ
1: ഈ രണ്ട് മാസം മുമ്പ് വന്ന പനിയെന്ന് പറയുമ്പോൾ അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ, കൊതുക് ജന്യ രോഗങ്ങളായിരുന്നുവെങ്കിൽ പനി വന്നു പോയതിനു ശേഷം കുറച്ചു കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രായത്തില് ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെ ഇവിടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. രണ്ട്, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്നത് പരിശോധിച്ച് രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു അഞ്ചാറ് ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥി സംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ 3 ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
1: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഷിഗല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്കം നിൽക്കുകയും വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2 ആഴ്ചയാവും. അപ്പൊ നമുക്കൊരു സമയമുണ്ട്. പക്ഷെ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. 1, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിന് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും 1 ദിവസം 2-ാമത്തെ ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഹലോ, ഞാൻ ഉള്ളന്നൂർ നിന്ന് കലാവതിയാ.
2: സംസാരിച്ചോളൂ.
3: എന്റെ കൊച്ചുമോനെ കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മ മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെയാണ് കൂടെ കൂടെ ഭയങ്കര തുമ്മല്.
1: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
3: മോന് 15 വയസ്സ്.
1: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്, പനി ചൂടുണ്ടായിരുന്നു. ചൂട്? ഇത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളുമുണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവെ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുക. മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ പറ്റും. അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട്

0: എന്താണ് എന്ന് ഒരു രക്തപരിശോധന നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും. അതല്ല എങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷെഗില്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാം.
0: ഷിഗല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു. ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗല്ല. പൊതുവേ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് നാല് സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം 1900s തുടക്കത്തിലൊക്കെ. റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 70%-ൽ നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ കോംപ്ലിക്കേഷൻ സങ്കീർണതകളിലേക്ക് പോവുകയില്ല, എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തിപ്പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമിനൽ ക്രാമ്പ്. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗല്ലയുടെ ഒരു പ്രത്യേകത 10 മുതൽ 100 ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക് ആണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: ഡോക്ടർ, ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: പൊതുവെ വൈറൽ പനികൾ ഇപ്പൊ നമുക്ക് കോവിഡിലുണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥിവേദനയും ഒക്കെ നിൽക്കും, ഡെങ്കിക്കും അതുപോലെ തന്നെ. വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ശരീരത്തിന്റെ പ്രതിരോധത്തിൽ വൈറസിനെ നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റു അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകൈൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും, അത് തനിയെ റിക്കവർ ചെയ്യും. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ നൂറങ്ങാട് ദീപ എന്ന് പറഞ്ഞ ആളാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടറുണ്ട്.
2: മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. അമ്മ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ടുകഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രോഗസ്ഥിരീകരിച്ചത്. ഇപ്പൊ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെ ഒന്ന് കേട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനും. ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചത്.
0: ഇപ്പോൾ

0: എല്ലാം കരിഞ്ഞല്ലേ, കുമിളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്റ്റിവിറ്റി ഇല്ല. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ പോക്സ് ആയിരുന്നോ, കുമിളകൾ പൊട്ടിയായിരുന്നോ, കുമിളകളൊക്കെ വന്നായിരുന്നു,
1: 2-3 കുമിളകൾ വന്നായിരുന്നു.
0: രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
1: ഇല്ല, ഞാനത് കഴിഞ്ഞാണ് അന്ന് അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗമാണ് പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാൽ ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമിള പൊട്ടുമ്പോൾ തന്നെ എസൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമിളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്.
1: മോന് കണ്ടപ്പോ തന്നെ ഇത് മാറി സ്റ്റാർട്ട് ചെയ്തോട്ട് പിന്നെ വന്നിട്ടില്ല.
0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമിള വരുന്നു അല്ലെ പനി തുടങ്ങുമ്പോൾ തന്നെ, അപ്പൊ നമ്മൾ ഒരാളുടെ ഒരു കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും, പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് പിന്നീട് കുമിളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമിളകൾ ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം, കുഴപ്പമൊന്നും.
2: മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു?
0: ഷിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ, ഷിഗെല്ല പലർക്കും ഒരു തോന്നിയിട്ടുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോളതലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയതായിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് അടുത്ത് മരണങ്ങളും 5000-ന് അടുത്ത് കേസുകളും എല്ലാ ദിവസവും ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണറുവെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി, കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളിന്റെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെയുള്ളത്. മാത്രവുമല്ല അവിടുന്ന് ആ ജലം, ടാങ്കിലെ ജലം നമ്മുടെ മണ്ണ് വഴി കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ

0: ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70% നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജലം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ ബാക്ടീരിയകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്, അപ്പൊ ശിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജലത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ശിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന്, ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ട് അമ്മമാർ പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്. ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, ഒരു 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയുമുള്ള പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മൾ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വയറിളക്ക ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്, അത് എത്രത്തോളം ശരിയാണ്?
0: നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ UV സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല, അതിന്റെ കൂടെ UV ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ശിഗെല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് UV സംവിധാനമുള്ള ഫിൽറ്ററുകളെ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് എതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ശിഗെല്ലയ്ക്കും UVയും ക്ലോറിനുമാണ് നമ്മൾ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ UV സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ശിഗെല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ UV സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ, 2 കോളേജുകളിലെ ഔട്ട്ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ശിഗെല്ല ഔട്ട്ബ്രേക്ക്, ഇവിടെയൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറെ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിന്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷെ വെള്ളത്തിന്റെ ഇപ്പൊ ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻറ്റനൻസിന്റെ ടൈം ആവുമ്പോൾ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന UV സംവിധാനത്തോടൊക്കെ ഉള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷേ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. അതിൽ ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റൊക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് ഔട്ട്ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്ക് ഒന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ

0: അവരോട് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടെ നിന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽട്ടറും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ, പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡ്സ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിനകത്തും നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. വീടിനകത്തുള്ള ഫ്രിഡ്ജിന്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്. രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈറിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരൊക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയക്കുള്ള വാക്സിനുകൾ, ഫ്ലൂവിന്റെ വാക്സിനൊക്കെ ഉണ്ട്. അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ.

കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
0: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതുവഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ്സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴ ചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പറുകളിലായി 10,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 വരെയായി ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനീർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും

0: കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30-നകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി KS ചിത്ര, മോഹൻലാൽ എന്നിവർ ആലപിച്ചത്.

0: വ്യക്തിത്വത്തെ തിരിച്ചറിയാനും ജൈവലോകത്തെ മനസ്സിലാക്കാനും ഉതകുന്ന ഒരു ശാസ്ത്രമാണ് ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീതാ നായർ എസ്.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പഠനയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു ലാബിലേക്കോ ലൈബ്രറിയിലേക്കോ വിദൂരമായ ഒരു സ്ഥലത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഈ ഭൂമിയുടെ ചരിത്രത്തിലേക്കും നിങ്ങളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്കും ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ലോകത്തേക്കുമാണ് നമ്മുടെ യാത്ര. ജീവശാസ്ത്രം എന്നാൽ ഞാനെന്ന വ്യക്തിയിൽ തുടങ്ങി വംശാവലിയിലേക്ക് നീളുന്ന നിരന്തരമായ അന്വേഷണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി പലതിലേക്ക് പടർന്നു പന്തലിച്ച് വീണ്ടും പരസ്പരാശ്രയത്തിലൂടെ ഒന്നായിത്തീരുന്ന വിസ്മയമാണ് ജീവലോകം. ജീവശാസ്ത്ര പഠനത്തിന് അടിസ്ഥാന ശില പാകിയത് അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഉയർന്ന ക്ലാസുകളിൽ ആഴത്തിലും പരപ്പിലുമുള്ള പഠന സൌകര്യാർത്ഥം ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ജന്തുശാസ്ത്ര പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടിയതെങ്ങനെയാണ്? വെളുത്ത പൂച്ചയ്ക്ക് കറുത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്നതെങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണല്ലോ ഉഭയജീവികൾ. പക്ഷേ പാമ്പ്, ആമ, മുതല തുടങ്ങിയവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, എന്നിട്ടും അവ ഉഭയജീവികളല്ല എന്നു പറയുന്നു. ഇതെന്തുകൊണ്ട്? നോക്കൂ, എത്ര എത്ര ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാൻ പോകുന്ന ജന്തുശാസ്ത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതിനുള്ള വെറും സൂത്രവാക്യങ്ങളല്ല. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജീവലോകത്തിന്റെ ശാസ്ത്രമാണ്. കൂട്ടുകാരെ, പ്ലസ് വൺ ക്ലാസ്സിൽ ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവൻ എന്ന ആശയത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ജീവലോകത്തെ അനന്ത വൈവിധ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിച്ചില്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമീബ മുതൽ കടലാഴങ്ങളിലെ നീലത്തിമിംഗലം വരെ, ഇവയെ എങ്ങനെ തിരിച്ചറിയും? ആരാണ് ഈ ജീവികൾക്ക് മുഴുവൻ പേരിട്ടത്? ഈ ഭൂമുഖത്തെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകമായുള്ള പേരുകൾ പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലെ. ഒരു ജീവിക്കു തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ പല പേരുകളാണുള്ളത്. നവര, കോര, പുയ്യാപ്പിളക്കോര, കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു മീനിന്റെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിളിപ്പേരുകളാണ്. എത്ര രസകരമാണല്ലേ. കോളിനേയസ് എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ദ്വിനാമകരണ രീതി അഥവാ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതുപ്രകാരം എല്ലാ ജീവികൾക്കും തനതായ ശാസ്ത്രനാമമുണ്ട്. ഈ ഭൂമുഖത്ത് ഓരോ ജീവിക്കും തന്റേതായ ഒരു മേൽവിലാസവുമുണ്ട്. ജന്തുലോകത്ത് കൃത്യമായ ഇടങ്ങളിൽ അവ നിലനിർത്തപ്പെടുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്നിങ്ങനെ കൃത്യമായൊരു ടാക്സോണമിക് ക്രമീകരണം ജീവലോകത്ത് നിലനിൽക്കുന്നു. ഒന്നും ഒന്നിനോട് സമാനമല്ലാത്ത വൈവിധ്യവും വൈചിത്ര്യവുമുള്ള ജന്തുലോകമാണിത്. പോറിഫറ മുതൽ കോർഡേറ്റ വരെയുള്ള യാത്രയിൽ പരിണാമത്തിന്റെ ഗോവണിപ്പടികൾ നിങ്ങൾക്ക് കാണാം. ജന്തുക്കളിലെ ഘടനാപരമായ സംഘാടനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥകളിലേക്കുള്ള സങ്കീർണമായ വികാസം, തവളയുടെ പൂർണമായ ബാഹ്യ ആന്തരിക ഘടനയുടെ സചിത്ര വിശദീകരണം നിങ്ങളെ അതിശയിപ്പിക്കും. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജൈവ തന്മാത്രകളുടെ ഘടനയും വിതരണവും അവ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളും അടുത്തറിയുന്നത് എല്ലാ ജീവികളും ഒന്നിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ ആ സസ്യങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗം ശ്രദ്ധിക്കുമല്ലോ. എൻസൈമുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവയുടെ ധർമ്മം, പ്രവർത്തന രീതി എന്നിവയും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് പല അധ്യായങ്ങളിലായി മനുഷ്യ ശരീരശാസ്ത്രം വിവിധ അവയവ വ്യവസ്ഥകളിലൂടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ശ്വാസകോശം എന്ന പമ്പ് എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? ഹൃദയം എന്ന അപൂർവ മോട്ടോർ ഒരു ദിവസം 100,000 തവണ മിടിക്കുന്നത് എങ്ങനെയാണ്? വൃക്കകൾ എന്ന ഫിൽറ്റർ ഒരു ദിവസം 180 ലിറ്റർ രക്തം എങ്ങനെയാണ്?

തരിച്ചുമാറ്റുന്നു. നാഡീവ്യൂഹം എന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെക്കൻഡിന്റെ ഒരംശത്തിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത്? പേശികളും അസ്ഥികളും ചേർന്ന് എങ്ങനെ ചലനം സാധ്യമാക്കുന്നു? ഹോർമോണുകൾ എന്ന മെസഞ്ചർമാർ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ താൽപര്യം തോന്നുന്നുണ്ടല്ലേ. ഈ ആശയങ്ങൾ വളരെ ആഴത്തിൽ വിവിധ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവന്റെ തുടർച്ചയും അതിജീവനവുമാണ്. ഇതുവരെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി വംശത്തെക്കുറിച്ച് കൂടി പഠിക്കുന്നു. ജീവൻ എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രധാന കഥ. ഒരു ജീവന്റെ തുടക്കത്തിന് നിദാനമായ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുംബീജമെന്ന അതിസൂക്ഷ്മ കോശം അണ്ഡവുമായി കൂടിച്ചേരുന്ന ബീജസങ്കലനം മുതൽ 9 മാസം നീളുന്ന ഗർഭകാലം, തുടർന്ന് ശിശുവിന്റെ ജനനം, ഈ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. സിക്താണ്ഡം എന്ന ഒരൊറ്റ കോശം 100 കണക്കിന് വ്യത്യസ്ത തരം കോശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞായി മാറുന്ന വിസ്മയം, ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഗർഭാശയത്തിൽ എങ്ങനെയാണ് കിലോ കണക്കിന് തൂക്കമുള്ള ഒരു കുഞ്ഞ് വളർന്നു വികസിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പാഠപുസ്തകത്തിൽ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൌമാര കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രത്യുൽപാദന ആരോഗ്യം എന്നതിൽ തർക്കമില്ലല്ലോ. വേണ്ടത് ഗുണം, വേണ്ട ഗണം എന്ന് കേട്ടിട്ടുണ്ടാകും. ജനസംഖ്യാ വിസ്ഫോടനം ഒരു രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത എന്ത്, ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെ, വന്ധ്യത എന്ന അവസ്ഥ മറികടക്കാൻ IVF, ടെസ്റ്റ് ട്യൂബ് ശിശു തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികൾ എങ്ങനെ സഹായിക്കുന്നു, ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത്, ഇത്തരത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു പാഠഭാഗം കേവലം അറിവ് മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തമുള്ള, സ്വയം തിരിച്ചറിവുള്ള ഒരു പൌരനാക്കുക കൂടി ചെയ്യുന്നു. തുടർന്നു വരുന്ന അധ്യായങ്ങൾ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. അനുവംശികത മെന്റലിൽ നിന്ന് DNA വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രിഗർ ജോൺ മെന്റൽ എന്ന പാതിരി പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങൾ, പ്രകട സ്വഭാവ നിയമം, ലിംഗകോശങ്ങളുടെ വിവേചന നിയമം, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നിവ ഉദാഹരണങ്ങൾ സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീൻ എന്ന കോഡുകളാണെന്ന് മനസ്സിലാക്കാം. ഈ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമുകളിലാണെന്നും തിരിച്ചറിയാം. വ്യത്യസ്ത തരം ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും ഒരു ജീവിയുടെ ലിംഗനിർണയം ഒഴികെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു ജീവി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് ലിംഗനിർണയ ക്രോമസോമുകളാണ്. സാധാരണയായി മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 23 ജോഡി അഥവാ 46 എണ്ണം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉള്ള മനുഷ്യരുമുണ്ട്. ഇവ ക്രോമസോം വൈകല്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവർ ക്രോമസോം വൈകല്യമുള്ള വ്യക്തികളായി മാറുന്നു. ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് DNA എന്ന മഹാത്ഭുത തന്മാത്ര കൊണ്ടാണ്. DNAയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും ജീവശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. DNA എങ്ങനെയാണ് സ്വയം പകർത്തുന്നത്? RNA നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ? പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? സെൻട്രൽ ഡോഗ്മ എന്ന ആശയം ജനിതക ശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരം നൽകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ 3 ബില്യൺ അക്ഷരങ്ങളുള്ള ജനിതക പുസ്തകം നമ്മൾ വായിച്ചെടുത്തു. DNA ഫിംഗർ പ്രിന്റിംഗ് കുറ്റാന്വേഷണത്തിനും പിതൃത്വം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജീവപരിണാമത്തിന്റെ കഥയിൽ എന്താണ് പറയുന്നത്? അതിജീവിക്കുന്നത് ഏറ്റവും ശക്തനല്ല, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ചാൾസ് ഡാർവിൻ. 40 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ നടന്നിരുന്ന ആസ്ട്രലോപിത്തക്കസ് മുതൽ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് വരെയുള്ള മനുഷ്യന്റെ യാത്ര പരിണാമത്തിന്റെ കഥയെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നു. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പരിണാമം ഇന്നും തുടരുകയാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന വിഷയത്തിനും ഏറെ ഗൌരവമുണ്ട്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്. രോഗാണുക്കൾ എന്ന ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധ വ്യവസ്ഥ എന്ന സൈന്യം പൊരുതാൻ തയ്യാറെടുക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന ജന്മനാ ഉള്ള സൈന്യം, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന പരിശീലനം ലഭിച്ച കമാൻഡോകൾ, ആന്റിബോഡി എന്ന മിസൈലുകൾ, വാക്സിൻ എന്ന മോക്ഡ്രിൽ, എത്ര സുസജ്ജമായ സംവിധാനങ്ങളാണല്ലേ! എന്തിനാണ് ഇത്ര വലിയ പടയൊരുക്കം? അതിന് കാരണമുണ്ട്. രോഗകാരികളായ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവലുകൾ, അങ്ങനെ അങ്ങനെ. രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ഓരോ രോഗവും ഉണ്ടാകാനുള്ള

0: ണവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗകാരിയെക്കുറിച്ചും രോഗം വന്നാൽ അനുവർത്തിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ചും ധാരണയുണ്ടാകണം. രോഗാണുക്കൾ ശരീരത്തിന്റെ പല അവയവ വ്യൂഹങ്ങളെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സേനയെ തന്നെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായി വളർന്നു പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകതകൾ, പലതരം ക്യാൻസറുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ ഭീതിയെ ഫലപ്രദമായി മറികടക്കാൻ അനിവാര്യമാണ്. രോഗകാരികൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? അല്ല. ലഹരി മരുന്നുകൾ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളെ ഹൈജാക്ക് ചെയ്യുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം എങ്ങനെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ, സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും കൌമാര കാലഘട്ടത്തിൽ തന്നെ കൃത്യമായ ധാരണ കൈവരിക്കേണ്ടതാണ്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരാകും. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ യഥാർത്ഥത്തിൽ വില്ലന്മാർ മാത്രമാണോ? അല്ലേയല്ല. സൂക്ഷ്മജീവികൾ മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ കഴിച്ച ഇഡലി, ബ്രെഡ്, ചീസ്, തൈര് ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ രുചികരമായ ഭക്ഷണമായി മാറിയതാണ്. പല ബാക്ടീരിയകളും ഫംഗസുകളും പ്രകൃതിദത്തമായ ആസിഡുകളെയും രാസാഗ്നികളെയും ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മജീവിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പെൻസിലിൻ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കാണ്. സീവേജ് പ്ലാന്റിൽ മാലിന്യം തിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതും ബാക്ടീരിയ തന്നെയാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് മെഥനോജൻ ബാക്ടീരിയ. വാസ്തവത്തിൽ ഇവ നമ്മുടെ അദൃശ്യരായ സുഹൃത്തുക്കളാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുഴലുകളെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും അവയവമാറ്റം നടത്തുമ്പോൾ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ജൈവ സക്രിയ തന്മാത്രകളെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശത്രുപക്ഷത്തുള്ളവരല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചകൾ പോലെ, വിചിത്രമായ പാറ്റേണുകൾ പോലെ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു ജീവലോകം. ജൈവ വൈവിധ്യവും അതിന്റെ സംരക്ഷണവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ജീവിയും ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാം എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജൈവ വൈവിധ്യം എന്നാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി രാജ്യമാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം, അമിത ചൂഷണം, അധിനിവേശ ജീവജാതികളുടെ കടന്നുകയറ്റം, മലിനീകരണം എന്നിവയൊക്കെ തന്നെ ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം. ജീവജാതികളുടെ ചൂഷണം ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് എങ്ങനെയെന്ന് പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ജൈവ വൈവിധ്യ ശോഷണത്തിന് പരിഹാരമാർഗങ്ങൾ? ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഇൻസിറ്റു അഥവാ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ, ജീൻ ബാങ്കുകൾ, മൃഗശാലകൾ തുടങ്ങിയ എക്സിറ്റു സംരക്ഷണ മാർഗങ്ങൾ എന്നിവയൊക്കെ പരിഹാരമാർഗങ്ങളാണ്. ഈ ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല, കടം വാങ്ങിയതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം. അതുകൊണ്ടുതന്നെ വരും തലമുറയ്ക്കായി വളരെ കരുതലോടെ, വിവേകത്തോടെ ഈ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഒരു കോശത്തിൽ തുടങ്ങി ആവാസ വ്യവസ്ഥ വരെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പാഠങ്ങൾ. നാളത്തെ ഡോക്ടർക്കും ജനിതക എഞ്ചിനീയർക്കും പരിസ്ഥിതി പ്രവർത്തകനും ഫോറൻസിക് വിദഗ്ധനും ടീച്ചർക്കും ഗവേഷകനുമുള്ള അടിത്തറയാണിത്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും മറ്റു ജീവികളോട് കരുണ കാണിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനും ജന്തുശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോ പുസ്തകം തുറക്കൂ. ചിത്രങ്ങൾ വെറുതെ കാണരുത്. അവയോട് സംസാരിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ. മറ്റൊരാൾ വംശനാശം സംഭവിച്ചുപോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീതാ നായർ എസ്.

0: ആകാശവാണി ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം.
1: വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാല.

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

എസ് കെ മഹദി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഗപ്പി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ചത്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

യൂസഫ് അലി കെച്ചേരിയുടെ രചനയ്ക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ, മഞ്ചരി എന്നിവർ ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ളതാണ് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ പ്രൊഫഷണൽ കലാലയങ്ങൾ വരെ തുറക്കുന്ന കാലം. മഴയുടെ ഹർഷവർഷം കൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ കാലം ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഉത്സവലഹരി പകരുന്നതാണ്. ചെറിയ ക്ലാസുകളിലെ കുരുന്നുകൾ അല്പം വിഷമത്തോടെ വീട്ടുകാരെ പിരിഞ്ഞ് ആദ്യ പടികൾ ചവിട്ടിക്കടന്നു വരികയാണെങ്കിലും ഏതാനും ദിവസത്തിനകം അവരും മുഖ്യധാരയിലെത്തി ആഹ്ലാദത്തിൻ്റെ ആമോദത്തിൽ ആറാടുക തന്നെ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗരിമയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് പുതിയ ഭാവങ്ങൾ കൊടുക്കാൻ പ്രാപ്തമായ ചിന്താസരണിയിലേക്കാണ് പുതുവിദ്യാലയ വർഷത്തിൽ പ്രവേശിക്കുന്നത്. ഇത്തവണത്തെ പുതുവിദ്യാലയ വർഷത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതികളാണ് ഓരോ വിദ്യാലയ സമ്പ്രദായത്തിലും പിന്തുടർന്നു വരുന്നത്. നിലവാരത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് പുറമെ ഉയർന്ന ദേശീയ പരീക്ഷകളിൽ ഇത് വലിയ അന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെടേണ്ട ഈ അവസ്ഥ വിദ്യാർത്ഥിയുടെ ചുമതല അല്ലെങ്കിലും ആസൂത്രകരുടെ ഉത്തരവാദിത്തം തന്നെ. എല്ലാവർക്കും തുല്യ അവസരമെന്ന

0: പ്രാഥമിക തത്വം വിദ്യാഭ്യാസത്തിലെങ്കിലും ലംഘിക്കപ്പെടുന്ന ഈ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിലവിലില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ലോക നിലവാരമാണ്. അതിൽ എല്ലാവരും ശ്രദ്ധയൂന്നണം. വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും അനിവാര്യമായും ഉണ്ടാകേണ്ടത് സമർപ്പണം എന്ന ഗുണമാണ്. തങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ട വിഷയങ്ങൾ ഏകാഗ്രമായി പഠിക്കുവാനും അതിൽ മിടുക്ക് തെളിയിക്കുവാനുമാണ് ഓരോ വിദ്യാർത്ഥിയും ആദ്യന്തം ശ്രമിക്കേണ്ടത്. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. പാഠപുസ്തക പഠനത്തിന് പുറമെ ഉള്ളിലുള്ള പ്രതിഭയെ ഊതിക്കാച്ചിയെടുക്കാനും വളർത്താനും നാം പരിശ്രമിക്കണം. രചനാത്മകവും വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതവുമായ ശേഷികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. മികച്ച എഴുത്തുകാരനെയും മികച്ച പ്രഭാഷകനെയും മികച്ച ശാസ്ത്രജ്ഞനെയും ഒക്കെ വളർത്തിയെടുക്കുന്നത് വിദ്യാലയ കാലഘട്ടത്തിലാണ്. സംഘർഷഭരിതമായ വിദ്യാലയ ജീവിതം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. മൂല്യബോധം എല്ലാ തലത്തിലും പ്രായോഗികമാക്കാൻ നാം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരോട് ഇടപെടാനും അവരെ സഹായിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വിഭവങ്ങൾ പങ്കിടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമെല്ലാം നാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. ജയിക്കാനും തോൽക്കാനും എല്ലാം നാം ശീലിക്കണം. ചുറ്റുമുള്ളവർക്ക് താങ്ങാവാൻ ശ്രമിക്കണം. ഒന്നാം സ്ഥാനക്കാർ മാത്രമല്ല ജേതാക്കളെന്ന് കാഴ്ചപ്പാടുണ്ടാകണം. ഈ ജീവിത മൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. വെറും പാഠപുസ്തകങ്ങൾ പഠിച്ച് മാർക്ക് നേടുക മാത്രമല്ല തന്നെ. ഇതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാലയത്തിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുക എന്നതും. അക്രമവാസനയാണ് അതിൽ സുപ്രധാനം. പുകയിലയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വിദ്യാലയങ്ങളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യപ്പെടണം. എല്ലാത്തരം മോശം പ്രവണതകളും ഇവിടങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ലോകനിലവാരത്തിലുള്ള ഒരു സമൂഹത്തെ സംഭാവന ചെയ്യാൻ കഴിയൂ. പഠനത്തിനും ഗവേഷണത്തിനും വികസനത്തിനും മാതൃകാപരമായ തുടക്കം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാകണം. ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുന്ന എല്ലാ നിലയിലും ഉദാത്തമായ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം. വെറും യന്ത്രമനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നവയായി അവ ഒരിക്കലും പരിവർത്തിക്കപ്പെടരുത്. അക്കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും പിന്തുണയും എപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by R.S. Raghu. Prime Minister Narendra Modi arrived at Jakarta today on the first leg of his high-stake three-nation Indo-Pacific tour to Indonesia, Australia and New Zealand. Upon arrival at the Jakarta airport, Mr. Modi was personally received by Indonesian President Prabowo Subianto. Prime Minister Modi was accorded a grand and enthusiastic welcome from the local Indonesian community and the Indian diaspora. In a social media post, Mr. Modi said that India and Indonesia elevated their relations to a comprehensive strategic partnership in 2018, which has benefited the people. A vibrant cultural program featuring traditional Indonesian and Indian dance performances was organized to welcome the Prime Minister, reflecting the deep civilizational and cultural bonds shared by the two countries. During the visit, Prime Minister Modi will hold bilateral talks with Indonesian President Prabowo Subianto. Prime Minister Narendra Modi has said that Dr. Shyama Prasad Mukherjee was a great patriot and a visionary dedicated to the integrity of India. In his video message on the occasion of 125th birth anniversary of Dr. Mukherjee, Mr. Modi said, "The thought of Dr. Mukherjee is playing a major role in guiding modern